ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 24 സെക്കൻഡും. 103.6 മെഗാഹെഡ്സിൽ എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 10, കൊല്ലവർഷം 1201, ഇടവം 17. 2026 മെയ് 31 ഞായറാഴ്ച. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിന ആശംസകൾ.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോജി സെബാസ്റ്റ്യൻ.
1: സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ട്, ആശ്വസിപ്പിക്കാൻ ഒരു ചേട്ടനുണ്ട്, പഠിപ്പിക്കാൻ ഒരു ചേച്ചിയുണ്ട്, കരുതാൻ ഒരച്ഛനുണ്ട്, കൂട്ടുകൂടാൻ ഒരനിയനും. വീടിൻ്റെ ചിത്രം പലപ്പോഴും മനോഹരമാണ്. ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും നമ്മുടെ മനസ്സുകൾ കൊതിക്കുന്നത് കുടുംബത്തിലേക്ക് തിരിച്ചെത്താനാണ്. വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും നമ്മിലെ ഗൃഹാതുരത്വം ഉണർത്തും. ജീവിതമെന്ന സർവകലാശാലയിലെ ആദ്യത്തെ ക്ലാസ്

0: ക്ലാസ്റൂമുകളാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതു സാഹചര്യവുമായി ഒത്തുപോകുന്ന ഒരു തലമുറ അവിടെ രൂപപ്പെടും. പണത്തിൻ്റെ മൂല്യവും വിലയും ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നതും കുടുംബത്തിൽ വെച്ചാണ്. ബന്ധങ്ങളിലെ ശരി തെറ്റുകൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നത് അവൻ ജീവിതം ആരംഭിച്ച കുടുംബത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സായ വലിയ ലോകത്തെ നിയന്ത്രിക്കുന്ന ചിന്തകൾ മിക്കപ്പോഴും ഉടക്കി നിൽക്കുന്നത് വീട് എന്ന വേരിലാണ്. താളം തെറ്റിയ ജീവിതങ്ങളുടെ ഉറവിടങ്ങൾ തേടി നാം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നാം ചെന്നു നിൽക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ താളപ്പിഴകളിലാണ്. ഹിറ്റ്ലർ എന്ന മനുഷ്യനെ ഒരു കിരാതനാക്കിയത് അയാളുടെ ബാല്യകാലത്ത് മനസ്സിനെ നോവിപ്പിച്ച മുറിവുകളാണ് എന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൂരനും ജൂതനുമായ രണ്ടാനച്ഛൻ ഹിറ്റ്ലർ എന്ന ചെറുബാലൻ്റെ മനസ്സിലേൽപ്പിച്ച മുറിവുകൾ ജൂതവംശത്തിൽപ്പെട്ട ജനതയെ മുഴുവൻ കൊന്നൊടുക്കാൻ മാത്രം ശത്രുതയും വെറുപ്പും അയാളിൽ വളർത്തി. തോമസ് എന്ന 8 വയസ്സുകാരൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. അവനത് തൻ്റെ വിധവയും ദരിദ്രയുമായ അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇത് എൻ്റെ ടീച്ചർ അമ്മയ്ക്ക് തരുവാൻ വേണ്ടി എഴുതിയ കത്താണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എന്നോട് പറയാമോ? കത്ത് വായിച്ച അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മ പറഞ്ഞു, മോനെ, നീ വളരെ ബുദ്ധിശാലിയായതുകൊണ്ട് നിന്നെ പഠിപ്പിക്കുവാൻ മാത്രം കഴിവുള്ള അധ്യാപകർ ഈ സ്കൂളിലില്ല. അതുകൊണ്ട് അവനെ വീട്ടിലിരുത്തി നിങ്ങൾ തന്നെ പഠിപ്പിച്ചാൽ മതി എന്ന്. അന്നു മുതൽ അമ്മയായിരുന്നു തോമസിൻ്റെ ടീച്ചർ. അവൻ വളർന്നു. അവൻ്റെ പരീക്ഷണശാല കണ്ടുപിടുത്തങ്ങളുടെ കലവറയായി. ലോകത്തെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച തോമസ് ആൽവ എഡിസനായിരുന്നു അത്. തൻ്റെ അമ്മയുടെ മരണത്തിനു ശേഷം വർഷങ്ങൾക്ക് മുൻപ് ടീച്ചർ അമ്മയ്ക്കെഴുതിയ കത്ത് വീട്ടിലെ അലമാരയിൽ അവൻ കണ്ടെത്തി. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, മരമണ്ടനായ നിങ്ങളുടെ മകനെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ അവനെ സ്കൂളിലേക്ക് വിടേണ്ട. എഡിസൺ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി. മരമണ്ടനായിരുന്ന തോമസ് എന്ന കുട്ടിയെ 100-ാം നൂറ്റാണ്ടിൻ്റെ സയൻറ്റിസ്റ്റായി വളർത്തിയത് അവൻ്റെ അമ്മയാണ്. ഈ വർത്തമാനകാലത്ത് ലോകം നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളിലൊന്ന് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിന് ഇടയാക്കി. കുടുംബങ്ങൾ ചെറുതായത്, സാമ്പത്തിക ഭദ്രത നേടിയ ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കാൻ തുടങ്ങിയത്, കുട്ടികൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്, സാമൂഹിക മാധ്യമ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നിവയൊക്കെ കുടുംബ ബന്ധങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉറപ്പുള്ള ബന്ധങ്ങളുടെ തിരിച്ചുവരവിനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് ആവുന്ന രീതിയിലൊക്കെ പരിശ്രമിക്കാം.
1: ഫാദർ റോജി സെബാസ്റ്റ്യൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: Six Real FM.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. June 3 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. വിദേശ നാണയ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന് അനുവദിച്ച റിഗ് ഉമാ തോമസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ പുതിയ റിഗ് ഉപകരിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ

വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കം. മണത്തണ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷമാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് കോതമംഗലത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ അറിയിപ്പുകളുടെ സമയം. ഇന്ന് 6:10 കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ കുട്ടികൾക്കിടയിൽ എന്ന കവിത. ആലപിക്കുന്നത് ഷർമിള സന്ദീപ്. 6:15 കേൾക്കാം പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിമാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 കേൾക്കാം ഓപ്പൺ ഫോറം, വഴികൾ യാത്രികർ. 7:15 അപൂർവഗാനം. 7:20 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 കേൾക്കാം പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. അഞ്ചിന് HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 കേൾക്കാം ശോഭിക വെഡിമാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്. 9:02 ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ്, MSV സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനും ആയ MS വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന KV ശബരിമണി. 9:30 കിഞ്ചന വർത്തമാനം. 9:35 മെയിൽ ബോക്സ്. 9:45 കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. 10:02 ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 11:00 കേൾക്കാം മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം. ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത ഷർമിള സന്ദീപ് ആലപിച്ചത്.

0: നിങ്ങൾ കേട്ടത് ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിത. ആലപിച്ചത് ശർമിള സന്ദീപ്.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാതവന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യഗാനം സുജാതയും സംഘവും പാടിയത്, ചിത്രം രാജപരമ്പര, വിച്ചിത്രമലയുടെ രചന, ഏറ്റവും ഉമ്മറിന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: യേശുദാസ് പാടിയ ഗാനമിത, ചിത്രം ആരോമലുണ്ണി, വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം.

0: തഴച്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം ചുക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ നോക്കാം. നളന്ദ ഓഡിറ്റോറിയത്തിൽ ലിവർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവരുടെയും ദാതാക്കളുടെയും സംഗമം രാവിലെ 10 മണിക്ക്. സമ്മിറ്റ് IAS അക്കാദമി നടത്തുന്ന UPSC സമ്മിറ്റ് സൗജന്യ സെമിനാർ 10 മണിക്ക്. ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗാലറി സൗണ്ട് ഓഫ് സൈലൻസ് ചിത്രപ്രദർശനം 10 മണിക്ക്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ 43rd ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ 10 ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേഡിയത്തിൽ. ഷാഗൂൺ സംഘടിപ്പിക്കുന്ന വസ്ത്രം, കൈത്തറി, കോട്ടൺ, കരകൗശല പ്രദർശനം 10 മണിക്ക് എലാൻ ഹെറിറ്റേജ് ഹാളിൽ. അഞ്ജലി രാജീവിന്റെ പെൺമക്കളുടെ മുറി പുസ്തക പ്രകാശനം വൈകിട്ട് 4 ചക്കോരത്തുകുളം ഐക്യകേരള വായനശാലയിൽ. പ്രതീക്ഷയുടെയും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
10: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
11: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140 സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജി

0: വെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് ടി വി കെ ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. രണ്ട് മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ശംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 116,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 ടൗൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു.

ഒപ്പിച്ചു. ഇതോടെ മൂന്ന് മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടണിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി കെ പി ആർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ പി വി ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. June 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എൻ്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം 8:07 മുംബൈ ലോക്മാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നതായി അറിയുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ കഴിഞ്ഞ ദിവസം സ്വർണം പവന് 115,160 രൂപ, തങ്കം 10 ഗ്രാമിന് 150,300 രൂപ, വെള്ളി കിലോയ്ക്ക് 271,000 രൂപ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: ചേതന സെന്റർ ഫോർ

0: സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ബെനീസിയ ബാത്ത്വെയർസ്.
10: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
9: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
11: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
12: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
13: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
14: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
15: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
16: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ആധാരമാക്കി 2018 കമൽ സംവിധാനം ചെയ്ത ആമി എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ശ്രേയ ഘോഷാലിന് നേടിക്കൊടുത്ത ഈ ചിത്രത്തിലെ ഗാനശില്പികൾ റഫീഖ് അഹമ്മദും എം ജയചന്ദ്രനും. കൂടെയുള്ള ആലാപന ശബ്ദം അർണാബ് ദത്തയുടേത്.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
6: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
9: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ കേരളം യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
10: യാത്രകൾ ചെയ്യുമ്പോഴെല്ലാം കേരള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ ഞാൻ പൊതുവിൽ താല്പര്യമെടുക്കാറുണ്ട്. അതൊരു

പക്ഷേ ഒരു മലയാളി ഒരിക്കലും ഉണ്ടായിരിക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാളിയെയോ ഒരു മലയാളി കുടുംബത്തെയോ കാണുന്നതാവാം. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രതിഫലനങ്ങൾ കാണുന്ന സന്ദർഭങ്ങളാകാം. എങ്ങനെയായാലും യാത്രയിൽ കേരളം എന്ന എൻ്റെ ജന്മനാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സൗദി അറേബ്യയിലെ മരുഭൂമികളിൽ യാത്ര ചെയ്യുന്ന കാലത്ത് വളരെ പുരാതനമായ ശിലാചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ചിലപ്പോൾ ഗുഹാചിത്രങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അൽജല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, മുസൈക്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ശിലാചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആ ചിത്രങ്ങൾ നോക്കി നിൽക്കെ അവയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അത് വരച്ച ശൈലിയെക്കുറിച്ചെല്ലാം ആലോചിച്ച്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രതിഫലനങ്ങൾക്കിടയിൽ എന്നെ സംബന്ധിച്ച് ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുക വയനാട്ടിലെ എടക്കൽ ഗുഹകളാണ്. കാരണം ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ആദ്യമായി ഗുഹാചിത്രങ്ങൾ കാണുന്നത് എടക്കൽ ഗുഹയിൽ വെച്ചാണ്. പിന്നീട് എത്രയോ തവണ ഈ അടുത്ത കാലത്തും ഞാൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പോയി കാണുന്ന ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ. അപ്പോൾ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ഗുഹാചിത്രം കാണുകയോ ഒരു പെട്രോഗ്ലിഫ്സ് കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക എടക്കൽ ഗുഹകളാണ്. അതിന് കാരണം മനുഷ്യ ചരിത്രത്തിൻ്റെ നിരന്തരമായ പോക്ക് വരവുകളെക്കുറിച്ചുള്ള ഏത് സ്ഥലത്തും ഒരു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രാതിനിധ്യം കാണാനായേക്കും. കാരണം മനുഷ്യർ അങ്ങനെ സഞ്ചരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ജീവി വർഗമാണ്. ഇത്തരത്തിൽ എവിടെ പോകുമ്പോഴും കേരളത്തിന് പുറത്ത് കേരളങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ എനിക്കുണ്ട്. എൻ്റെ യാത്രാ വിവരണങ്ങളിൽ എല്ലാം അത്തരം ഒരു അംശം പലപ്പോഴും കടന്നു വരാറുമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈജിപ്തിലേക്ക് ഒരു യാത്ര പോയി. സ്വാഭാവികമായും നമ്മൾ പിരമിഡുകളും മമ്മികളും ഒക്കെ കാണുകയുണ്ടായി. ഈ മമ്മികൾ അവരുടെ വലിയ മ്യൂസിയത്തിലെ 22 മമ്മികളെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ഈ 22 മമ്മികളെയും കിടത്തിയിട്ടുള്ള മുറിക്ക് അവർ റോയൽ മമ്മീസ് റൂം എന്നാണ് വിളിക്കുന്നത്. ആ സമയത്താണ് 2013 പുറത്തു വന്ന ഒരു വാർത്ത, ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് ആ കാലത്ത് അത് വന്നിരുന്നു. ആ വാർത്തയിൽ പറയുന്നത് റംസിസ് രണ്ടാമൻ്റെ മൂക്കിനകത്ത് നടത്തിയ പരിശോധനയിൽ കുരുമുളകിൻ്റെ തരികൾ കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. അതായത് ഈ മമ്മിഫിക്കേഷന് വേണ്ടി ഫറോവമാരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന, മമ്മികളായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു കുരുമുളകായിരുന്നു എന്ന ഒരു കണ്ടെത്തലാണ് അന്നത്തെ ആ മാധ്യമ വാർത്തകളിൽ പുറത്തു വന്നത്. ഇത് കണ്ടെത്തിയതായിട്ട് പറഞ്ഞത് ഈ മമ്മികളുടെ കാര്യങ്ങളുടെ ഇത്തരം മ്യൂസിയങ്ങളുടെയൊക്കെ ചുമതലയുള്ള ഈജിപ്തിൽ അതിൻ്റെ മേധാവി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് റോയൽ മമ്മീസ് ഹാളിലുള്ള ഫറോവമാരുടെ മമ്മികളെ അവർ പരിചരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മമ്മികളുടെ സ്കാനിങ്ങിന് വിധേയരാക്കും. ഇത് നശിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്കാനുകൾ നടത്തും. അത് വളരെ ആധുനികമായ സ്കാനിങ് സിസ്റ്റം ഉപയോഗിച്ചാണ് അവർ മമ്മികളുടെ പരിശോധന സാധാരണ നടത്തുക. അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങൾ, പരിശോധനകൾ ഒക്കെ നടത്തുന്നതിനിടയിലാണ് റംസിസ് രണ്ടാമൻ്റെ മൂക്കിനകത്ത് നിന്നും ഈ കുരുമുളക് തരിയുടെ അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ആ വാർത്ത വരുന്നത്. ഇപ്പൊ സ്വാഭാവികമായും എന്നെ പോലെ ഒരു യാത്രകളിൽ താല്പര്യമുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആ വാർത്ത കൊണ്ടുവരുന്ന ഒരു ചിത്രം, ഈ കുരുമുളക് എവിടെ നിന്ന് പോയതായിരിക്കും എന്നുള്ളതാണ്. റംസിസ് രണ്ടാമൻ്റെ മമ്മി എന്ന് പറയുമ്പോൾ അതിന് 3000-3500 വർഷങ്ങൾക്കും ഇടയിലുള്ള പഴക്കമുള്ള ഒരു മമ്മിയാണത്. അപ്പോൾ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നുവോ, നമ്മുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും വഴി ഈജിപ്തിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്നുവോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം തോന്നി. അന്ന് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ കുരുമുളക് മണമേറ്റുറങ്ങുന്ന ഫറോവമാർ എന്നാണ്

0: ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു കേരള ബന്ധമുണ്ടോ? കുരുമുളക് ലോകത്ത് കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ. കുരുമുളകായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ഈജിപ്ഷ്യൻ യാത്രയെ നയിച്ച രൂപകം, മെറ്റഫർ എന്ന് പറയാം. അപ്പോൾ ആ കുരുമുളകിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും വർഷം, അപ്പോൾ ഞാൻ ആ മ്യൂസിയത്തിലുള്ള അതിൻ്റെ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് കുരുമുളകാണ് എന്നത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കുരുമുളക് നിങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് മലബാറിൽ നിന്ന് വന്നതാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ നടത്തുന്നവർ അതിൽ താല്പര്യമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ കുരുമുളകും മമ്മികളും ഈജിപ്ഷ്യൻ സംസ്കാരവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് പൊതുവർഷം 2nd century ഒരു കച്ചവട കരാർ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ കൊടുങ്ങല്ലൂർ മുസിരിസിൽ നിന്നും ചരക്കുകൾ ഹെർമപൊളോൺ എന്ന കപ്പലിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കുന്നത് സംബന്ധിച്ച ഒരു ഈജിപ്ഷ്യൻ ബാങ്കറുടെ കരാറായിരുന്നു അത്. അതിന് മുസിരിസ് പാപ്പിറസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ കരാറിനെ വിളിക്കുന്നത് മുസിരിസ് പാപ്പിറസ് എന്നാണ്. അതായത് പാപ്പിറസിൽ എഴുതിയ മുസിരിസിൽ നിന്നുള്ള ഒരു കച്ചവട കരാർ. ഒരു റോമൻ വ്യാപാരിക്ക് ഈജിപ്തിലെ ഒരു ബാങ്കർ നമ്മുടെ മുസിരിസിൽ നിന്ന് സാധനങ്ങൾ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കാൻ വായ്പ കൊടുത്തത് സംബന്ധിച്ച ഒരു രേഖയാണ് വാസ്തവത്തിൽ മുസിരിസ് പാപ്പിറസ്. മുസിരിസിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളും യാത്രാ സമയവും സഞ്ചാരപാതയും പലയിടങ്ങളിലായി ഒടുക്കേണ്ട നികുതികളും കരാറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കരാറിന്റെ തനി പകർപ്പ് വിയന്നയിലെ ഓസ്ട്രിയൻ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈജിപ്ത് റോമൻ ഭരണത്തിൽ അല്ലെങ്കിൽ റോമൻ നിയന്ത്രണത്തിലുള്ള കാലത്ത് ഏതാണ്ട് 2000 മുമ്പ് നമ്മുടെ മുസിരിസിൽ നിന്നും സാധനങ്ങൾ, തീർച്ചയായിട്ടും ആനക്കൊമ്പ് കൊണ്ടുപോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ കുരുമുളകും ഉണ്ട്. അപ്പൊ അത് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ആ രേഖയ്ക്കാണ് മുസിരിസ് പാപ്പിറസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രേഖയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതോടുകൂടി ഈജിപ്തും കേരളവുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ, അതിൻ്റെ പഴക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമുക്കറിയാം പട്ടണം പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഉത്ഖനനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അവിടെ നിന്ന് കുഴിച്ച് എടുത്തിട്ടുള്ള പല സാധനങ്ങളും ഈജിപ്തുമായി മുസിരിസിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും കടൽ മാർഗമുള്ള കച്ചവടങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുന്ന അതിഗംഭീരമായ ഒരു പുസ്തകവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഫെഡറിക്കോ ഡി റൊമാനിസ് എഴുതിയ ദ ഇൻഡോ റോമൻ പെപ്പർ ട്രേഡ് ആൻഡ് ദ മുസിരിസ് പാപ്പിറസ് എന്ന പുസ്തകമാണത്. അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കേരളവും ഈജിപ്തും തമ്മിലുണ്ടായിരുന്ന ബന്ധം. യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കേരള ബന്ധത്തിൻ്റെ കഥ കണ്ടു കിട്ടാറുണ്ട്. ഞാനിപ്പോഴും എൻ്റെ യാത്രകളിൽ അത്തരം കേരള ബന്ധത്തിൻ്റെ കഥകൾ കൂടുതലായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: യാത്രകളിലെ കേരളം, യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട.

0: ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.

1986 റിലീസ് ചെയ്ത കട്ടുറുമ്പിനും കാതുകുത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ണൂർ രാജൻ ചിട്ടപ്പെടുത്തി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ പാട്ടിന്റെ ഗാനരചന നിർവഹിച്ചത് രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന പന്തളം സുധാകരനാണ് എന്നതാണ് ഈ പാട്ടിന്റെ ഒരപൂർവത.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
2: വേർഡ് ഫെമിലിയറൈസേഷൻ, പദപരിചയം. ടുഡേ ലെറ്റ് അസ് ഫെമിലിയറൈസ് ആർസെൽസ് വിത്ത് ദ വേർഡ്സ് പ്രൊനൗൺസിയേഷൻ ആൻഡ് പ്രൊനൗൺസ്. ഇന്ന് നമുക്ക് പ്രൊനൗൺസിയേഷൻ, പ്രൊനൗൺസ് എന്നീ വാക്കുകളെ പരിചയപ്പെടാം. പ്രൊനൗൺസിയേഷൻ, പി ആർ ഒ എൻ യു എൻ സി ഐ എ ടി ഐ ഒ എൻ, പ്രൊനൗൺസിയേഷൻ, വാക്കുകളുടെ ഉച്ചാരണം എന്ന് അർത്ഥം. എക്സാമ്പിൾ, റിയാസ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ക്ലിയർ. റിയയുടെ ഇംഗ്ലീഷ് ഉച്ചാരണം വളരെ വ്യക്തമാണ്. പ്രൊനൗൺസ്, പി ആർ ഒ എൻ ഒ യു എൻ സിഇ, പ്രൊനൗൺസ്, ടു മേക്ക് ദ സൗണ്ട് ഓഫ് എ വേർഡ് ഇൻ എ പർട്ടിക്കുലർ വേ, വാക്കുകളെ പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുക. എക്സാമ്പിൾസ്, വി ഡു നോട്ട് പ്രൊനൗൺസ് ദ ലെറ്റർ കെ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് നൈഫ്. കെ എൻ ഐ എഫ് ഇ ഇസ് pronounced as knife. Pronounce has another meaning. Pronounce എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്. Pronounce means to declare formally, ഔപചാരികമായി പ്രഖ്യാപിക്കുക എന്ന് അർത്ഥം. The judge will pronounce the verdict this afternoon. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജഡ്ജി വിധി പ്രഖ്യാപിക്കും. The past tense of pronouns is pronounced, P-R-O-N-O-U-N-C-E-D. Pronounce, prakhyabikyaga, pronounced, prakhyabichu. The judge pronounced the verdict this afternoon. Inna uchchaki shesham, judge vidhi prakhyabichu. Pronounced is also used in another sense. മറ്റൊരു അർത്ഥത്തിലും പ്രൊനൗൺസ്ഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രൊനൗൺസ്ഡ് മീൻസ് വെരി നോട്ടീസബിൾ ഓർ ഒബ്വിയസ്. ഒ ബി വി ഐ ഒ യു എസ്, ഒബ്വിയസ്, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്പഷ്ടമായ എന്ന് അർത്ഥം. ഹിസ് ഇഗ്നറൻസ് ഓൺ ദ ടോപ്പിക് വാസ് പ്രൊനൗൺസ്ഡ്. വിഷയത്തിന്മേലുള്ള അയാളുടെ അജ്ഞത സ്പഷ്ടമായിരുന്നു. പ്രൊനൗൺസ്, പ്രൊനൗൺസിയേഷൻ എന്നീ വാക്കുകളുടെ മുൻപിൽ എം ഐ എസ്, മിസ് എന്ന പദം ചേർത്താൽ അവയുടെ വിപരീത പദങ്ങളായി. ദി ഓപ്പോസിറ്റ്സ് ഓർ ആന്റണിംസ് ഓഫ് പ്രൊനൗൺസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ആർ ഫോംഡ് ബൈ ആഡിംഗ് ദ പ്രിഫിക്സ് എം ഐ എസ്, മിസ് ടു ദെം. പ്രൊനൗൺസ് ഓപ്പോസിറ്റ് മിസ് പ്രൊനൗൺസ്, പ്രൊനൗൺസിയേഷൻ ഓപ്പോസിറ്റ് മിസ് പ്രൊനൗൺസിയേഷൻ. മിസ് പ്രൊനൗൺസ് എന്നാൽ തെറ്റായി ഉച്ചരിക്കുക, മിസ് പ്രൊനൗൺസിയേഷൻ എന്നാൽ തെറ്റായ ഉച്ചാരണം. ബൈ ആൻഡ് ടേക്ക് കെയർ.
1: യു ആർ ലിസണിംഗ് ടു
0: സൈമൺ ഐ ഹോസ്പിറ്റൽ
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ്, പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂത്ത്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻസ് ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി പി അരുൺകൃഷ്ണൻ.
6: വ്യക്തിയാധിഷ്ഠിത ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിയെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായി പഠിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കണം. ചിലപ്പം ഒരു ഒരേ അസുഖത്തിന് തന്നെ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ അസുഖം വന്നാൽ മരുന്നുകൾ വിഭിന്നമാവാം. അതുപോലെ തന്നെ ചിലർക്ക് ഉള്ളൊരു സംശയമാണ്, ഹോമിയോപ്പതി മരുന്നുകൾ എല്ലാം ഒന്നാണെന്ന്. കാരണം എല്ലാം വൈറ്റ് പിൽസാണ്, അല്ല വൈറ്റ് ടാബ്ലറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഹോമിയോപ്പതി നമ്മൾ കാണുന്നത് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. വെഹിക്കിളിൽ നമ്മൾ മെഡിക്കേറ്റ് ചെയ്താണ് മരുന്ന് കൊടുക്കുക. അപ്പം നമ്മളെ മെഡിസിൻ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മൾ ടിഞ്ചർ പോലെയുള്ള ലൈനുകളിൽ നമ്മൾ മരുന്ന് ഈ ഗ്ലോബ്യൂൾസ് നമ്മൾ മെഡിക്കേറ്റ്

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മരുന്നും ഒരു ഒന്നായി തോന്നുന്നത്. പക്ഷെ നമ്മൾ അതിൽ ചേർക്കുന്ന മരുന്നുകൾ വ്യത്യാസമാണ്. ഒരു ഇന്ന അസുഖത്തിന് ഈ മരുന്ന് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇന്ന് ഒരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കില്ല നാളെ പനി വന്നാലേ അടുത്ത ആഴ്ച പനി വരുന്ന സമയത്ത് അവർക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന അവരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് പുതിയ പുതിയ സിംപ്റ്റം വരും, അതിനനുസരിച്ച് നമ്മൾ മെഡിസിനും മാറും. അതുകൊണ്ട് നമ്മൾ സ്വയം ചികിത്സ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ ഒരു ഫലവും ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറെ, ഒരു ക്വാളിഫൈഡ് ഉള്ള ഹോമിയോ ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന്റെ അസുഖങ്ങളെ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്ക് ചെയ്ത് മെഡിസിൻ എടുക്കുന്നതാണ് എപ്പോഴും ഗുണകരം.
1: ഹോമിയോപ്പതിയെ പറ്റി പൊതുജനങ്ങൾക്കിടയിൽ സാധാരണയായി കാണുന്ന ഒരു ധാരണയാണ് ഹോമിയോപ്പതി ചികിത്സ വളരെ മന്ദഗതി.

0: പ്രാധാന്യമില്ല എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
1: അത് പൊതുജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഹോമിയോപ്പതി ചികിത്സ എല്ലായ്പ്പോഴും വളരെ സ്ലോ ആണെന്നുള്ള ധാരണ, അത് എപ്പോഴും ശരിയല്ല. ദീർഘകാലമായ പഴകിയ രോഗങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങൾ, പനി പോലെയുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കാറുണ്ട്. കൂടാതെ ക്രിട്ടിക്കൽ ആയിട്ട് ICU റിലേറ്റഡ് നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത്, ക്രിട്ടിക്കൽ കെയർ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മെഡിസിൻ നമ്മൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. എന്നിരുന്നാലും ഇത്തരം ഗുരുതര സാഹചര്യങ്ങളിൽ വെന്റിലേറ്റർ പോലെ ICU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക ചികിത്സാ സാഹചര്യങ്ങളുടെ സഹായം ആവശ്യമാകും. ഇത്തരം ക്രിട്ടിക്കൽ ഉപകരണങ്ങൾ ഗവൺമെന്റ് അലോപ്പതി ഹോസ്പിറ്റലിലാണ് ലഭ്യമാക്കുന്നത്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള മറ്റ് ചികിത്സാ ശാഖകൾക്കും ആധുനിക വൈദ്യശാസ്ത്രമായി സഹകരിച്ച് പ്രവർത്തിച്ച് അസുഖങ്ങൾ ഭേദമാക്കാവുന്നതാണ്.
0: ഒരുപാട് പേര് പല മരുന്നുകൾ കഴിച്ചിട്ട് അവസാനം ഇനി ഹോമിയോപ്പതി കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. കാരണം ഹോമിയോപ്പതിക്ക് അങ്ങനെ പഴകിയ അസുഖങ്ങൾ മാറ്റാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ രോഗിയുടെ മൊത്തത്തിൽ ആരോഗ്യ സംവിധാനത്തിനെ പഠിച്ചിട്ട് നമ്മൾ കറക്റ്റ് മരുന്നിലൂടെ അസുഖങ്ങൾ മാറ്റാവുന്നതാണ്. കൂടാതെ എനിക്ക് അവരോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മൾ ഏതൊരു സിസ്റ്റത്തിൽ പോകുന്നതിന് മുമ്പേ എന്ത് അസുഖത്തിനും ആദ്യമായിട്ട് നമ്മൾ സമീപിക്കേണ്ടത് ഹോമിയോപ്പതിയാണ്. കാരണം അത് ലളിതമാണ്, നമ്മളെ സൈഡ് എഫക്റ്റ് കുറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഏതൊരസുഖം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ചികിത്സ ഹോമിയോപ്പതിയാണ്.
0: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിന്റെ അംശം അടങ്ങിയിരിക്കുന്നതായി പലരും പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നു. ഇതേക്കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടർ?
1: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോൾ പ്രധാനമായും ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരുന്നിന്റെ ഔഷധഗുണം നിലനിർത്തുന്നതിനും നമ്മൾ ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഉപയോഗിക്കുന്ന മരുന്നിന്റെ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. നമ്മൾ കൊടുക്കുന്ന ഡോസിൽ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മരുന്നിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവുക. ഇത് നമ്മൾ ഡോക്ടർ നിർദ്ദേശ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ സുരക്ഷിതമാണ്. എന്നാൽ നമ്മൾ സ്വയം ചികിത്സ ആ സമയത്ത് നമ്മൾ ഡോസ് കൂടി പോകുന്നതിനും ആൽക്കഹോളിന്റെ അംശം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ തരുന്ന ഡോസുകളിൽ 100% ഷുവറാണ് ഹോമിയോപ്പതി മെഡിസിൻ കംപ്ലീറ്റ്ലി സേഫാണ്. ആൽക്കഹോൾ അംശം വളരെ കുറവാണ്, നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ആൽക്കഹോളിന്റെ അംശം പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചിലപ്പോൾ ആൽക്കഹോൾ ഫെർമെന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവും. അതിനോട് തുല്യപ്പെടുത്താവുന്ന രീതിയിൽ മാത്രമേ ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടാവുള്ളൂ.
2: ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ TP അരുൺ കൃഷ്ണൻ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെ കുറിച്ച് മനസ്സ് തുറക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
8: AK സുകുമാരനും B വസന്തയും ചേർന്നാലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന VK ഷൺമുഖം. സംഗീതമേൽനോട്ടം TA കല്യാണം.

0: നിങ്ങൾ കേട്ടത് എ കെ സുകുമാരനും ബി വസന്തയും ചേർന്ന് ആലപിച്ച ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന വി കെ ഷൺമുഖം, സംഗീതമേൽനോട്ടം ടി എ കല്യാണം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇക്കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസുകളിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കിയാൽ 3 മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നും ഇനി വ്യക്തിസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഇതിലും കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ വിധി ഉണ്ടാകണമെന്നും ഹൈക്കോടതികൾക്ക് നിർദ്ദേശം നൽകി. വാദം പൂർത്തിയായിട്ടും ഉത്തരവുകൾ വൈകുന്ന വിഷയം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഈയൊരു ഇടപെടൽ. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം പ്രതികരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ.
3: ഹൈക്കോടതികളിലെ വിധി പ്രസ്താവങ്ങളുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കോടതികൾ പലപ്പോഴും കേസിൽ വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റി അത് എപ്പോൾ പിന്നീട് വിധി പറയുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വർഷങ്ങളോളം ഒക്കെ വിധി പറയാതെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ പല ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും വരെ സംഭവിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാവുന്നു എന്നുള്ളത് കോടതി നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാവുന്നതിനും കുറച്ചെങ്കിലും ഈ ഡിനൈഡ് ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും വലിയ രീതിയിലുള്ള ഡിലേ ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കോടതി നടപടിക്രമങ്ങളിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ടും ജാമ്യ ഹർജികളിൽ വാദം കേട്ടതിന്

0: ശേഷം വിധി പറയാൻ മാറ്റുക, പ്രത്യേകിച്ചും ജയിലിൽ കഴിയുന്ന ആളുകളുടെ, അണ്ടർ ട്രയൽ ആയിട്ടുള്ള ആളുകളുടെ വിചാരണ തടവുകാരുടെ കാര്യത്തിൽ ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഏതൊരു മനുഷ്യന്റെയും മൗലികാവകാശമായിട്ടുള്ള പേഴ്സണൽ ലിബർട്ടിയെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് അറസ്റ്റും തടവും എന്ന് പറയുന്നത്. ആ രീതിയിലും ഒരു കൃത്യമായ മാനദണ്ഡം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതികൾക്ക് നൽകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. സമാനമായ രീതിയിലുള്ള ധാരാളം പ്രശ്നങ്ങൾ സുപ്രീംകോടതി വിധികളെ പോലും മറികടന്ന് പലതരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകളും നടപടികളും വിധികളും ഒക്കെ പല ഹൈക്കോടതികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി നിയന്ത്രിക്കാൻ ഒരു കൃത്യമായ വ്യവസ്ഥയും ചട്ടവും ഉണ്ടാവേണ്ടതുണ്ട്. എന്നിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റത്തിന്, ഒരു തുടക്കം കുറിക്കാൻ ഒരുപക്ഷെ സുപ്രീംകോടതിയുടെ ഈ ഒരു തീരുമാനത്തിന് കഴിഞ്ഞേക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാനമായ ഒരു നിയന്ത്രണം, മാനദണ്ഡം സുപ്രീംകോടതി വിധിയെ ചുവടുപിടിച്ചുകൊണ്ട് ഹൈക്കോടതികൾ കൂടി കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ അതൊരു വലിയ മാറ്റം ജുഡീഷ്യറിയുടെ ഭാഗത്ത് രംഗത്ത് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: വിവിധ കേസുകളിൽ വിധികാത്തു കിടക്കുന്ന ഒട്ടേറെ പേർക്ക് സുപ്രീംകോടതിയുടെ ഇത്തരം നിർദ്ദേശങ്ങൾ ഗുണകരമാവുമെന്ന് മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബി കമാൽ പാഷ.
2: ഇതെനിക്കൊരു അതിശയമായിട്ട് തോന്നും, ഞാൻ കേസുകളിൽ വാദം കേട്ടിട്ടുണ്ടെങ്കിൽ വാദം കേട്ടതിന് അന്ന് തന്നെ വിധിയും പറഞ്ഞ് അന്ന് തന്നെ ജഡ്ജ്മെന്റും കൊടുത്തിട്ട് വീട്ടിൽ പോകുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബെയിൽ ആപ്ലിക്കേഷനൊക്കെ വാദം കേട്ട് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവ് ഒന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുന്ന ആ പിറ്റേന്നല്ല അന്ന് തന്നെ കൊടുക്കണം ഉത്തരവ്. അത് നല്ലതാണ്, ഒരു നല്ല നിർദ്ദേശമാണ് കൊടുത്തേക്കുന്നത് സുപ്രീം കോടതി. പക്ഷെ അങ്ങനെ കൊടുക്കാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ കാര്യമുണ്ട്, എല്ലാ കോടതികളും ഇങ്ങനല്ലേ? സുപ്രീം കോടതിയിലൊക്കെ കേസ് വാദം കേട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞ് ആണ്, എത്ര മാസം കഴിഞ്ഞാൽ വിധി വരുന്നേ നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. പിന്നെ വാദം കേൾക്കാനോ വാദം കേൾക്കാതിരിക്കുന്ന എത്ര കേസുകളാണ്. ഒന്നാമത് ഇത് നല്ല നിർദ്ദേശമാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം അനിയന്ത്രിതമായിട്ട് ഇതേപോലെ കൊടുക്കുന്ന മാറ്റി വെക്കുന്ന ജഡ്ജിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാദം കേട്ട് ഒരു കാരണവശാലും ജഡ്ജ്മെന്റ് പറയാതെ പോയേക്കുന്ന എത്രയോ പേരാണെന്നറിയാവുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുമരുന്നാണ് ഇത്. അനുസരിക്കുമെങ്കിൽ അനുസരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ടംപ്റ്റ് മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടംപ്റ്റ് എടുക്കത്തക്കോണ്ണമുള്ള ഒരു കാര്യം ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിർദ്ദേശം അതിന് അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിർദ്ദേശം ശരിയാണ് നല്ലതുമാണ്, അങ്ങനെ ആയിരിക്കട്ടെ. കാര്യം അത് ജുഡീഷ്യറിക്ക് ഒരു ട്രാൻസ്പെരൻസി വേണം, അതുപോലെ തന്നെ ഈ സമയബന്ധിതമായിട്ട് ഇത് തീർക്കുകയും വേണം, അതാണ് വേണ്ടത്.
1: എല്ലാ കേസുകളിലും ഇത്തരത്തിൽ പെട്ടെന്ന് വിധി പ്രസ്താവിക്കുക എന്നത് അസാധ്യമാണെന്നും എന്നാൽ ജാമ്യ ഹർജിയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ ഈ ഒരു നിർദ്ദേശം സഹായകമാവുമെന്നും അഭിപ്രായപ്പെടുന്നു സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ.
3: സുപ്രീംകോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധിയിലേക്കാണ് നമ്മൾ ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത്. കേസുകൾ വാദം കേട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏറ്റവും പെട്ടെന്ന് വിധി കൽപ്പിക്കണം എന്നാണ് സുപ്രീംകോടതി ഹൈക്കോടതികൾക്ക് കൊടുത്തുള്ള നിർദ്ദേശം. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ചിന്റെയാണ് ഈ നിരീക്ഷണവും നിർദ്ദേശവും. സുപ്രീംകോടതി പറയുന്നത് വാദം കേൾക്കുന്ന കേസുകളുടെ വിധി പറയുന്നത് ഹൈക്കോടതികൾ വെച്ച് താമസിപ്പിക്കരുത്. അങ്ങനെ താമസിപ്പിക്കുന്നത് പലപ്പോഴും നീതി നിഷേധത്തിലേക്ക് വഴിതെളിക്കും. പൂർണ്ണമായ വിധിന്യായം പെട്ടെന്ന് തന്നെ പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ സംഗ്രഹമെങ്കിലും പറയണം. പ്രത്യേകിച്ച് ജാമ്യ കേസുകളുടെ കാര്യത്തിലാണ് സുപ്രീംകോടതി ഈ നിർദ്ദേശം കൊടുത്തത്. എല്ലാ കേസുകളിലും ഇത് സുപ്രീംകോടതി പറഞ്ഞ രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ സിവിൽ വ്യവഹാരങ്ങൾ വളരെയധികം രേഖകൾ ഉള്ള നിരവധി സാക്ഷിമൊഴികളുള്ള കേസുകളായിരിക്കും, അല്ലെങ്കിൽ വലിയ കുഴലൊക്കെ സൃഷ്ടിച്ച പ്രകമ്പര സൃഷ്ടിച്ച കൊലപാതക കേസുകളിലൊക്കെ വാദം കേട്ട ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയധികം വസ്തുതകളും സാക്ഷിമൊഴികളും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാവും, നിയമപ്രശ്നങ്ങളുണ്ടാവും, സമയമെടുക്കാൻ സാധ്യതയുണ്ട് അന്തിമ വാദം കഴിക്കും. പക്ഷേ ജാമ്യ കേസുകളുടെ കാര്യത്തിലാണ് സുപ്രീംകോടതി ഇത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അത് വാദം കേട്ടാലും കഴിയുമെങ്കിൽ അന്ന് തന്നെ വിധി പറയണം, അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും പറയണം, എങ്ങനെ പോയാലും 7 ദിവസത്തിനകത്ത് പറയണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം ജാമ്യ ഹർജികളെ സംബന്ധിച്ചുള്ള അവ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ്, അനന്തമായി നീണ്ടുപോകാൻ പാടില്ല. കാരണം വിചാരണ തടവുകാരുടെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കാത്തു നിൽക്കുന്ന പോലീസിനെ ഭയപ്പെട്ട് ഒളിവിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ സംബന്ധിച്ച് ജാമ്യം നൽകുകയോ ജാമ്യ ഹർജിയെ തള്ളുകയോ ചെയ്യാം, രണ്ടും ചെയ്യാം. കോടതിയുടെ വിവേചനാധികാരമാണ്. പക്ഷേ ആ വിവേചനാധികാരം കാലവിളംബം കൂടാതെ ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കി ആളുകൾക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ കോടതി വാദം കേട്ടു, ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞ് ജാമ്യം കൊടുക്കുമ്പോൾ അത്രയും നാളിൽ അയാൾ അന്യായമായി തടങ്കലിൽ തുടരേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യമാണ് കോടതി ഇങ്ങനൊരു വിധി പ്രസ്താവത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ വിധിയാണ്. പക്ഷെ കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവിലും അനുഭവത്തിൽ ഇങ്ങനെ അത്യധികമായി നീണ്ടുപോകുന്ന വിധികൾ കാണാറില്ല. പൊതുവെ ജാമ്യഹർജികൾ

0: കേട്ടത് അപ്പോൾ തന്നെ വിധി പ്രഖ്യാപിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് പറയുകയാണ് പതിവ്. അങ്ങനെ വളരെ അധികം സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെട്ടുള്ള കേസാണെങ്കിൽ മാത്രമാണ് കോടതികൾ ഈ ജാമ്യഹർജിയുടെ കാര്യത്തിൽ താമസം വരുത്താറുള്ളൂ എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ ജാമ്യഹർജികൾ പരിഗണിക്കുന്ന അധികവും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിൽ നിന്ന്, അതായത് ജില്ലാ ജുഡീഷ്യറിയിൽ നിന്ന് പ്രൊമോഷൻ വഴി വന്ന ന്യായാധിപന്മാരായിരിക്കും. അവർക്ക് ഒരുപാട് കാലത്തെ അനുഭവ പരിചയമുണ്ടാവും, ആ നിയമവ്യവസ്ഥകളിൽ നല്ല ഗ്രാഹ്യവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വരി കേസുകൾ കാണുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊരു മെറിറ്റുണ്ട് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് വിധി കൽപ്പിക്കാനുമുള്ള ത്രാണിയും പരിചയവും പ്രാഗൽഭ്യവും അവർക്കുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വിധികൾ വൈകാറില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെട്ട കേസുകൾ, അത് ജാമ്യഹർജികളിലല്ല സാധാരണ വരുന്ന മറ്റു തരത്തിലുള്ള കേസുകളിൽ അന്തിമവാദം കേട്ട് വിധി കൽപ്പിക്കാനുള്ള, അതിൽ പോലും ജഡ്ജിമാർ അത്ര അധികം താമസമൊന്നും വരത്താറില്ല. അവർക്ക് അനുഭവപരിചയം കൊണ്ട് തന്നെ അറിയാം കേസ് അതിൻ്റെ മെറിറ്റ് എന്തോരുണ്ട് ഡിമെറിറ്റ് എന്തോരുണ്ട് എന്നുള്ളത്. സാധാരണയിൽ അങ്ങനെ വൈകാറില്ല. പിന്നെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് ചില കേസുകൾ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ചിലപ്പോൾ കാലതാമസം എടുക്കാറുണ്ട്. അതിപ്പോൾ സുപ്രീം കോടതിയിൽ എടുക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സബോർഡിനേറ്റ് ജുഡീഷ്യറെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ന്യായാധിപന്മാർ യാതൊരു കാലതാമസം ഇല്ലാതെ തന്നെ ഇതുപോലുള്ള കേസുകളിൽ വിധി പറയാറുണ്ട്. കാരണം അവരെല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് കഴിയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആകെ ഒരു പരാതി വന്നിട്ടുള്ള പലപ്പോഴും ഇവർ ഈ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധി പാലിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ വിധി കൽപ്പിക്കുന്നു എന്നതിൽ മാത്രമാണ്, അല്ലാതെ മറിച്ചല്ല.
1: വൈകിക്കിട്ടുന്ന നീതി നീതി നിഷേധമാണ്. അതിനാൽ തന്നെ കോടതി വ്യവഹാരങ്ങൾ വേഗത്തിലാവേണ്ടത് അനിവാര്യവുമാണ്. സമയബന്ധിതമായി ഉത്തരവുകൾ ഇറങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നീതിക്കായി കാത്തിരിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്കാണ്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: हर पल चंदन का एहसास।
1: न्यूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗത്തിൻ്റെ പേര് ലവംഗി എന്നാണ്. ഇത് ഒരു അപൂർവ രാഗം തന്നെയാണ്. കർണാടക സംഗീതത്തിൻ്റെ ഒരു മ്യൂസിക് മെസ്ട്രോ എന്നൊക്കെ വിളിക്കാവുന്ന ശ്രീ ബാലമുരളികൃഷ്ണൻ കണ്ടെത്തിയ ഒരു രാഗമാണ്. ലവംഗിയുടെ പ്രത്യേകത ഇതിന് നാല് സ്വരങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്.
5: സരേ മധ സാധമരേ സ
4: ഷഡ്ജം, ശുദ്ധരിഷഭം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം എന്നിവയാണ് ഇതിലെ സ്വരസ്ഥാനങ്ങൾ. എല്ലാം ശുദ്ധസ്വരങ്ങളായതുകൊണ്ട് ലവംഗി തോടിയുടെ ജന്യമാണെന്നോ മായാമാളവുകളുടെ ജന്യമാണെന്നോ വകുളാഭരണത്തിൻ്റെ ജന്യമാണെന്നോ ഒക്കെ പറയാം. ഈ രാഗത്തിൻ്റെ ഒരു ഭാവം അനുസരിച്ച് വകുളാഭരണത്തിൻ്റെയോ തോടിയുടെയോ ആണെന്ന് പറയുന്നതാവും കുറച്ചുകൂടി ശരി. ബാലമുരളി സാർ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയുണ്ട്.

0: ചിത്രത്തിലെ അരുണകിരണമണിയും എന്നുള്ള ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അരുണകിരണമണിയും ഉദയമതിലുതിർന്നു സാമ സംഗീതം, ചരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു പ്രേമ സായുജ്യം. അസിതലസിതലാസ്യം സരസമധുരങ്ങളെയ്തു അമൃതപുളിന പ്രണയഭരിതരാഗം, ഹൃദയ തരളം അലതി ഗുഞ്ചമായി ഹരിതഭുവനമനുപമ സ്വരജതി.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഇളയരാജ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ നിത്യവിസ്മയം, തലമുറകളെ ജ്വലിപ്പിച്ച പ്രകാശവർഷം, അനേക ലക്ഷം പേർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അപൂർവ സുന്ദര ഗാനം പോലെ ഒരാൾ. അസർഗ ജീവിതത്തിന് മുന്നിൽ ആദരവോടെ ഈ സ്നേഹോപഹാരം ഇളയ നില. ഇന്ന് പയനങ്ങൾ മുടിവതില്ല എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. രചന വൈരമുത്തു.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
7: എറണാകുളത്ത് ചരക്കെടുക്കാൻ പോയി വന്ന തുണിക്കടക്കാരൻ റസൂലാണ് പറഞ്ഞത് പോലീസ് വേഷം അണിഞ്ഞ അയാൾ ജീപ്പിൽ പോകുന്നത് കണ്ടുവെന്ന്. എന്തായാലും പിന്നീട് അയാളെ കണ്ടിട്ടില്ല. തുണിക്കടക്കാരൻ റസൂലിന്റെ കട തൊട്ടടുത്തായിരുന്നു. ആ സാറൊരിക്കൽ ഇവിടെ വന്നായിരുന്നു, കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നേ. അവർക്കെന്ത് തുണിയെടുക്കാനാ വന്നത്? റസൂൽ പറഞ്ഞു. ആ സ്ത്രീയെ റസൂൽ അറിയോ?
8: ഇല്ല സാറേ, ആദ്യമായിട്ടോ അവസാനമായിട്ടോ അന്നാണ് കണ്ടത്. രണ്ടാളും ഇവിടെ ഉള്ളവരല്ലെന്ന് തോന്നിയായിരുന്നു.

0: ഉണ്ണിച്ചക്കൻ എവിടാണ് താമസിച്ചിരുന്നത്? അതൊന്നും അറിയല്ല. എപ്പോഴും ബൈക്കോടിച്ചു പോകുന്നതാ കണ്ടിട്ടുള്ളേ. ആ സാറിൻ്റെ പേര് തന്നെ അറിയുന്നത് ഇപ്പോഴാ. ബൈക്കോടിച്ച് എവിടെന്നാ വന്നിരുന്നത്? കിഴക്കൂന്നാ. ഓ, ഉണ്ണിച്ചക്കൻ എന്ന ദുരൂഹത തീർത്തും അഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളൊരു വ്യാജനായിരിക്കാമെന്ന തോന്നലോടെയാണ് ബെഞ്ചമിൻ മടങ്ങിയത്. സേവ്യറിന്റെ പോക്കിന്റെ പൊരുൾ പിടികിട്ടിയില്ലെങ്കിലും ബെഞ്ചമിനെ അത് ബാധിക്കാൻ പോണില്ല. തെളിയാതെ കിടക്കുന്ന അനേകം മാൻമിസ്സിംഗ് കേസുകളിൽ ഒന്നു മാത്രമായിരിക്കും. എന്നാൽ ഉണ്ണിച്ചക്കൻ അങ്ങനെയല്ല. രേഖകളിലേ ഇല്ലാത്ത ഒരു മനുഷ്യൻ സർക്കാർ സർവീസിൽ കുറച്ചുകാലം ജോലിയെടുത്ത് പോയിരിക്കുകയാണ്. അയാൾ ശമ്പളം പറ്റിയിട്ടില്ലെന്നതൊക്കെ ശരി തന്നെ. പക്ഷേ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിലേക്ക് എത്ര എളുപ്പത്തിലാണ് ഒരാൾ നുഴഞ്ഞുകയറിയിരിക്കുന്നത്! അതിലുപരി തന്റെ ആത്മവിശ്വാസമാണ് തകർന്നു വീണത്. സാമാന്യബുദ്ധിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണിച്ചക്കൻ ഉയർത്തിയ വെല്ലുവിളി നേരിടാൻ തന്നെയായിരുന്നു ബെഞ്ചമിന്റെ തീരുമാനം. രാത്രി വാടക വീടിനു മുന്നിൽ ഒറ്റക്കൊമ്പൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാർ ഇതെവിടെയായിരുന്നു? ഇവിടെ ആകെ കുഴഞ്ഞുമറിഞ്ഞ് കിടക്കേണ്. ചോദ്യഭാവത്തിൽ അയാളെ നോക്കിക്കൊണ്ട് ബെഞ്ചമിൻ വാതിൽ തുറന്നു. എടവകപ്പള്ളിയിലെ വികാരിയും കൊച്ചച്ഛനും കൂടെ ഇന്നലെ വന്നൊരു പരാതി തന്നിട്ടുണ്ട്. പള്ളി സെമിത്തേരിയിൽ ഒരു ശവം കള്ളം കട്ടുകൊണ്ടുപോയെന്നും പറഞ്ഞ്. ബെഞ്ചമിൻ അത് കേട്ടിട്ട് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് ഒറ്റക്കൊമ്പൻ കണ്ടു. ബെഞ്ചമിൻ ആലോചനയിലായിരുന്നു. മനസ്സിലൊരു മുഖം തെളിഞ്ഞു. ഉണ്ണിച്ചക്കൻ ജോലിക്ക് ചേരാൻ വന്ന ദിവസം ലോക്കപ്പിലിരുന്ന് ജടപിടിച്ച തലമുടിയിൽ വിരലോടിക്കുന്ന ഭ്രാന്തൻ കുഞ്ഞിട്ടി. അയാളുടെ സ്വരം ബെഞ്ചമിൻ കേട്ടു.
1: ചിങ്താരിയിൽ കുത്തിയ കുഴിതോണ്ട് ശവവും കൊണ്ടാണിങ്ങ പോയി.
0: ആ ഒരൊറ്റ വാചകത്തിന്റെ പുറത്താണ് കുഞ്ഞിട്ടിയെ ഭ്രാന്തനായി എഴുതിത്തള്ളി പുറത്തേക്ക് വിട്ടത്. ഉണ്ണിച്ചക്കൻ കയറിവന്ന് കുഞ്ഞിട്ടിയെ വിട്ടയക്കരുതെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതായിരുന്നു ഉണ്ണിച്ചക്കന്റെ ആദ്യത്തെ പ്രത്യക്ഷം. അതിനെല്ലാം ധാരാളം തുടർച്ചകളും അടരുകളുമുള്ളതുപോലെ തോന്നുകയാണ്.
2: കാണാതായ ശവം ആരുടേതാണെന്ന് സാറിന് പിടികിട്ടിയ?
0: ഒറ്റക്കൊമ്പൻ ചോദിച്ചു.
2: പാണ്ഡ്യാലക്കൽ സേവ്യറിന്റെ മകൻ ഇമ്മാനുവലിൻ്റെതല്ലേ?
0: അതെങ്ങനെ സാറിനറിയാം? ഉണ്ണിച്ചക്കന്റെ കത്തിലെ ഒരു വാചകം ബെഞ്ചമിന്റെ മുന്നിലൂടെ കടന്നുപോയി. ഒട്ടും സമയം പാഴാക്കാതെ കള്ളൻ മേശപ്പുറത്തിരുന്ന വലിയ തുകൽപ്പെട്ടി തുറന്നു. അതിൽ നിന്ന് ലില്ലിപ്പൂവിന്റെ ഗന്ധം പരന്നു. ഈജിപ്ഷ്യൻ മമ്മികളെപ്പോലെ തുണിയിൽ പൊതിഞ്ഞ ഒരു സുന്ദരനായ ബാലന്റെ ശവശരീരമായിരുന്നു അത്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
4: HNK യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
6: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
5: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുവാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
7: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേനാ ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ കൺസെഷൻ കാർഡ് ഡിജിറ്റലാക്കാൻ തീരുമാനം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ RTO അറിയിച്ചു. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി. കോഴിക്കോട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യമുന്നയിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TO കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FC നേരിടും.

0: തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9
1: ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റി.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അനന്തമായി നീളുന്ന ഒരു ചങ്ങലയിലെ കണ്ണികളാണ് നാം. പോയ തലമുറയെ അടുത്ത തലമുറയുമായി ബന്ധിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ കണ്ണികൾ. അനന്തമായി നീളുന്ന ഈ ജീവിതയാത്രയിൽ ചിലർ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. ചിലർ സാഹിത്യത്തിൽ, ചിലർ സംഗീതത്തിൽ, മറ്റു ചിലർ രാഷ്ട്രനിർമ്മാണത്തിൽ. മലയാള സിനിമ നിലനിൽക്കുന്ന കാലത്തോളം ഓർത്തിരിക്കുന്ന ചില പേരുകളാണ് വയലാർ, പി ഭാസ്കരൻ, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ കാലാതിവർത്തിയായ വരികൾക്ക് ജോൺസന്റെ മാന്ത്രിക കരസ്പർശമേറ്റപ്പോൾ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ ഗാനഗന്ധർവൻ പാടിയ ഈ ഗാനം അവിസ്മരണീയം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മഞ്ഞുവീഴുന്ന പ്രഭാതത്തിലെ ഉദയസൂര്യകിരണങ്ങൾ, പുൽനാമ്പുകളിലെ മഞ്ഞുതുള്ളികളിൽ തട്ടിത്തിളങ്ങുന്ന മനോഹരമായ കാഴ്ച നമ്മളിൽ ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കും. ചില ഗാനങ്ങളും ഇതുപോലെ നമുക്ക് നൽകുന്ന അനിർവചനീയമായ അനുഭൂതി മറ്റൊന്നിനും നൽകാനാവില്ല. ഗിരീഷ് പുത്തഞ്ചേരിയുടെ തന്നെ മറ്റൊരു മനോഹരമായ സൃഷ്ടി സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സിതാര.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി കെ വി ശരചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ. ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: 106.6 Real FM. ഹവാകർ പാദരക്ഷകൾ റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്. സമർപ്പിക്കുന്നത്
1: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ പറയുന്ന പുതിയൊരു പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. റിയൽ എഫ് എം പോഡ്കാസ്റ്റ് എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് റിയൽ എഫ് എം പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തുന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയി പ്രവർത്തിക്കുന്ന അർജുൻ കാരികുന്നത്ത് IRS. ഇന്ത്യൻ റവന്യൂ സർവീസിൽ എത്തിച്ചേരാനുള്ള തന്റെ കഠിന പ്രയത്നവും അതിനിടെ നേരിട്ട വെല്ലുവിളികളും അവയെ തരണം ചെയ്ത് വിജയത്തിലെത്തിയതുമായ കഥകൾ അർജുൻ കാരികുന്നത്ത് വിവരിക്കുന്നത് നമുക്ക് കേൾക്കാം. കൂടെ ഫഹദ് റാസ.
2: ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ സ്ഥിരം ജോലി എന്ന് കേൾക്കുന്ന എല്ലാവരും ആദ്യം ആഗ്രഹിക്കുന്നത് സർക്കാർ ജോലിയിൽ എത്തുക എന്നുള്ളതാണ്. സർക്കാർ ജോലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതുമെല്ലാം സിവിൽ സർവീസിലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് സിവിൽ സർവീസിന് കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നു, കൂടുതൽ പേർ തയ്യാറെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, തയ്യാറെടുത്താൽ എത്രത്തോളം കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്, സർവീസിൽ കിട്ടിയാൽ അതിൻ്റെ തുടർന്നുള്ള ജോലി എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞു തരാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കിട്ടി സർവീസിലുള്ള ആളുകൾ പറയുമ്പോൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം.
3: നമസ്കാരം ഫഹദ്. എനിക്കൊരു ഈ ഒരു വേദി ഒരുക്കി തന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. എനിക്കറിയുന്ന രീതിയിലുള്ള ഈ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ വർക്ക് അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാനും ലൈക്ക് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി, അതിൽ വളരെയധികം സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്.
2: തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് 1,000,000 ആളുകൾ ഒരു വർഷം എഴുതുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1,000 പേര് മാത്രമാണ് സർവീസിൽ എത്തുന്നത്. എന്ന് വെച്ചാൽ 0.1% ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്നൊരു പരീക്ഷയാണ് അല്ലേ?
3: അതെ.
2: നമ്മൾ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ശതമാനക്കണക്ക് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ താല്പര്യമുള്ള ആളുകൾ പോലും
3: പിന്നെ
2: ഓടാനുള്ള സാധ്യതയുണ്ട്. അർജുൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ആയിരുന്നിരിക്കും. അപ്പൊ എന്ന് തൊട്ടാണ് സിവിൽ സർവീസിലേക്ക് ഒരു താല്പര്യം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ള ഒരു ചിന്ത ആദ്യമായിട്ട് വരുന്നത്?
3: എനിക്ക് അച്ഛനമ്മയിൽ നിന്നാണ് ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ വന്നത്.

0: അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പൊ പൊതുവെ സ്കൂൾ ടീച്ചർമാരാകുമ്പോൾ മക്കള് വളരെയധികം നന്നായി പഠിക്കണമെന്നും എന്താ പറയുക ടെൻത്തിൽ ഫുൾ എ പ്ലസ് കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പൊ ഒബ്വിയസ്ലി എന്റെ ഒരു 10-ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് ഈ ഒരു സിവിൽ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ആ ഒരു സൊസൈറ്റൽ പ്രഷറുണ്ട്, ബയോമാത്സ് എടുക്കുന്നു, പിന്നെ ആ ഒരു ഒബ്വിയസ് റൂട്ടായിരുന്നു, നമ്മൾ എഞ്ചിനീയറിംഗിൽ വരെ എത്തിപ്പെടുന്നു. അവസാന വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എം ടെക് തൃശ്ശൂർ ജി സിയിൽ ജോയിൻ ചെയ്തിരുന്നു. അതിന് ജോയിൻ ചെയ്യാനുള്ള 2 ദിവസം മുന്നെയാണ് ഞാൻ അത് വളരെ കുറച്ചൊരു തമാശ രൂപേണ പറഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു വല്യച്ഛൻ്റെ മോനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ബീച്ചിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു സംസാരം വന്നു. ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, ഇതിപ്പോൾ നടക്കുന്ന വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇരിക്കുന്നത്, അടുത്ത തിങ്കളാഴ്ച തൃശ്ശൂർ ജി സി എം ടെക്കിന് ജോയിൻ ചെയ്യേണ്ടതാണ്, എല്ലാം റെഡിയായോ എന്നുള്ളതാണ്. അപ്പോഴും ഞാനിങ്ങനെ ഒരു പാതി മനസ്സോടുകൂടി ഇരിക്കുകയാണ്. എം ടെക് എനിക്ക് ഒരിക്കലും താല്പര്യപ്പെട്ടൊരു വിഷയമായിരുന്നില്ല. പിന്നെ നമ്മുടെ ബി ടെക് കഴിഞ്ഞാൽ പിന്നെ ഒരു ചടങ്ങ് തീർക്കുന്ന മാതിരിയാണല്ലോ എം ടെക്. അപ്പോൾ ആ ഒരു എം ടെക്കിലേക്ക് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, വേറെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ, വേറെ ഏതെങ്കിലും പരീക്ഷകൾ നോക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ പണ്ട് നമ്മുടെ 10-ാം ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക മൂടി വെച്ചൊരാഗ്രഹം, സിവിൽ സർവീസ് നോക്കിയാൽ കൊള്ളാം ചേട്ടാ എന്നുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ മനസ്സിലിപ്പോൾ നേരത്തെ ഫഹദ് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഈ പരീക്ഷ എഴുതിയതിൽ 0.1% ആൾക്കാർ മാത്രം ജയിക്കുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ 2-ാമത്തെ കാര്യം, എൻ്റെ വീട്ടിലാർക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ 3-ാമത് നമ്മൾ ആ ഒരു ഏജ് ക്രിട്ടിക്കൽ ഏജ് ആണ്. ഒരു 22 വയസ്സിൽ നമ്മൾ നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ഇതനുസരിച്ച് സെറ്റിൽ ചെയ്യേണ്ട സമയം ആയി തുടങ്ങുന്നു എന്നുള്ളൊരു ഇത് കൂടി വന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഞാൻ ചേട്ടനടുത്തും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ ഒറ്റൊരു വാക്കുണ്ട് അതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ എത്ര വർഷം എടുക്കുന്നു നമുക്കറിയില്ല. ഒരു പരീക്ഷ തീരാൻ 1.5 വർഷത്തോളം എടുക്കും, ഒരു പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ കഴിയാൻ. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പിഴവ് പറ്റിയാൽ നമ്മൾ ആദ്യം പിന്നെ ഈ ഒരു
1: ആദ്യം മുതൽ തുടങ്ങണം.
0: അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ എനിക്കിപ്പോഴും എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, ഇപ്പം നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമം തോന്നുമായിരിക്കും, നമ്മളൊന്ന് മറക്കും, പുതിയ അടുത്ത പരിപാടിയിലേക്ക് പോകും. പക്ഷെ നമ്മളിപ്പോൾ ട്രൈ ചെയ്തില്ല, ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല, ഏജ് ലിമിറ്റ് കടന്നു,
1: അതിനുള്ള ഒരു അവസരം
0: നഷ്ടപ്പെടും. അപ്പം നമുക്ക് തോന്നുന്ന വിഷമമായിരിക്കില്ല, അപ്പം നമുക്ക് തോന്നുന്ന റിഗ്രറ്റ് ആയിരിക്കും, വിൽ സ്റ്റാർട്ട് ഫീലിംഗ് റിഗ്രറ്റ്. അപ്പോൾ വിഷമമാണോ റിഗ്രറ്റ് ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പം ഞാനതിൽ ശരിയാണ്, ചേട്ടൻ പറഞ്ഞാൽ ഇതുണ്ട്, പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വിഷമം അടുത്ത ജോലിയിലേക്ക് പോകാം. പിന്നെ അത് മാത്രമല്ല, യു പി എസ് സി അല്ലെങ്കിലും സിവിൽ സർവീസും ആണെങ്കിലും നമ്മളെ ഒരു ബെറ്റർ വ്യക്തിയാക്കി മാറ്റുന്ന എനിക്കെപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കുറേ അറിവ് നേടുന്നു, കുറേ പേരുമായിട്ട് പരിചയം വരുന്നു, കുറേ സർക്കാർ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ജനാധിപത്യ സിസ്റ്റം മൊത്തത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ കിട്ടുമായിരുന്നു.
1: അതെ.
0: അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ ജി സിയിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കും അതൊരു ഷോക്കായി പോയി, ഇത് എന്ത് പറ്റി തിങ്കളാഴ്ച ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ ഈ റീസൺസ് പറഞ്ഞു, അച്ഛനോട് ഞാനിത് പറഞ്ഞു. ഫാമിലിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഈ ഒരു പ്രിപ്പറേഷന്, ഫിനാൻഷ്യലി മാത്രമല്ല നമുക്ക് ഇമോഷണലി അടക്കം നമുക്ക് സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം. അപ്പം അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നത്, കാരണം നിനക്ക് ഇഷ്ടമുള്ള നീ പഠിച്ചു, എന്തായാലും അച്ഛൻ അന്ന് ജോലിയിലും ഉണ്ടായിരുന്നു, അത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം നമ്മൾ ഫിനാൻഷ്യലി നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്.
1: അച്ഛൻ എന്തായിരുന്നു ജോലി?
0: അച്ഛൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു, അവിടെ മലയാളം ടീച്ചറാണ് അവരുടെ ഒരു ഹൈസ്കൂളിൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞായറാഴ്ച പോയി തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു.
1: ഓൾ ഓഫ് എ സഡൻ ആണ് ഈ തീരുമാനങ്ങളെല്ലാം.
0: ഈ ഒരു 3 ദിവസത്തിനിടയ്ക്കാണ് ഈ ഒരു തീരുമാനം, ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അന്ന് രാത്രി വണ്ടി കയറി പിറ്റേ ദിവസം രാവിലെ ട്രിവാൻഡ്രത്ത് എത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പിന്നെ ആ ജേണി ഒരു 3 വർഷത്തോളം ഉള്ള ഒരു ജേണി ആയിരുന്നു, ബട്ട് ഫൈനലി
1: സംഭവബഹുലമായ ജേണി,
0: വളരെയധികം സംഭവബഹുലമായിട്ടുള്ള ജേണി ആയിരുന്നു. ഒരു ഇമോഷൻസ് ആയാലും എല്ലാത്തിൻ്റെയും ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ അടക്കം ഞാനതിൽ നമുക്കൊരു കണ്ടെൻമെൻറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നതാണ്, അത്രയും സന്തുഷ്ടവാനാണ്, കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫീലിംഗ് ഹാപ്പി അബൌട്ട് ദ ജേണി.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് സിവിൽ സർവീസ് കിട്ടുന്നത് വരെയുള്ള ഒരു 3 വർഷത്തേക്കാളും 10-ാം ക്ലാസ്സിൽ ആഗ്രഹിച്ച് തുടങ്ങി പിന്നീട് ബി ടെക് കഴിയുമ്പോൾ മാത്രം റീഡിസ്കവർ ചെയ്യുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ലേ?
0: ഈ ഒരു ഗ്യാപ്പിൽ ചിന്തയുണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചിന്ത ഉണ്ടായിരുന്നു. 1-2 ചിന്ത വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് 1-2 കറണ്ട് അഫയേഴ്സ് മാഗസീൻ വാങ്ങിക്കും, അങ്ങനെ ആ ഒരു ചിന്തയ്ക്ക് നമ്മളൊരു വിരാമം ഇടണം. പിന്നെ അത് നോക്കുമ്പോൾ നമ്മുടെ ബി ടെക് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു
1: സമയം കിട്ടുന്നുണ്ട്,
0: സമയം കിട്ടില്ല. പിന്നെ നമ്മുടെ കോളേജ് ലൈഫ് ഡേ സ്കോളർ ആയിരുന്നു ഞാൻ, അപ്പോൾ പോയി വരുമ്പോൾ തന്നെ രാത്രി 8-9 മണിയാവും. പിന്നെ ബി ടെക്കിൽ അത്രമാത്രം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മോഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ഇത് എന്താണെന്ന് പോലും നമുക്ക് അപ്പോൾ ഒരു അറിയില്ല. നമ്മൾ മാക്സിമം നമ്മുടെ 2-3 കറണ്ട് അഫയേഴ്സ് മാഗസീൻ വാങ്ങിക്കും, കുറച്ച് ഒരു 2 പേജ് മറിക്കുമ്പോഴേക്കും ഓ ഇത് ശരിയാവില്ല, പിന്നെ അത് അടുത്ത ചിന്ത വരുന്നവരെ പിന്നെ അതിനൊരു വിരാമമാണ്. അപ്പം അന്ന് ശരിക്കും ചിന്തകൾ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ ചെയ്തൊരു കാര്യം, കറണ്ട് അഫയേഴ്സിനോട് എനിക്ക് വളരെയധികം താല്പര്യം അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. ഞാൻ താല്പര്യപ്പെട്ടു ചെയ്യുന്നൊരു കാര്യം ന്യൂസ് കാണുന്നതാണ്, അത് പറഞ്ഞ എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ന്യൂസ് ഇപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഞാൻ 2 തവണ ന്യൂസ് എന്തായാലും കാണും. നമ്മുടെ പ്രമുഖമായിട്ടുള്ള എല്ലാ ചാനൽസിലെയും ന്യൂസ് 1-2 തവണ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അതെനിക്ക് കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്, പിന്നെ ഞാനത് ഫോളോ അപ്പും ചെയ്യാറുണ്ട്. അതുമാത്രമാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ.

0: പറഞ്ഞ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അന്ന് ഇതൊരു പ്രിപ്പറേഷൻ പോലെയല്ല ഞാൻ കാണുന്നത്, അന്ന് ഇതെന്റെ ഒരു പാഷൻ പോലെയാണ് കാണുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ മേ ബി അതെനിക്കൊരു
1: ഹെൽപ്പ്
0: ചെയ്തിട്ടുണ്ടാവണം, കാരണം ഒരു സാമൂഹ്യ ബോധം വളർത്തിയെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പത്രവായനയും വാർത്ത കേൾക്കുക കാണുക എന്നുള്ളതോടൊപ്പം തന്നെ പത്രവായനയും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പൊ ചിന്തിക്കുമ്പോൾ പത്രം വായിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അത് ശരിയാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ അത് ആവശ്യമാണോ?
0: എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ പത്രവായന എന്നുള്ളത് ജസ്റ്റ് ഒരു നമുക്ക് ഓക്കെ ഇപ്പോൾ ഒരു ഇന്നൊരു സംഭവം നടക്കുകയാണ്, ഇന്നിപ്പോൾ ഇസ്രയേലിൽ ഒരു യുദ്ധം നടക്കുകയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നമുക്ക് പത്രത്തിലൂടെ കിട്ടുക. ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഈ പത്രം വായിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം പറയുന്നത് കറണ്ട് അഫെയർ മാഗസിൻ ഉണ്ടല്ലോ, അത് വായിച്ചാൽ മതി, പിന്നെ അത് മാത്രമല്ല ചോദ്യങ്ങളൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം പ്രിലിംസും മെയിൻസും മാത്രം നമ്മൾ ജയിച്ചാൽ പോരാ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബാക്കി പ്രിലിംസും മെയിൻസും ആണെങ്കിൽ നമ്മൾ ആകെ അഭിമുഖീകരിക്കുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആൻസർ ഷീറ്റിനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ യു പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ പ്രീമിയർ ആയിട്ടുള്ള ഒരു ബോഡിനെയാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പം അതിൽ എല്ലാ മെമ്പേഴ്സും നമ്മുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസീൻ വായിച്ച് അതിനുത്തരം പറയുന്നതിന് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും, കാരണം ഇന്റർവ്യൂവിലെ എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം 99% നമ്മൾ പഠിക്കാത്ത ചോദ്യങ്ങളായിരിക്കും ഇന്റർവ്യൂവിനുണ്ടാവുക. അതെ, അത് മിക്കതും അഭിപ്രായം രേഖപ്പെടുത്താനായിരിക്കും, അത് പലതും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്.
1: അപ്പോൾ നമുക്ക് വെറൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ പഠിച്ച എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല,
0: ഒരു ഗുണവുമില്ല. അത് മാത്രമല്ല ആ ഇന്റർവ്യൂ ബോർഡിൽ വെച്ച് അവർ തന്നെ ആ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് കൈത്തിരിഞ്ഞ്, കാരണം അത് അടുത്തവിടെ നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ ഒരു ഗുണം നമുക്ക് കുറച്ചൊരു ക്ഷമയുണ്ടാവും, വായിച്ച് വായിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ക്ഷമയുണ്ടാവും. മറ്റേതിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ന്യൂസ് ആണെങ്കിലും കറണ്ട് അഫെയറും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കറണ്ട് അഫെയർ കാണാതെ പഠിക്കേണ്ടി വരും. ഇപ്പം ന്യൂസ് ആകുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ പോലെ തന്നെ ഇസ്രയേൽ പലസ്തീൻ ഇഷ്യൂ ഉണ്ട്. അപ്പം അതിലെന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇവൻസ് കിട്ടും.
1: ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഇറങ്ങുന്ന ഒരു മാഗസിൻ മാത്രം
0: നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല ആഫ്റ്റർ ഓൾ ഏറ്റവും ഗുണം പത്രം വായിക്കുന്നതിൽ ഈ കറണ്ട് അഫയേഴ്സിന് കിട്ടാത്തതും പലരുടെയും അഭിപ്രായങ്ങൾ നമുക്കതിന്ന് കിട്ടും. അതായത് നമ്മളിപ്പോൾ ഹിന്ദുവിലാണെങ്കിൽ എഡിറ്റോറിയൽ ഉണ്ട്, അപ്പം നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ സെൻട്രലോ ഏത് വ്യൂസ് ഉള്ള ആൾക്കാരുടെയും എല്ലാവരുടെ അഭിപ്രായം കിട്ടും. അപ്പം പല സമയത്തും നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങൾക്ക് അഭിപ്രായം എടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഈ കുറേ ഒരു മിക്സ് ഓഫ് ഒപ്പീനിയൻസ് വരുമ്പോൾ നമ്മൾ അതിലെല്ലാം വായിച്ച് പോകുമ്പോൾ നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കാൻ അത് വളരെ
1: നിലപാടുണ്ടാവാൻ വേണ്ടിയിട്ട് അത്
0: സഹായിക്കും, പത്രം സഹായിക്കും. പിന്നെ നമ്മുടെ നിലപാടുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളാണെങ്കിൽ അതൊന്ന് മെലോ ഡൗൺ ചെയ്ത് ഒന്ന് മൈൽഡ് ആക്കാനും വളരെയധികം സഹായിക്കും. അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും അപ്പോഴും പത്രവായനയെ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട്.
1: സിവിൽ സർവീസിൽ പത്രവായന ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഇംഗ്ലീഷ് പത്രങ്ങളാണ്.
0: അതെ,
1: നമ്മുടെ മലയാള പത്രങ്ങൾ ആ രീതിയിലുള്ള അതിന്റെ ഒരു പാറ്റേൺ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണോ, എന്താ അതിന്റെ വ്യത്യാസം?
0: ഞാൻ അതിലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ ഇപ്പൊ ഇന്റർവ്യൂ പോകുന്നതുവരെ എല്ലാവരും ഇംഗ്ലീഷ് പത്രങ്ങളാണ് വായിക്കുക, അത് കഴിയുമ്പോൾ മലയാളം പത്രങ്ങളും കുറച്ച് വായിച്ചു തുടങ്ങും. നമ്മുടെ ഇപ്പൊ മലയാള പത്രങ്ങൾ എടുത്തു എന്ന് വെച്ചാൽ അതിൽ വളരെയധികം ലോക്കൽ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ജില്ലയിലത്തെ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റിലത്തെ ന്യൂസ് ആയിരിക്കും. നാഷണൽ ന്യൂസ് ഉണ്ടാവും, അത് ഒന്നോ രണ്ടോ പേജിലായിരിക്കും. പക്ഷെ മറ്റേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്താൽ അതിൽ ഒന്നോ രണ്ടോ പേജ് ഒഴിച്ച് ബാക്കി എല്ലാം നാഷണൽ ന്യൂസും ഇന്റർനാഷണൽ ന്യൂസും ആയിരിക്കും. അതുകൊണ്ട് അതൊരു ഗുണമാണ്, കാരണം ഈ ഒരു എക്സാം എന്തായാലും നാഷണൽ എക്സാം ആണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്തായാലും ദേശീയ അന്തർദേശീയ വാർത്തകളാണ് കൂടുതലായിട്ട് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മലയാളം പത്രങ്ങളിൽ ഞാൻ കാണാത്തൊരു കാര്യമാണ് അഭിപ്രായ രൂപീകരണത്തിന് അധികം ആ മലയാള പത്രങ്ങൾ സഹായകരമാവുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് കുറേ കൂടി ഈ പറഞ്ഞവർ ഹിന്ദു ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും അതിലെല്ലാത്തിലും വളരെയധികം സ്പെസിഫിക് സ്പോട്സ് ഉണ്ട്, നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോ ലേഖകന്മാരോ അല്ലെങ്കിൽ ചിന്ത തിങ്കേഴ്സ്
1: ലേഖനങ്ങൾ വരും
0: വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ പരീക്ഷ ഇപ്പോൾ ബേസിക്കലി ഒരു 95% പേരും എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇന്റർവ്യൂ അടക്കം. അപ്പോൾ ലാംഗ്വേജിന് വലിയ ഇമ്പോർട്ടൻസ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ എങ്കിൽ കൂടിയും നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എന്നെയൊക്കെ ഒരു വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദു ആദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല, പല വാക്കുകൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പക്ഷേ പോകെ പോകെ നമുക്ക് കുറേ കൂടെ വൊക്കാബുലറി കൂടും, പിന്നെ ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിലും കോൺഫിഡൻസ് വരും, മെയിൻസിലാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കിട്ടും പല വേർഡ്സും യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മലയാളം ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ നന്നായിരിക്കും, കാരണം ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള ന്യൂസ് പേപ്പർ വളരെയധികം സഹായകരമാകും.
1: അതെ, അപ്പോൾ ഈ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ വായിച്ചതിന്റെ ഒരു ബാക്കപ്പ് ഈ ബിടെക് വരെയും ഉണ്ടായിരുന്നു അല്ലേ?
0: അത് വളരെയധികം സഹായമായിരുന്നു. ഇതിൽ ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ വളരെയധികം ഈ സ്പീച്ചും ഇതുമൊക്കെ താല്പര്യപ്പെടുന്ന ആളാണ്. ഇപ്പോൾ ഒരു 8-ാം ക്ലാസ്സിലൊക്കെ നമ്മുടെ സ്കൂളിൽ സ്പീച്ച് നിർബന്ധമായിട്ട് ഓരോരുത്തർ പറയണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഓരോ ദിവസവും ഓരോരുത്തർ സ്പീച്ച്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഒരു ഇൻസിഡൻറ്റ് ആ ദിവസം എന്തോ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതിൽ കണ്ടന്റ് കുറേ ഉണ്ട്, പക്ഷെ ഇത് സ്പീച്ചാക്കി കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹിന്ദുവിലെ എഡിറ്റോറിയൽ

0: എടുത്തിട്ട് അതിലെ കുറേ പേരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നമ്മുടെ ഒരു സ്പീച്ചായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സ്പീച്ച് ഭയങ്കര ക്ലിക്കായി. അപ്പോൾ ഞാൻ ശരി ഓക്കെ ഇങ്ങനെ കുഴപ്പമില്ല നല്ലൊരു ഇതാണെന്ന് മനസ്സിലായി. ആ സമയത്തൊക്കെ സ്പീച്ചുകൾ നമ്മൾ കാണാപ്പാടം പഠിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യം വരില്ലെങ്കിൽ കൂടി അന്ന് കാണാപ്പാടം പഠിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഒരു എന്താ പറയുക ന്യൂസ് പേപ്പർ വായിച്ചത് അതിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ജേണി. അതുവരെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു നന്നായിട്ട്, ഈ പറഞ്ഞ മാതിരി സഭാകമ്പം വളരെയധികം കൂടിയുള്ള ആളായിരുന്നു. പക്ഷെ പിന്നെ അതോടുകൂടി അതും മാറിക്കിട്ടി, കാരണം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ സോളിഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും പത്രങ്ങളും വായന എനിക്കെന്തായാലും ഒരു സോളിഡ് ബാക്കപ്പ് ആയിരുന്നു എൻ്റെ പ്രിപ്പറേഷനിൽ.
1: പിന്നീട് പരീക്ഷയിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങിയ സമയത്ത്, ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് മൂന്ന് ഘട്ടമാണല്ലോ, പ്രിലിംസ് ഉണ്ട്, മെയിൻ പരീക്ഷയുണ്ട്, പിന്നീട് ഇന്റർവ്യൂ. അതിൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എന്ന് പറയാറുണ്ട്. പ്രിലിംസ് ചിലർക്ക് ഭയങ്കര ടഫായിരിക്കും, ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ മെയിൻ പരീക്ഷ ഭയങ്കര ടഫായിരിക്കും. താങ്കളുടെ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു?
0: എൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് മെയിൻസ് പരീക്ഷയായിരുന്നു ടഫ് എന്ന് ഞാൻ പറയും. രണ്ട് തവണയും എനിക്ക് പരാജയം സംഭവിച്ചത് മെയിൻസ് പരീക്ഷയിലായിരുന്നു.
1: മൂന്ന് തവണയാണോ മൊത്തം എഴുതിയത്?
0: മൊത്തം എഴുതിയത് മൂന്ന് തവണയാണ്. മൂന്ന് തവണ എഴുതിയപ്പോഴും പ്രിലിംസ് എല്ലാ തവണയും ഞാൻ ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. മെയിൻസിലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പ്രിലിംസിൽ ഒരു ഗുണം ഒബ്ജക്റ്റീവ് ആണ്. അപ്പം നമ്മൾ ഒരെണ്ണം എ ബി സി ഡി എന്ന് ചൂസ് ചെയ്താൽ നമുക്കറിയാം അത് ശരി ഉത്തരമാണ്. നമ്മൾ ജയിക്കോ ഇല്ലയോ നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും പരീക്ഷ കഴിയുമ്പോഴേക്കും. പക്ഷേ മെയിൻസിൽ വളരെയധികം സബ്ജക്റ്റീവ് ആണ്, ഒരു പത്തോളം പേപ്പേഴ്സ് ഉണ്ട്. അപ്പം അതെല്ലാം എങ്ങനെയായിരിക്കും മാർക്കിംഗ് അതൊന്നും നമുക്കറിയില്ല. പിന്നെ വളരെ സബ്ജക്റ്റീവ് ആണ്, അഭിപ്രായങ്ങളായിരിക്കും മിക്ക മെയിൻസ് ക്വസ്റ്റ്യൻസിലും ഉണ്ടാവുക. അതുകൊണ്ട് അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നാറ്.
2: ഹവാകർ പാദരക്ഷകൾ റിയൽ FM പോഡ്കാസ്റ്റ് സമർപ്പിക്കുന്നത്
3: ഹവാക്കർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
1: തയ്യാറെടുക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ഉറക്കമൊഴിച്ചു പഠിക്കുന്നു, ഭക്ഷണം പോലും കഴിക്കാതെ പഠിക്കുന്നു, വീട്ടില് പോകാറില്ല, കല്യാണങ്ങൾക്ക് പങ്കെടുക്കാറില്ല, സുഹൃത്തുക്കളുടെ കൂടെ പോകാറില്ല, 16 മണിക്കൂർ പഠിക്കുന്നു, 20 മണിക്കൂർ പഠിക്കുന്നു. ഇതൊക്കെ ഓരോ കഥകളായിട്ട് പല ആളുകളും പറയാറുണ്ട്. ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്?
0: ഇതില് ഈ പറഞ്ഞ 16 മണിക്കൂർ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ്, ഇത് പരീക്ഷ ടഫാണ്. ഈ പരീക്ഷ ടഫാക്കുന്നത് ഈ ചോദ്യങ്ങളായിരിക്കില്ല, ഈ ഒരു പ്രിപ്പറേഷനും ഇതിൻ്റെ ഒരു വർഷത്തോളം എടുക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ പല സമയത്തും നമുക്ക് ഈ സോ കോൾഡ് എന്താ പറയുക ഡിപ്രഷൻ ഫീൽസ് വരും, ചില സമയത്ത് ഇമോഷണലി ബാക്കിലോട്ട്
1: പോകും,
0: അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എന്നാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അല്ലാതെ പഠിക്കാനുള്ള ചാലഞ്ച് അല്ല ഇതിൽ വരുന്നത്.
1: എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വ്യക്തിത്വം പോലും ഇതിൽ അളക്കപ്പെടുന്നു
0: വളരെയധികം വളരെയധികം. കാരണം വേറെ എത്രത്തോളം പഠിക്കാൻ പറ്റുന്ന ആൾക്ക് നമ്മൾ പരീക്ഷ നോക്കിയറിയാം, ആരും വരുന്നത് വലിയൊരു അക്കാഡമിക്കലി വളരെയധികം സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല. ചിലവർ ജസ്റ്റ് പാസ്സായിട്ട് വരുന്നവരുണ്ട്, ചിലർ 50-60%, 70% ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം ഇതിൽ നമുക്ക് വേണ്ട കുറേ കൂടെ കൺസിസ്റ്റൻസിയും നമ്മുടെ ഈ പറഞ്ഞ ഈ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യുക. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരിക്കും, കാരണം ഇന്നലെ ഒരു പരീക്ഷ കഴിഞ്ഞു, ടെസ്റ്റ് സീരീസ് കഴിഞ്ഞു, മാർക്ക് കുറഞ്ഞു, നമ്മൾ വിഷമത്തിലായിരിക്കും. അന്ന് നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്താൽ പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പേഴ്സണാലിറ്റി ഒരു വളരെയധികം നമ്മളാ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണോ, പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെയിൻസിനും ഇൻ്റർവ്യൂവിനും നമ്മുടെ പേഴ്സണാലിറ്റി ആണ് ഒരു പരിധി ഒരു 90% അളക്കുക. വളരെയധികം എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അഭിപ്രായം പറയേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിച്ച് രണ്ട് ഭാഗവും ചിന്തിക്കണം, പോസിറ്റീവ്സും നെഗറ്റീവ്സും ചിന്തിച്ച് നമ്മളൊരു മിഡിൽ പാത്താണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതിന് നമ്മുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ എഴുതുമ്പോൾ പോലും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്.
1: അതെ,
0: ഇൻ്റർവ്യൂവിലാണെങ്കിൽ പിന്നെ ഡയറക്ട്ലി അവർ മെഷർ ചെയ്തോളും നമ്മുടെ പേഴ്സണാലിറ്റി. ഇപ്പോൾ വളരെയധികം പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ വേറെ എക്സാമ്പിൾ വളരെ അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള പലർക്കും ഇത് ക്ലിയർ ചെയ്യാൻ
1: പറ്റുന്നില്ല. അതെ അതെ,
0: അറ്റ് ദ സെയിം ടൈം കുറെ കൂടെ
1: ആവറേജ് ആയിരുന്ന ആൾക്കാരൊക്കെ
0: ക്ലിയർ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണാലിറ്റി എന്തായാലും മാറ്റർ ചെയ്യും, കാരണം നാളെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പം നമുക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഒപ്പീനിയൻസ് വേണം, പേഴ്സണാലിറ്റിയും വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: അതെ, ഇതൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്യുമ്പോഴും പരീക്ഷ എഴുതിയവരും ജയിച്ചവരും തോറ്റവരും എല്ലാം പറയുന്ന കാര്യമുണ്ട്. ഈ മെയിൻ പരീക്ഷയിലൊക്കെ പലപ്പോഴും ചോദ്യം കണ്ട് ആലോചിക്കാനുള്ള സമയമില്ല, ചോദ്യം വായിച്ചാൽ എഴുതി തുടങ്ങിയാൽ മാത്രമേ ഇത്രയും വേർഡ് ലിമിറ്റിൽ അത് തീർക്കാൻ കഴിയുള്ളൂ. അതൊരു സത്യമാണ്,
0: സത്യമാണ്, സത്യമാണ്. നമ്മൾ ചോദ്യം വായിച്ച് നമ്മുടെ മനസ്സിലൊരു 10 സെക്കൻഡ് കഷ്ടിച്ച് ചിന്തിക്കാൻ പറ്റും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്, എന്താ എഴുതേണ്ടതെന്ന് അപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം പഠിച്ചു വെച്ച ചോദ്യം ആയിരിക്കില്ല, ഒരു ചോദ്യം എഴുതാൻ 4 മിനിറ്റ് ആയിരിക്കും 10 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന്. അത് ഏകദേശം 2 സൈഡ് ഉണ്ടാവും, 150-200 വാക്കുകൾ എഴുതണം. അപ്പോൾ വായിച്ച് ഉടനടി എഴുതാൻ തുടങ്ങുക, എന്നിട്ട് ഓൺ ദ വേ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കണം. അതുള്ളൊരു കാര്യമാണ്, കാരണം അതിൽ യു പി എസ് സിയുടെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാക്കിയത്തോളം കൂടുതൽ സമയം നമുക്ക് ചിന്തിക്കാൻ തന്നാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആൻസേഴ്സ് വരും. വളരെ ചുരുക്കം സമയം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ആയിട്ട് നമ്മുടെ ഒറിജിനൽ ആൻസേഴ്സ് പുറത്തോട്ട് വരും, അവർക്കും അതാണ് വേണ്ടത്.
1: ശരിയാണ്,
0: ഇത് കാര്യം ശരിയാണത്.
1: അപ്പൊ ഈ എഴുതുന്നതിനിടയിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ പിന്നെ ഒരു തിരുത്ത് സാധിക്കുമോ?
0: ഇല്ല, തിരുത്തൊരിക്കലും സാധിക്കില്ല. നമ്മൾ എഴുതി തുടങ്ങിയാൽ ആ എഴുത്ത് അങ്ങനെ കണ്ടിന്യൂ ആണ്. കാരണം

0: ആ 4 മിനിറ്റിൽ കൂടുതൽ പോയാൽ നമ്മുടെ ഒരു ചോദ്യം അവിടെ പോകും, 10 മാർക്കിന് വേറൊരു ചോദ്യം മിസ്സാവും. അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, ഡീസൻറ്റ് ലെവലിൽ ആൻസർ എഴുതുക, വളരെ എക്സ്ട്രീമായിട്ട് നല്ലതും എക്സ്ട്രീമായിട്ട് മോശമായിട്ട് എഴുതാതിരിക്കുക. ഡീസൻറ്റ് ലെവലിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എഴുതിയാൽ മെയിൻസ് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്.
1: മാത്രമല്ല ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ ഇല്ലല്ലോ.
0: ഇല്ലില്ല, ഇതിൽ എന്താ പറയുക, എന്ത് ചോദിച്ചാലും സിലബസിലുള്ളതാണെന്ന് മാത്രം. കാരണം എങ്ങനെയായാലും അവരെ ലിങ്ക് ചെയ്യും,
1: കണക്ട് ചെയ്യും,
0: കണക്ട് ചെയ്യും. ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആണെങ്കിലും ജോഗ്രഫി ഹിസ്റ്ററി സിലബസ് നോക്കിയാൽ അറിയാം, അതിൽ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. എല്ലാത്തിലും ഒരു ബിറ്റ്
1: ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ പേഴ്സണാലിറ്റി ആണ് ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ പോലും നമുക്ക് ഒരു കരുത്താവുന്നത്. ആ രീതിയിൽ വ്യക്തിപരമായി അത്തരത്തിലുള്ള ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിരുന്നത്? പ്രത്യേകിച്ചും 3 തവണ എഴുതി, അതിൽ 2 തവണ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഈ പരാജയത്തെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യമാണല്ലോ മുന്നോട്ട് പോകണമെങ്കിൽ.
0: വളരെ സത്യസന്ധമായി പറഞ്ഞു വെച്ചാൽ റിസൾട്ട് 2 തവണ മെയിൻസ് വന്ന് തോറ്റു എന്ന് പറഞ്ഞ സമയത്ത് നല്ല വിഷമമായിരുന്നു, അത്യാവശ്യം കരയുകയും ചെയ്തിരുന്നു. അതിലെനിക്കൊരു നാണക്കേടുമില്ല പറയാൻ. പക്ഷെ നമ്മൾ അവിടെ കരഞ്ഞ് 1-2 ദിവസം നമുക്ക് അതിൽ ഒന്ന് ഓക്കെ വിഷമിച്ചിരിക്കും. പറ്റിയ ഞാനിപ്പോൾ ചെയ്യാറുള്ളത്, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പ്രിപ്പയർ ചെയ്തത്. ഞാൻ ആ 2 ദിവസം നാട്ടിൽ വന്ന് നിൽക്കും, പാലക്കാടാണ് എൻ്റെ നാട്. അവിടെ നിൽക്കും, നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ഒന്ന് വന്നപ്പോഴേക്കും പിന്നെ വീട്ടുകാരും നമ്മളെ വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞു, പിന്നെ നമുക്ക് അടുത്ത പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി, നമുക്ക് അതിൽ കൂടുതൽ ചിന്തയില്ല. കാരണം നമുക്ക് ഇതിൽ എങ്ങനെ ഫെയിലിയേഴ്സിന് ലെസൺസ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പം ഞാൻ പിന്നെ 1 ആഴ്ച ഞാൻ ഇരിക്കും ഈ പറഞ്ഞ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തൊക്കെയായിരിക്കാം മെയിൻസിൽ പറ്റിയിട്ടുണ്ടാവുക, നമുക്ക് തന്നെ ഒരു ധാരണ കുറേയൊക്കെ ഉണ്ടാവും. മാർക്ക് വരുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. പക്ഷേ തിരിച്ച് വരുന്നു, പിന്നെ അടുത്ത ലെവൽ ഓഫ് എക്സാമിന് പഠിക്കുന്നു. കാരണം നമ്മളിതിപ്പോൾ 2 അറ്റംപ്റ്റ് കൊണ്ട് കിട്ടിയിട്ട് നമ്മൾ പോകുന്നു, നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 3 ആവും, 6-ാമത്തെ അറ്റംപ്റ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്, 7-ാമത്തെയും 8-ാമത്തെയും അറ്റംപ്റ്റ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ തിരുത്തൽ വരുത്തുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. വിഷമം ഉണ്ടാവും, ഇത്രയും ബുദ്ധിമുട്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്, പക്ഷെ അത് മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതിനൊരു സക്സസിൻ്റെ ഒരു സീക്രട്ട് വേണമെങ്കിൽ പറയാം.
1: പക്ഷേ ഒരു തിരിച്ചുപോക്കില്ല കിട്ടാതെ എന്ന് ഉറപ്പിച്ചിരുന്നോ?
0: അതെ, അത് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഒന്നുകിൽ എൻ്റെ അറ്റംപ്റ്റുകൾ തീരണം,
1: അല്ലെങ്കിൽ
0: എനിക്ക് അത് ഏജ് ഓവർ ആണെങ്കിൽ കിട്ടണം. ഇതിൽ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉള്ള വീട്ടുകാരോടാണ്. കാരണം ഇതിൽ ഫിനാൻഷ്യലി നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക, വീട്ടുകാരുടെ സപ്പോർട്ട് വേണം, ഇമോഷണൽ സപ്പോർട്ട് വേണം, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് വേണം, അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഒരു 1.5 വർഷം ഇത് കഴിഞ്ഞപ്പോഴേ അത് സെയിൽ ത്രൂ ചെയ്യാനായിട്ട് സഹായിച്ചത് ഈ ഒരു ഇതാണ്.
1: അത് മാത്രമല്ല, ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് നമ്മുടെ കൂടെ പഠിച്ച പലരും ജോലിയിൽ കയറി തുടങ്ങുന്ന ഒരു സമയമാണ്, അപ്പോൾ ടെൻഷൻ കൂടും അല്ലേ?
0: അതെ അതെ, അത് ടെൻഷൻ കൂടും. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം സോഷ്യൽ മീഡിയ എന്നൊക്കെ തൽക്കാലത്തേക്ക് ഒന്നൊരു
1: ബ്രേക്ക്,
0: തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുക. കാരണം അല്ലെങ്കിൽ നമ്മളും സാധാരണ മനുഷ്യരാണ്, ഈ ഫോട്ടോസും ഇതുമെല്ലാം കാണുമ്പോൾ നമ്മൾ കമ്പാരിസൺ നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ തുടങ്ങും. നമ്മളിപ്പോൾ എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ, അയ്യോ ശരിയാണല്ലോ, സംതിങ് എന്തോ ഒരു മിസ്സിംഗ് ഫാക്ടർ ഉണ്ട് നമ്മുടെ അടുത്തും തോന്നും. പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്ന് ആ പ്രിപ്പറേഷൻ ഫേസിൽ മാറുന്ന വേറൊരു ഗുണം കൂടിയുണ്ട്,
1: ടൈം.
0: ഈ പറഞ്ഞവർ വെറുതെ, നമ്മളിപ്പോൾ റീൽസ് ആണെങ്കിൽ നമുക്ക് ടൈം പോകുന്നറിയില്ല. ബെറ്റർ ആ 2-3 വർഷത്തേക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു.
1: അങ്ങനെ ചെയ്തിരുന്നോ?
0: ഞാൻ ചെയ്തിരുന്നു. ഞാൻ 3 വർഷത്തേക്ക് എനിക്ക് തോന്നുന്നത് 2021 പ്രിപ്പറേഷൻ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ്. പിന്നെ എൻ്റെ ഒരു വാശിയോടെ ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2024 17 പോസ്റ്റ് ലാസ്റ്റ് ഒരെണ്ണം ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് UPSC റിസൾട്ട് കിട്ടിയിട്ട് എനിക്കൊന്ന് CM അടുത്തു നിന്നും ഓണറബിൾ ഗവർണറുടെ അടുത്തു നിന്നും പ്രൈസ് കിട്ടുന്ന ഫോട്ടോ ആണ് ഞാൻ എടുത്തിട്ടത്. അപ്പം അതാണ് എൻ്റെ ഒരു
1: ഇത്,
0: ഭയങ്കര ചേഞ്ച് ആയിരുന്നു. പിന്നെ ഞാനും ലോ പ്രൊഫൈൽ കീപ്പപ്പ് ചെയ്യായിരുന്നു. കാരണം ഈ പ്രിപ്പറേഷനിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നി. കാരണം ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് വരും, അല്ലെങ്കിൽ ഓൾറെഡി കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. അതിനിടയിൽ കൂടെ ഈ ഒരു സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പക്ഷേ വാട്സപ്പും ടെലഗ്രാമിലും കൂടിയാണ് എല്ലാ പ്രിപ്പറേഷൻസും പോകുന്നത്. അതൊഴിച്ച് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ.
1: എന്നാലും സുഹൃത്തുക്കളൊക്കെ ചിലർ പറഞ്ഞില്ലേ ഇപ്പൊ അവന് തീരെ കിട്ടുന്നില്ല,
0: കംപ്ലൈൻസ് ഒക്കെ എല്ലാവരും പറയും. പിന്നെ ഞാനിങ്ങനെ ഏത് ഫേസിലും നമ്മൾ നിൽക്കുന്ന 2-3 സുഹൃത്തുക്കളുണ്ട്, അവരെ ഞാൻ എന്തു വന്നാലും ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വിളിക്കുമായിരുന്നു. വേറെ ഒന്നുമില്ല, എന്തൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മൾ ടെൻഷൻ അടിക്കുന്ന ദിവസങ്ങളുണ്ടാവും, ഞാൻ ഇങ്ങനെ വിളിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഡിവിനുണ്ട്, ഡിവിൻ സില്ല ഡേവിസ് എന്നാണ് പേര്, അവൻ തൃശ്ശൂരാണ്. അവനങ്ങനെ ഇടയ്ക്ക് വിളിക്കും, എടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്, മാർക്കൊന്നും കയറുന്നില്ല കേട്ടോ സീരിയസ് എടുത്തിട്ടും. അപ്പോൾ അവൻ പറയാം, അതൊന്നും പ്രശ്നമില്ല, അത് അടുത്ത പരീക്ഷയ്ക്ക് ഇതാവും. പിന്നെ അടുത്ത കോള് വിളിക്കുന്ന വീട്ടിലേക്ക് പോയിരിക്കും. ഈ 2 കോൾസ് മാത്രമാണ് നമ്മൾ ഇതാക്കിയത്. പിന്നെ കംപ്ലയിൻസ് ഉണ്ടാവും, പിന്നെ എല്ലാവർക്കും അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതായിരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു.
1: കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
0: കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു 3rd അറ്റംപ്റ്റ് എത്തിയപ്പോൾ ഞാൻ ആലോചിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു അറ്റംപ്റ്റ് കൂടി കൊണ്ടുപോകണം, ബട്ട് എന്നാൽ എപ്പോഴും ദേർ ഷുഡ് ബി എ പ്ലാൻ ബി എന്നുള്ളൊരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് വേറെ എക്സാംസ് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു കൂടെ തന്നെ. കാരണം എന്തായാലും നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സോ നമ്മൾ എപ്പോഴും 50-50 ആണ് നോക്കേണ്ടത്.
1: അപ്പോൾ
0: ആദ്യത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ അപ്പം ഇനി നേരത്തെ പറഞ്ഞ M.Tech എൻ്റെ മുന്നിൽ എപ്പോഴും ഉള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ഐ വുഡ് ബി പെർസ്യൂവിങ് ദാറ്റ്, അങ്ങനെ പോകാനായിരുന്നു. ചെറുതായിട്ടെങ്കിലും ചിന്തിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. മേ ബി ആ ഒരു ഇനേഴ്ഷ്യയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം.
1: അതെ, മറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത് പറഞ്ഞല്ലോ, മറ്റ് പരീക്ഷയിൽ നിന്നും സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അധികമായിട്ട് വേണ്ട

0: ക്വാളിറ്റീസ് എന്തൊക്കെയാണ്?
1: സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. സെക്കൻഡ്, മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഏത് വേർസ്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കണം, തെറ്റോ ശരിയോ എന്നുള്ള രണ്ടാമത് ഡിസിഷൻ വേണം. പിന്നെ മൂന്നാമത്തെ ക്ഷമ. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ IAS ആണെങ്കിലും IPS ആണെങ്കിലും IRS ആണെങ്കിലും നമ്മുടെ താഴെ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, നമ്മുടെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് പുത്തു പോകാനുള്ള ഒരു സ്കില്ല് തന്നെ വേണം. കാരണം ഈ പറഞ്ഞൊരു മാൻ മാനേജ്മെൻ്റ് ആണ് എപ്പോഴും നമുക്കൊരു മെയിനായിട്ടുള്ള സ്കില്ല് സിവിൽ സർവീസിൽ വേണ്ടത്. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുക, ഇൻ സച്ച് എ വേ ദാറ്റ് അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പിന്നെ മൂന്നാമത്തെ ഡിസിഷൻ എടുക്കണം. എന്ത് കാര്യത്തിന് നമുക്കൊരു അഭിപ്രായം വേണം, അല്ലാതെ അഭിപ്രായം ഇല്ലാതിരുന്നാൽ നമ്മുടെ ഇപ്പോൾ ഓഫീസ് മുന്നോട്ട് പോവില്ല ഓരോ ദിവസം.
0: അതെ.
1: പിന്നെ ഈ പറഞ്ഞ പോലെ ക്ഷമ. പരീക്ഷയാണെങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും വളരെയധികം ക്ഷമ വേണം. കാരണം നമ്മൾ സംസാരിക്കുന്ന ഡേ ടു ഡേ സംസാരിക്കുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ അടുത്ത് ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരോട്, അപ്പോൾ അവരോട് ക്ഷമയോടുകൂടിയും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അത് നമ്മുടെ മൊത്തത്തിലുള്ള വർക്ക് കൾച്ചറും നമ്മളൊരു ഹാപ്പി വർക്ക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ വേണമെന്നാണ് എൻ്റെ ഒരു.
0: ഇത് ഇതെല്ലാം ജോലിയിൽ കയറിയതിന് ശേഷം ആവശ്യമുള്ള ക്വാളിറ്റീസ് ആണല്ലോ. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റേജിലും നമുക്ക് ആവശ്യമാണ്.
1: ഈ നാല് കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജിലും ആവശ്യമാണ്. കാരണം ക്ഷമ ഒബ്വിയസ്ലി എന്തായാലും വേണം, ഈ ഒന്നൊന്നര വർഷത്തെ പരീക്ഷയാണ്. രണ്ടാമത്തത് ആൾക്കാരുമായിട്ടുള്ള വളരെയധികം, കാരണം പല സംഭവങ്ങളിലും പല കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ കൂടെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ അടുത്ത് സംസാരിച്ച് അതിനൊരു ഈഗോ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എക്കണോമിക്സിൻ്റെ ബേസിക്സ് എനിക്കില്ല. അപ്പോൾ അത് അറിയുന്നവരോട് ചോദിക്കുന്നതിന് നമുക്കൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ നമ്മുടെ ക്യാരക്ടർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണാലിറ്റി ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഫുൾ പ്രോസസ് കൊണ്ട് UPSC ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാം, ആൾക്കാരോട് സംസാരിക്കാം, മെൻറ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒന്ന് ബെറ്റർ ആവും. ഇതിന് മുന്നേ ഇത് കഴിഞ്ഞിട്ടും വേണ്ട മൂന്ന് നാല് ക്വാളിറ്റീസ് ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ ഒരു നാല് വർഷത്തോളം ചെറിയൊരു സർവീസ് ജീവിതം വെച്ചിട്ട്.
2: റിയൽ FM പോഡ്കാസ്റ്റിൽ ഇന്ന് തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS തന്റെ സിവിൽ സർവീസ് കരിയറിനെ കുറിച്ച് ഫഹദ് റാസയുമായി പങ്കുവച്ച അനുഭവങ്ങളുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. തുടർന്നുള്ള ഭാഗം അടുത്ത ഞായറാഴ്ച രാവിലെ 8:30. ഹവാകർ പാദരക്ഷകൾ, റിയൽ FM പോഡ്കാസ്റ്റ്. Real voices, real stories. സമർപ്പിക്കുന്നത്
3: ഹവാക്ക സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: ഇന്ന് ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവത്തിൽ.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
4: ഇപ്പോൾ ഒരു ഗാനം കേട്ടോളൂ. ദി സിറ്റി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾ ജോൺസന്റെ ഈണം.

ആകാശവാണി 103.6 റിയൽ FM സമയം 9 മണി. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഫ്ലൈങ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും CAOമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്രനാഥ് വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് TVKയിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിനവർ വോട്ട് ചെയ്യുകയായിരുന്നെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബത്തിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ K ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി ഇന്നും നാളെയും പങ്കെടുക്കും. ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: MSV യുടെ സംഗീത പ്രപഞ്ചം, സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
4: 17-ാം ഭാഗം.
0: രചന KV ശബരിമണി.

കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് കെ വി ശബരിമണി. എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം.

0: കുട്ടിക്കാലം തൊട്ടേ ഗായകനാവുക, അഭിനേതാവാകുക എന്നതായിരുന്നു എം എസ് വിശ്വനാഥന്റെ സ്വപ്നം. ആദ്യകാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചു വിജയിച്ചില്ലെങ്കിലും പിന്നീട് പത്തിലേറെ ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിക്കാൻ അദ്ദേഹത്തിനായി. സംഗീതത്തെ ആരാധനയായോ അനുഷ്ഠാനമായോ ദർശിച്ച വിശ്വനാഥൻ ഗാനങ്ങൾ തലമുറകൾ കൈമാറി അനശ്വരത നേടേണ്ടവയാണെന്നും പാട്ടു വാഴണമെങ്കിൽ മീറ്റർ അഥവാ ഈണം മാത്രമാകാതെ മാറ്ററും അഥവാ സാഹിത്യവും ശരിയായ അളവിൽ ചേർത്തിരിക്കണമെന്നും വിശ്വസിച്ച സംഗീതജ്ഞനാണ്. നാനൊരു രസികൻ, അപ്പറന്താൻ കലയിഞ്ചൻ, അതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് സംഗീതം നൽകിയാലേ അവ ജനപ്രിയമാകൂവെന്നും മരണമുള്ള മനുഷ്യനെ സംഗീതം അമരനാക്കുന്നുവെന്നും വിശ്വസിച്ചു എം എസ് വി.
1: സംഗീതം അറിഞ്ഞാൽ മാത്രം പോരാ, ഇംഗീതം അറിയണം. എനിക്ക് ഇംഗീതം ദൈവം തന്നിട്ടുണ്ട്. ആ ഇംഗീതം കൊണ്ടാണ് വാഴുന്നുണ്ടിരിക്കുന്നത് ഞാൻ. എന്നും സംഗീതം ഇംഗീതം രണ്ടും ചേർന്ന് എല്ലാവരും നന്നായിരിക്കണം, ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ജോലി.
2: പാട്ടിൻ്റെ വരികളുടെ മ്യൂസിക് ഉണ്ട്, അതായത് സംഗീതമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ലിരിക്കണം, ആ ലിരിക്ക് എഴുതിയിട്ട് മെട്ടിടുമ്പോൾ ആ ലിരിക്കിലേയും മെട്ടുണ്ട്. ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മെട്ട് കൊടുത്ത് അവർ ലിരിക്ക് എഴുതും. ചില ടൈമത്ത് അവർ പാട്ട് എഴുതിയിട്ട് മാറ്ററിന് മീറ്റർ കൊടുക്കും. മാറ്റർ മീറ്റർ മെലഡി മൂന്നും നന്നായിരിക്കണം.
3: മലയാളിയായ എം എസ് വിശ്വനാഥന്റെ സംഗീത പ്രതിഭ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് തമിഴ് ചലച്ചിത്ര രംഗമാണ്. തമിഴിൽ ആധുനിക സംഗീതത്തിന്റെ ആദ്യ പ്രയോക്താവും എം എസ് വി ആണ്. അതോടൊപ്പം പാട്ടുകളിൽ കോറസ്, ഹമ്മിംഗ്, വിസിലിംഗ് എന്നിവ ഉൾപ്പെടുത്തി സംഗീതം നൽകാൻ ആരംഭം കുറിച്ചതും എം എസ് വിശ്വനാഥനാണ്.
0: റോക്ക് ആൻഡ് റോൾ, ഡിസ്കോ, ഭാങ്ക്ഡ, ഗസൽ, അറേബ്യൻ, യൂറോപ്യൻ, പേഴ്ഷ്യൻ സംഗീതം, മറ്റു പാശ്ചാത്യ സംഗീതം, ഭാരതീയ നാടോടി സംഗീതം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ സംഗീത വിഭാഗങ്ങളെയെല്ലാം അദ്ദേഹം സ്വന്തം സംഗീത ശൈലിയുമായി നവീനതയോടെ ചേർത്തുവെച്ചു.
3: പ്രണയത്തിന്റെ മനോഹാരിതയും ഭക്തിയുടെ തീവ്രതയും ആനന്ദത്തിന്റെ ആവേശവും നർമ്മത്തിന്റെ സമൃദ്ധിയും വിരഹത്തിന്റെ വേദനയും ആഘോഷത്തിന്റെ സമ്പന്നതയുമെല്ലാം ഒട്ടും കുറയാതെ ആസ്വാദകന് നൽകിയ സംഗീതജ്ഞനാണ് എം എസ് വിശ്വനാഥൻ.
0: ഭക്തിയുടെ തീവ്രതയ്ക്ക് നിദർശനമായി മൂന്ന് ഗാനങ്ങൾ എടുത്തു പറയാം.
3: ആദ്യത്തേത് കൃഷ്ണഗാനം എന്ന സംഗീത ആൽബത്തിനു വേണ്ടി എം എസ് വി ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. കണ്ണദാസന് താൻ എഴുതി എം എസ് വി സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ട ഗാനം. എം എസ് വിയുടെ കച്ചേരികളിൽ ഈ പാട്ടുപാടി ആരംഭിക്കണമെന്ന് എം എസ് വിയോട് കണ്ണദാസൻ

ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MSV ഈണം നൽകി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം മികച്ച ക്രിസ്തീയ ഭക്തിഗാനത്തിന് ഉദാഹരണമാണ്.

1971 March 5 പ്രദർശനത്തിനെത്തിയ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രത്തിനു വേണ്ടി വാലി രചിച്ച് MS വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനവും മികച്ച ഭക്തിഗാനത്തിന് ഉദാഹരണമാണ്.

0: ഗാനരചയിതാവ് വാലി ഒരിക്കൽ പറഞ്ഞത്, വിശ്വനാഥൻ എന്ന സംഗീതജ്ഞനെ കാണുന്നതിനു മുമ്പ് തനിക്ക് ഭക്ഷണം കഴിക്കാൻ പണമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കണ്ടതിനു ശേഷം തനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നാണ്.
1: ഇത് മുതല വിശ്വനാഥൻ എണ്ണം പക്കത്തിൽ ഉക്കാന്ത് പേസറതേ അധിക പ്രസംഗിത്തണം. വാട്ട് ഐ ആം ടുഡേ ഐ ഓ ഹിം. വിശ്വനാഥൻ ഇൻറേക്ക് വാലിന്ന് ഓർത്തവർക്കാനാ അത് വിശ്വനാഥൻ എണ്ണം ഇട്ട പിച്ചൈ
2: ഉങ്ക ഇസക്ക് നാടിമേ
3: എം എസ് വിശ്വനാഥനെ സന്ദിപ്പതിക്ക് മുന്നാൽ എനക്ക് സോറ്റുക്കേ വക്കില്ലേ സന്ദിത്ത പരിപാടി സോറുതുങ്ക നേരമേ ഇല്ല.
4: കെ ബാലചന്ദ്രനെ പോലെയുള്ള സംവിധായകരുടെയും അഭിനേതാക്കളായ MGR, ശിവാജി ഗണേശൻ, ജയലളിത തുടങ്ങിയവരുടെയും എല്ലാം ജീവിത വിജയത്തിൽ MSV സംഗീതം ചെലുത്തിയ സ്വാധീനം ഒട്ടും ചെറുതായിരുന്നില്ല.
0: ആയിരത്തി തൊള്ളായിരത്തി 1970 തമിഴ്നാട് ഗവൺമെന്റ് MS വിശ്വനാഥന് കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചു.
4: 2004 ചെന്നൈ തമിഴിസൈ സംഘം സംഗീത മഹാജ്ഞാനി പദവി നൽകി ആദരിച്ചു.
0: 7th കമുകര അവാർഡ്, ഡോക്ടർ ശിവാജി ഗണേശൻ അവാർഡ്, 2002 കണ്ണദാസൻ അവാർഡ്, 2006 പരമാചാര്യ അവാർഡ്, 2009 ഇഷൈ നായകൻ അവാർഡ്,
4: 2002 ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സൂര്യ ഫിലിം ആൻഡ് സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, 2013 ഏഷ്യ വിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്,
0: 2006 ചെന്നൈ സത്യഭാമ സർവകലാശാലയുടെയും 2013 തിരുനെൽവേലിയിലെ മനോന്മണ്യം സുന്ദരനാർ സർവകലാശാലയുടെയും ഓണററി ഡോക്ടറേറ്റ് ബിരുദം തുടങ്ങിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും MS വിശ്വനാഥനെ തേടിയെത്തി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചിപ്പ്.
6: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
7: ഏയ് ഒട്ടുമില്ല, ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
6: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള തമിഴ്നാട് ഗവൺമെന്റിന്റെ പുരസ്കാരം 3 അദ്ദേഹത്തിന് ലഭിച്ചു.
0: 1968 ലക്ഷ്മി കല്യാണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക്.
8: തങ്കത്തേരോടും വീതിയിലെ ഊർഗോളം പോകുതടാ ചെവ്വാഴ പന്തലിലെ ലക്ഷ്മി കല്യാണം, നല്ല സിംഗാര മേടയിലെ ലക്ഷ്മി കല്യാണം.

0: കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 1974 ചന്ദ്രകാന്തം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നീ ചിത്രങ്ങളിലെ മികച്ച സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു.
1: തെലുങ്കിലെ മികച്ച ചലച്ചിത്ര സംഗീത സംവിധായകനുള്ള ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ നന്ദി അവാർഡ് 1978 എം എസ് വിശ്വനാഥന് ലഭിച്ചു. നാലാഗ എന്തരോ എന്ന ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതിന്.

ബാലചന്ദർ രചനയും സംവിധാനവും നിർവഹിച്ച് 1978 May 19 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമാണ് മാരോ ചരിത്ര. തമിഴ്നാട്ടിലും കർണാടകയിലും ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച തെലുങ്ക് ചിത്രമെന്ന ഖ്യാതി നേടിയ ചിത്രത്തിനുവേണ്ടി MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനങ്ങൾ ഏറെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. മലയാളത്തിൽ തിരകളെഴുതിയ കവിത എന്ന പേരിൽ മൊഴിമാറ്റം നടത്തി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പ്

0: 1952 ഒരു തെളിനീരുറവയായി ഉയർത്ത ആ സർഗസംഗീത ഹൃദയവാഹിനി തമിഴകത്തിന്റെ ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പലതരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമായി അടുത്ത തലമുറകളിലെ സംഗീതജ്ഞരെ പോലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ മുന്നോട്ടൊഴുകി.
1: തമിഴ് ചലച്ചിത്ര സംഗീത രംഗം പിന്നീട് വന്നവർക്ക് പോലും അനുകരണീയമാം വിധത്തിൽ വളർച്ച പ്രാപിച്ചത് MSV യുടെ പ്രതിഭാസമ്പന്നതയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നു.
2: MS വിശ്വനാഥനെ കുറിച്ച് സംഗീത സംവിധായകനും ഗായകനുമായ ഇളയരാജ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു.
3: ഞാൻ ഒരു ഇസൈ കലങ്ങനാക ഇങ്ങേ ഇന്ത ഉലകത്തിൽ നടമാടി കൊണ്ടിരിപ്പതൻ മുഖ്യമാണ് കാരണം ഇങ്ങേ ഇരിക്കുന്ന അണ്ണൻ MSV അവർകളും മെല്ലിസൈ മന്നർ TK രാമമൂർത്തി അവർകളും தான்.
4: அண்ணா அவர்கள் கை தொட்டு இன்றும் அவரை சொல்றதுக்கு வார்த்தையே இல்ல. ஏனா எனக்கு மனசுல என்னுடைய நாடி நரம்புகளில் ஊறி போன இசையெல்லாம் அவருடைய இசைதான், அவரிட்ட பிச்சைதான். அதற்கு நான் நன்றி கூறிக்கொள்கிறேன்.
0: മലയാളിയാണെങ്കിലും തമിഴ് ജനതയുടെ ഹൃദയം കവർന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് നിറസാന്നിധ്യമായി തലമുറകളുടെ സംഗീതാനുഭൂതി നിയന്ത്രിച്ച ഗാനസഹസ്രങ്ങളുടെ സൃഷ്ടാവായ MS വിശ്വനാഥൻ എന്ന സംഗീത നക്ഷത്രം 2015 ജൂലൈ 14 തന്റെ 87-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ലയിച്ചു.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത്.
1: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
2: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
3: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു.

0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം C കൃഷ്ണകുമാർ, P നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്.
1: ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി KV ശരചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സു തുറക്കുന്നു.
2: അവിടെ പോയപ്പോൾ ഈ യാത്രാ മധ്യേ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാശയമാണ് ഇത് ഇദ്ദേഹം തന്നെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനൊരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും വലിയ ഒരു കലാകാരനോട് ഈ രീതിയിലൊരു
1: കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആണ്.
2: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
1: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
3: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരമറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.

0: நக்ஷத்ரா கோல்ட் அண்ட் டைமண்ட்ஸ், ஃபரூக் அரக்கிணர் பந்திரங்காவ், கிஞ்சன வர்த்தமானம், ரஜன சி கிருஷ்ணகுமார் நீங்களுக்கு சமர்ப்பிக்கிறது.
1: சுரட்சிதமாக முன்னோட்டு ஒப்பம் கொச்சு கொச்சு சந்தோஷங்களும் நக்ஷத்ர கோல்ட் அண்ட் டைமண்ட்ஸ், ஃபரூக் அரக்கிணர் அண்ட் பந்திரங்காவ்.
2: ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
3: ജോസഫ് മാഷേ, ജോസഫ് മാഷേ,
4: ഇതാര് ഈ രാത്രിയില്
3: വാതിലുറക്കിന്ന്?
4: ശബ്ദം കേട്ടിട്ട് പ്രകാശന്റെ മാതിരി ഒക്കെ ഉണ്ടല്ലോ.
3: പ്രകാശന്റെ മാതിരിയോ? നിങ്ങൾക്ക് എന്ത് പറ്റി മാഷേ? ഐസി അടിച്ചുപോയോ? നിങ്ങൾ വാതിൽ തുറക്കി.
4: ഒരു മിനിറ്റ്, ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. എല്ലായിടത്തും തട്ടിപ്പുകാരുള്ള സമയാ. ആട്ടെ, നിന്റെ ഈശ്വരൻ എന്തുട്ടാ?
3: എന്റെ ഈശ്വര, ഇയാളുടെ മദർ ബോർഡ് മൊത്തം അടിച്ചു പോയി തോന്നുന്നത്. എന്തായാലും പറഞ്ഞേക്കാം. സി പി പ്രകാശൻ.
4: ഓ, സി പി പ്രകാശൻ. അപ്പൊ നിന്റെ അപ്പന്റെ പേരോ?
3: ഇയാളെന്താ ഒരുമാതിരി ആക്കുക? അതെ, സി പി ചന്ദ്രശേഖരൻ.
4: അതെ, ഏയൊക്കെ ഉള്ള കാലല്ലേ മോനെ, കുടിക്കണ വെള്ളം വരെ സൂക്ഷിക്കണം. ആ ശരി.
3: അല്ല, നിങ്ങളെന്താ മാഷെ എപ്പോഴും വാതിൽ അടച്ചിരിക്കുന്നത്?
4: അതെ, തെരുവുനായ്ക്കളുടെ കടി കൊണ്ട് ചാവാൻ ഇഷ്ടമില്ലാത്തോണ്ട്.
3: ഓ, അങ്ങനെ.
4: ആ, എന്നാ പിന്നെ അകത്ത് കയറിക്കോ.
3: സമാധാനം. ഈശോമിശിഹായ്ക്ക്
4: ആ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
3: അല്ല മാഷെ, മനുഷ്യനെ സമനില തെറ്റാൻ അധികം സമയമൊന്നും വേണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ട്.
4: അത് ശരി. അപ്പോ ജോസഫ് മാഷ്ക്ക് സമനില തെറ്റിന്നാ നീ പറഞ്ഞു വരണല്ലേ പ്രകാശ?
3: ഏ, അതല്ലല്ലല്ല, മാഷ പെരുമാറ്റം കണ്ടപ്പോ ഒരു ചെറിയ സംശയം.
4: നീ ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ്ട സമനില തെറ്റാണ്ടിരിക്കുക?
3: നിങ്ങൾ തത്വചിന്ത വിളമ്പാണ്ട് കാര്യം പറയും മാഷേ. ആ, അതിനു മുമ്പ് നിങ്ങള് വെട്ടിയാ മുറിയാത്തൊരു ചായ തരേ. ആലീസ് പെമ്പർന്തോത്തിയോട് ഒന്ന് പറയണേ.
4: ഓ, അപ്പൊ നീ അതറിഞ്ഞില്ലല്ലേ.
3: എന്ത്?
4: അവള് വീട്ടിൽ പോയി
3: ഇന്ന്.
4: ആലീസ് മാർച്ച് 10 അവളുടെ വീട്ടിൽ പോയി.
3: കാരണം
4: ബോധിപ്പിക്കാൻ. നീ എന്താ ഓംബുഡ്സ്മാനാ?
3: മാഷേ, ഞാൻ മാഷിന്റെ ഒരു അഭ്യുദയകാംക്ഷിയല്ലേ.
4: അതാദ്യം പറയാം.

0: നേരിടാ എന്നാ കേട്ടോ. പശ്ചിമേഷ്യൻ യുദ്ധം.
1: ഓ, നിങ്ങൾ തമ്മിൽ പിന്നെ അടിപിടിയോ?
0: പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടിയുള്ള അടിപിടിയാന്ന് ആരാ നിന്നോട് പറഞ്ഞേ?
1: അതല്ല, റഷ്യയിൽ മഴ പെയ്യുമ്പോ ഇവിടെ കൊട പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? പശ്ചിമേഷ്യൻ യുദ്ധം കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ എന്താ പ്രശ്നം?
0: അട്ടെ, പ്രകാശൻ ഒറ്റത്തടിയല്ലേ?
1: അതെ, അതെനിക്ക് പെണ്ണ് കെട്ടാനുള്ള പ്രായമാവത്തോണ്ടല്ലേ.
0: അതല്ലടാ, നീ കോഫി ഹൗസിൽ നിന്നല്ലേ ഫുഡ് കഴിക്കാറെന്ന്?
1: അതെ.
0: ഇന്ന് വൈകിട്ട് നിനക്ക് ചായ കിട്ടിയോ? എന്തുട്ടാ?
1: അത് യുദ്ധം കൊണ്ട് ഗ്യാസിന് ക്ഷാമം വന്നുകൊണ്ടല്ലേ.
0: അതുകൊണ്ട് തന്നെയാ ആലീസ് വീട്ടിൽ പോയത്, മനസ്സിലായോ?
1: ഓ, അങ്ങനെ.
0: ആ, അങ്ങനെ തന്നെ. എടോ, ഗ്യാസിന് പകരം വിറക് ഉപയോഗിക്കാന്ന് വെക്കാം, പക്ഷേ വെള്ളത്തിന് എന്തുട്ട് ചെയ്യും?
1: അപ്പൊ അവിടെ വെള്ളമില്ലേ?
0: എടാ, റോഡ് വീതി കൂട്ടാൻ പൈപ്പ് മൊത്തം പൂട്ടിയിരിക്ക അതോറിറ്റിക്കാര്, നീ അറിഞ്ഞില്ലേ?
1: എന്നാ നിങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടണ്ട, എനിക്ക് നിങ്ങള് പാലിൽ ചായ ഉണ്ടാക്കി തന്നാ മതി. ജോസഫേട്ട,
0: ഞാനേ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. നീ എന്നെ കൊണ്ട് കടുങ്കയ്യൊന്നും ചെയ്യിക്കരുത് കേട്ടോ പ്രകാശ.
1: കടുങ്കയ്യോ?
0: ഡോ, ഗ്യാസിനും വിറകിനൊക്കെ ക്ഷാമം വന്ന ആളുകൾ അസ്വസ്ഥരാവും, എപ്പോഴും ദേഷ്യം വന്നു എന്നൊക്കെ വരും. അപ്പൊ പിന്നെ എന്തുട്ടാ ചെയ്യാന്നൊന്നും പറഞ്ഞൂടാ.
1: അപ്പൊ യുദ്ധം കഴിയുന്നവരെ നിങ്ങൾ ഇമ്മാരി ചളി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കൂ അല്ലേ
0: പ്രകാശ?
1: ഏ,
0: ഈ യുദ്ധം കൊണ്ടൊക്കെ ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക, നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: എനിക്കങ്ങനെ ചിന്തിക്കാനൊരു സമയം കിട്ടിയില്ല.
0: ആ, അതെ, എന്റെ മരുമകള് ഇന്ദിര UAE-യിലാ. അവളും ഭർത്താവും മക്കളും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഉറങ്ങാറില്ല അത്രേ. എപ്പോഴാ മിസൈൽ വീഴാന്നറിയില്ലല്ലോ. ഇങ്ങനെ പേടിച്ച് കഴിയണവരുടെ മാനസികാവസ്ഥയൊന്ന് നീ ആലോചിച്ചു നോക്ക്.
1: എന്നാ പിന്നെ നാട്ടിൽ പോന്നൂടെ.
0: അതിന് നീ ഓടിക്കടാ ഫ്ലൈറ്റ്.
1: എനിക്കറിയില്ല.
0: ഹാ, എന്നാ മിണ്ടാണ്ടിരിക്ക. എടോ, ആളുകൾക്ക് ബുദ്ധി കൂടി കൂടി ഇപ്പൊ മൊത്തം വട്ടായിന്ന തോന്നണേ. അല്ലെങ്കി നീ ആലോചിച്ചു നോക്ക്, എത്ര സന്തോഷമായി സമാധാനായി ഈ ഭൂമിയിൽ ജീവിക്കാം. ഈ തുരുമാതിരി
1: അവര് സമാധാനം ഉണ്ടാവാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, നമ്മള് വിറകിനും ഗ്യാസിനും വേണ്ടി യുദ്ധം ചെയ്യുന്നു.
0: ആ, സമാധാനം ഉണ്ടാവാൻ വേണ്ടി യുദ്ധം ചെയ്യാ. അപ്പൊ മോനെ പ്രകാശ,
1: എന്തേ
0: നീ ഇറങ്ങായില്ലേ?
1: അല്ല, കൊറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ.
0: ആ, എനിക്കേ കൊറേ പണിയുണ്ട് കേട്ടോ അടുക്കളയില്. കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണോ നമ്മളെ ആണുങ്ങളുടെ കാര്യം. ആലീസ് ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു.
1: അല്ല, അപ്പോ ചായ?
0: അതെ, ഈ ഒരു ഗ്യാസ് കുറ്റി എപ്പ വേണമെങ്കിലും തീരും. ഇതേ രണ്ടാഴ്ച മുമ്പ് വെച്ചതാ. ഇത് തീർന്നാ ഞാനും എന്റെ കൂടെ തണ്ടി വരും. എന്തേ, അതുകൊണ്ട് മോനെ പ്രകാശ സവാരി ഗിരിഗിരി.
1: അല്ല, അങ്ങനെ പറഞ്ഞ
0: ഗെറ്റ് ഔട്ട് എന്ന്. എനിക്ക് വാതിലടക്കണം. അല്ല പിന്നെ.
2: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
3: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
6: സപ്നോ കോ ഹക്കീകത് മേ ബദൽനേ കേ ലിയേ സഹി സമയ പർ സഹി കദം ഉഠാനാ സരൂരി ഹേ. ഭാരതീയ വായുസേന മേ കമ്മീഷൻഡ് ഓഫീസർ ബൻനേ കേ ലിയേ അഫ്ഗാറ്റ് 2 ഓഫ് 2026 കേ ആവേദൻ 20 മെയ് സേ ഖുലേ ഹേ. വിവരൺ കേ ലിയേ വിസിറ്റ് കരേ afghat.edcil.co.in പർ.

0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം.
2: കഴിഞ്ഞ തവണ നമ്മുടെ പരിപാടിയിൽ മുഴുവൻ നാടകോത്സവത്തെക്കുറിച്ചുള്ള കത്തുകളായിരുന്നു. അല്ലാതെ വന്നിട്ടുള്ള കത്തുകളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എങ്കിലും ആമുഖം എന്ന നിലയിൽ ഒന്ന് രണ്ട് കത്തുകൾ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന കോഴിക്കോട് നിലയത്തിന്റെ നാടകത്തെക്കുറിച്ചുണ്ട്. അത് നോക്കിയിട്ട് മറ്റു കത്തുകളിലേക്ക്.
1: ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്ന ശരത് സാറിന് സ്നേഹാദരങ്ങൾ. അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങൾക്കും ഓരോ പ്രത്യേക പേരുകളും പ്രത്യേക പ്രമേയങ്ങളുമായിരിക്കും. കോഴിക്കോട് ആകാശവാണിയിലെ ഒരു കലാകാരന്റെയും അദ്ദേഹത്തിന്റെ മകളുടെയും കഥയാണ് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന മനോഹരമായ നാടകം. ഒറ്റ, വിതച്ചവന്റെ ഉപമ, അങ്ങനെ കുറേ നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ നാടകത്തിൽ മൺമറഞ്ഞു പോയ തിക്കോടിയൻ മാഷിന്റെയും രാഘവൻ

0: മഷിന്റെയും ഉറൂബിന്റെയും ശബ്ദം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബോബി സി മാത്യുവിലൂടെ കേൾപ്പിച്ചത് ഒരത്ഭുതവും കൗതുകവും തോന്നി. ശരത് സാറിന് ഹൃദയപൂർവ്വം ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. കത്ത് അയച്ചത് മോഹൻദാസ് തമ്പുരുമുക്കുവാണ്.
1: 3 പതിറ്റാണ്ടിലേറെ നീണ്ട ആകാശവാണി ജീവിതത്തിന് സേവനത്തിന് വിരാമമിട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ ഈ മാസം 31 വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി രാത്രി 10:02 റിയൽ FM പ്രക്ഷേപണം ചെയ്തിരുന്നു. അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്തയാഴ്ച നോക്കാം. 8 വർഷത്തിന് ശേഷം അഖില കേരള റേഡിയോ നാടകോത്സവം പുനരാരംഭിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് സന്തോഷ് അയച്ച പ്രതികരണമാണ്, വരും വർഷങ്ങളിൽ ഓണക്കാലത്താക്കിയാൽ നന്നായിരുന്നു. ഏറെ തിരക്കുള്ള മഹാനടൻ മോഹൻലാൽ 2 നാടകങ്ങൾക്ക് ശബ്ദം നൽകിയത് തന്നെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. ദേവികുളം മഞ്ചേരി നിലയങ്ങളെയും നാടകോത്സവത്തിന്റെ ഭാഗമാക്കണം. ഇത്തവണത്തെ നാടകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന കോഴിക്കോട് നിലയത്തിന്റെ അവതരണമായിരുന്നു. വ്യത്യസ്തമായ പ്രമേയം, ആകാശവാണിയുടെ ജീവനാംശം വ്യക്തമാക്കിയ വ്യത്യസ്തത, കടപ്പുറവും തിക്കോടിയനും കലാകാരന്മാരുടെ വേവലാതികളും എല്ലാം അതീവ ഹൃദ്യമായി. തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മിയാണ് പിന്നീട് ഇഷ്ടപ്പെട്ടത്. പാലക്കാടൻ തമിഴ് പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ അഭിരുചി പറയുന്ന കഥ. അടുത്തതായി എനിക്ക് താല്പര്യം തോന്നിയ നാടകം കണ്ണൂരിന്റെ മൗനം സാക്ഷിയാണ്. എല്ലാ പ്രിയപ്പെട്ട നാടകോത്സവ കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹാശംസകൾ.
0: ഈ കഴിഞ്ഞ ബുധനാഴ്ച ഓർമ്മയുടെ അറകൾ എന്ന പരിപാടിയിൽ ആകാശവാണിയിലെ നാടക പ്രവർത്തകയും പ്രോഗ്രാം എക്സിക്യൂട്ടീവുമായിരുന്ന പുഷ്പകുമാരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവച്ചത് ശ്രദ്ധേയമായി എന്ന അഭിപ്രായമാണ് സത്യൻ നായർ കരുവള്ളിക്കുന്നനുള്ളത്.
1: മലയാള സിനിമയിലെ സ്വാഭാവികമായ അഭിനയത്തിന് പേരുകേട്ട ഹാസ്യത്തിന്റെ രാജാവായിരുന്ന അതുല്യ പ്രതിഭയായ ബഹദൂർ അടൂർ ഭാസിയോടൊപ്പം ചേർന്ന് മലയാളത്തിൽ പൊട്ടിച്ചിരിയുടെ ഒരു സുവർണയുഗം തന്നെ സൃഷ്ടിച്ചു. കേവലം കോമഡി കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികാരപരമായ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അവിസ്മരണീയമാക്കി. 23-ാം തീയതി സസ്നേഹം പരിപാടിയിൽ പ്രശസ്ത നടൻ ബഹദൂറിന്റെ മരിക്കാത്ത ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മകൾ റുഖിയ വിജയകുമാർ ഫഹദ് റാസയുമായുള്ള അഭിമുഖത്തിലൂടെ പങ്കുവച്ചത് ശ്രദ്ധേയമായി. PM മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
0: രാജനിസ് കെ തൂവക്കോട് ഒട്ടനവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. രാഗപരാഗം പരിപാടി അവതരണം ഇഷ്ടപ്പെടുന്നു. കൂടുതൽ സിനിമാഗാനങ്ങളുള്ള രാഗങ്ങളാണല്ലോ ഇന്തോളം, മോഹനം, ഹംസധ്വനി എന്നിവ. വേറെയും പാട്ടുകൾ കേൾക്കുമ്പോൾ കൂടുതൽ രാഗസഞ്ചാരം അറിയാൻ സാധിക്കുമല്ലോ. നന്ദു കർത്ത സാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമോ? ആകാശവാണിക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് രാജൻ കത്ത് അയച്ചിരിക്കുന്നത്.
1: നന്ദു കർത്ത സംഗീതജ്ഞനാണ്. സ്വന്തം നിലയിൽ സംഗീതം കമ്പോസ് ചെയ്യുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. മറ്റൊരു കാര്യം കൂടെ രാജൻ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ അവതരിപ്പിച്ച വചനാമൃതം, ആഘോഷങ്ങൾക്കായി അമിത ചെലവ് ചെയ്യുന്നവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ അന്ന് സൂചിപ്പിച്ചത്. അത്തരം ആഘോഷങ്ങൾ കഴിയുമ്പോൾ മറ്റ് ജീവിത ആവശ്യങ്ങൾ, അസുഖങ്ങൾ പോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു കരുതൽ നമുക്കുണ്ടാവണം. അത്യാവശ്യം ചെലവ് ചെയ്ത് ബാക്കിയുള്ളത് നിക്ഷേപമായി കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. നല്ല സന്ദേശം.
0: ഇനി ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നമസ്കാരം. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. ഒരു വേനൽമഴ പെയ്തതോടെ കോഴിക്കോട് നഗരത്തിലെ കോർട്ട് റോഡിലെ വെള്ളക്കെട്ടിനെ കുറിച്ചും ദുർഗന്ധത്തെക്കുറിച്ചുമുള്ള ശ്രദ്ധ കേട്ടു. ഇക്കണക്കിന് ഇടവപ്പാതി തിമർത്തു പെയ്യാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? MK ഇഖ്ബാൽ, ഹാരിസ്, പരിസ്ഥിതി പ്രവർത്തകൻ മുനനിൽ മോഹനൻ, മേയർ സദാശിവൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ച ശ്രദ്ധ ഉന്നത നിലവാരം പുലർത്തി. ഖാലിദ കലാം, ഫഹദ് റാസ എന്നിവർക്കും നിലയത്തിനും ആശംസകൾ.
0: ഒരു തെരുവിന്റെ കഥ എന്ന പരിപാടിയിൽ കോഴിക്കോട് ആദ്യകാലത്തെ ബാൻഡ് മേള വിദഗ്ധനായ പാട്രിക്കിന്റെ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ട് MK രാധാകൃഷ്ണൻ കത്തയച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ആദ്യകാല ബാൻഡ് മേള സംഘങ്ങളെക്കുറിച്ചുകൂടിയാണ് അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. CC ബാൻഡ് മേളം എന്ന പേരിൽ ഒരു ട്രൂപ്പ് 5 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ മുഴങ്ങി. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ബാൻഡ് എന്ന സംഗീതോപകരണം ചടുല താളമേളത്തിൽ മനസ്സുകളെ നിർവൃത്തി കൊള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വർണ്ണനാതീതം തന്നെ. 19-ാം തീയതിയുള്ള ഓപ്പൺ ഫോറത്തിൽ പാട്രിക് ആന്റണി ഫെർണാണ്ടസ് തന്റെ കലാവിശേഷം ബോബി സി മാത്യുവുമായി പങ്കുവച്ചത് കേട്ടു. 1930കളിലാണ് കോഴിക്കോട് ബാൻഡ് മേളം കേട്ടു തുടങ്ങിയത്. ഈ മേളത്തിൽ ആകൃഷ്ടരാവാത്തവരുണ്ടോ എന്നൊരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്.
1: പാട്ടുപെട്ടിക്കാലത്തിൽ ഗ്രാമഫോൺ റെക്കോർഡുകൾ തെരഞ്ഞുപിടിച്ച് അതിലുറങ്ങുന്ന പാട്ടുകളെ ഉണർത്തി സഹൃദയ സമക്ഷം എത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വാണിയാണെന്റെ കോഴിക്കോട് വാണി എന്നുകൂടി MK രാധാകൃഷ്ണൻ എഴുതുന്നു.
0: ഡോക്ടർ AV പ്രകാശിന്റെ വചനാമൃതത്തെക്കുറിച്ച് ആർക്കെ ഇരവിൽ കത്തയച്ചിട്ടുണ്ട്. അറിവും പക്വതയും ഇല്ലാത്തവരുടെ ആഗ്രഹങ്ങൾ ആർത്തി എന്നിവ സാമൂഹ്യ

0: ചന്ദവ്യം തന്നെ. എന്നാൽ വർഷങ്ങളുടെ അനുഭവസമ്പത്തും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും അർഹതയുള്ളത് കിട്ടിയില്ല എന്ന് ക്രന്ദനം ചെയ്ത് നാണം കെടുന്ന വർത്തമാനകാലത്തിലെ ചിലർക്ക് ഒരു ഞെട്ടൽ ചികിത്സയായിരുന്നു ഈ വചനാമൃതം.
1: മിനി വി എസ് വാളവയൽ, കാൺക കടലിനെ കണ്ടുറക്കാതെ എന്ന നാടകത്തെക്കുറിച്ച് കെ വി ശരത്ചന്ദ്രൻ നൽകിയ ഭാവ തീവ്രതയിൽ ജ്വലിച്ച നാടകം ഏതൊരു ശ്രോതാവിൻ്റെയും മനസ്സിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന ഒന്നായി. ഇനി എത്ര കാത്തിരുന്നാലാണ് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൻ്റെ അടുത്ത അവതരണം കേൾക്കാനാവുക? കുറേ ദിവസങ്ങളായി പ്രിയവാണി നൽകിയ സൽക്കാരം ഒരു ഉത്സവ വിരുന്നായി മനസ്സിൽ നിറഞ്ഞു. 19-ാം തീയതി കാലത്ത് 8:15 ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ഏറെ ആകർഷകമായിരുന്നു. മനസ്സ് നിറയ്ക്കുന്ന ശ്രവ്യാനുഭൂതിയുള്ള കുളിർഗാനം. അത് തയ്യാറാക്കിയ എ കെ അനിൽകുമാറിന് 1000 അഭിനന്ദനങ്ങൾ കൂടി മിനി അറിയിക്കുന്നു.
0: മിനി വി എസ് വാളവയലിന്റെ മറ്റൊരു കത്തുകൂടെ. 15-ാം തീയതി രാവിലെ ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയിൽ ജോയ്സ് പെരേര നടത്തിയ പ്രഭാഷണം ഏറെ ചിന്തോദ്ദീപകമായി. ആ ദിനത്തിന്റെ പ്രാധാന്യത്തെ, കുടുംബാരോഗ്യത്തെ അറിയാൻ, മനസ്സിലാക്കാൻ പുത്തൻ തലമുറയ്ക്കുള്ള ഒരു താക്കീത് കൂടിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിരുന്നു. സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അപ്പുറം ഇന്നത്തെ ജനസമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ എത്രയോ മഹത്തരമാക്കാം ഇത്തരം ബന്ധങ്ങൾ. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്, പ്രിയവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ കേൾപ്പിച്ച ഓപ്പൺ ഫോറം എന്ന പരിപാടി കേട്ടപ്പോൾ സ്മൃതിചിത്രത്തിൽ വാക്കുകൾ വരച്ചപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദന ഉള്ളിൽ ആർത്തിരമ്പി. നെടുമുടി വേണു എന്ന ചലച്ചിത്ര നടനെ ഓർത്ത് ശ്രോതാക്കളുടെ മനസ്സിൽ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് മടക്കയാത്ര നൽകിയപ്പോൾ പ്രിയവാണിയെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. തുടർന്ന് മാതൃദിനത്തിൽ തന്നെ 8:30 പ്രക്ഷേപണം ചെയ്ത കഥാനേരത്തിലെ കഥ, പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ, ഏറെ ആകർഷകവും അവസരോചിതവുമായി എന്നുകൂടെ മിനി സൂചിപ്പിക്കുന്നു.
1: രവി മേക്കാട്ട് മാളയിൽ നിന്ന് അയച്ച കത്താണ്. നാടകോത്സവത്തെക്കുറിച്ചാണ്. മിക്കവാറും നാടകങ്ങൾ 9 കൊല്ലം മുമ്പുള്ള നിലവാരം തന്നെ പുലർത്തിയപ്പോഴും അതിൽ ഒരെണ്ണം വേറിട്ട് നിന്നു. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച തിക്കോടിയന്റെ കഥ പറഞ്ഞ ആ കടൽക്കാറ്റ്, ഒരു മകൾ പ്രശസ്തനായ അച്ഛന്റെ കഥ ഓർമ്മകളിലൂടെ പറഞ്ഞപ്പോൾ ആകാശവാണി ഒരുക്കി അവതരിപ്പിച്ച നാടകത്തിൽ ആകാശവാണിക്കും ഒരു റോൾ നൽകി. കോഴിക്കോട് നിലയത്തിന് മുന്നിലെ കടൽക്കാറ്റ് ഞാനും അനുഭവിച്ചു. ആ തിരമാലകളുടെ ശബ്ദം ഞാൻ കേട്ടു. ആ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ചില നുറുങ്ങുകൾ നേരിട്ട് കണ്ടു. അതെ, നാടകത്തിൽ തിക്കോടിയൻ തന്നെ പറയുന്നത് പോലെ കണ്ണടച്ചു പിടിച്ച് കാതുകൊണ്ട് കണ്ടു. തിക്കോടിയനും ഉറൂബും രാഘവൻ മാഷുമൊക്കെ ശബ്ദത്തിലൂടെ AI ആണെങ്കിലും പുനർജനിച്ചു. ഗ്രേറ്റ്. നല്ല ഭാവനയ്ക്ക് നല്ല നമസ്കാരം.
0: ആകാശവാണിക്ക് നമസ്കാരം. സി കൃഷ്ണകുമാർ ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങിയെന്നറിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി നിലയം ഒരുക്കിയ മടക്കം എന്ന നാടകം കേട്ടു, ഇഷ്ടപ്പെട്ടു. വളരെ നല്ലത്. ശബ്ദം കൊടുത്ത അവതാരകർക്ക് ആദ്യം തന്നെ നമോവാകും. ഒതുക്കവും അധികം കഥാപാത്രങ്ങളെക്കൊണ്ട് വീർപ്പുമുട്ടിക്കാത്തതും ശ്രദ്ധേയമായി. കഥയുടെ രചനയും സംവിധാനവും നിർവഹിച്ച കൃഷ്ണകുമാർ സാറിന് അഭിനന്ദനങ്ങൾ. ആകാശവാണിക്കും, എല്ലാ അഭിനേതാക്കൾക്കും, പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു രാജി മരത്തംകോട്.
1: വീണ്ടും പ്രിയ ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കത്തുകളയക്കാം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട്, പിൻകോഡ് 673032.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
1: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സാങ്കേതികവിദ്യ വ്യാപിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. മന്ത്രിമാരായ ടി സിദ്ദിഖ്, KM ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 2 മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കിൽ കെ ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഒ എൻ വിയുടെ വരികൾ ജോൺസന്റെ ഈണം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിൻ്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് അല്പസമയത്തിനകം. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയിലൂടെയും ദൂരദർശൻ്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദിഖ്, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്ത ബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900-ത്തോളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെൻറ്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. 2 മാസത്തെ ഒഴിവ് കാലത്തിനു ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകാവ് കടവ് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച്

തമിഴക വെട്രി കഴകത്തിൽ ചേർന്നത് കുതിര കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് ടി വി കെ ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഇന്ത്യ പോസ്റ്റ് ഡാക് സേവ ഗിഫ്റ്റ് സ്കീമിന് കീഴിൽ സമ്മാനങ്ങളും റിവാർഡുകളും വാഗ്ദാനം ചെയ്യുന്ന വ്യാജ വീഡിയോ സന്ദേശം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഭാഗ്യക്കുറി നറുക്കെടുപ്പ്, ഡാക് സേവ ഗിഫ്റ്റ് ഓഫർ എന്നിവയുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പി ഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. സംശയാസ്പദമായ ലിങ്കുകളിലോ വെബ് പേജുകളിലോ ക്ലിക്ക് ചെയ്യരുതെന്നും ആധാർ പോലെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുതെന്നും പി ഐ ബി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേന ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൗത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെസു വേണുഗോപാലാണ് പ്രഖ്യാപിച്ചത്. ശിവകുമാർ ഗവർണർ താവർചന്ദ് ഗലോട്ടിനെ സന്ദർശിച്ചതിനു ശേഷം ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. 15 മന്ത്രിമാർ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. കോംഗോയിലും ഉഗാണ്ടയിലും എബോള പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും അതിർത്തികൾ അടയ്ക്കുകയും ചെയ്ത രാജ്യങ്ങൾ നടപടി പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് അഭ്യർത്ഥിച്ചു. നടപടികൾ പകർച്ചവ്യാധി നിയന്ത്രണം കൂടുതൽ ദുഷ്കരമാക്കുമെന്ന് പ്രതികരണ നടപടി തടസ്സപ്പെടുത്തുമെന്നും കിഴക്കൻ കോംഗോയിലെ ഗുനിയയിൽ അദ്ദേഹം പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും കെ പി സി സി അംഗവുമായ കെ ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ 2 മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 സമനിലയിലായി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോൺടണിലാണ്. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സ്വാത്വിക് സായ്രാജ് റങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൗത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. ഹോങ്കോങ്ങിൽ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഡെക്കാത്ലണിൽ ഗുജറാത്ത് വത്സാദിലെ രാഹുൽ ജാഖർ സ്വർണം നേടി. ദേശീയ റെക്കോർഡോടെയാണ് മെഡൽ നേട്ടം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസിന്റെ ഭൗതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ
അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു.

0: കണ്ണൂർ ജില്ലയിലെ ദേശീയപാത നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ കലക്ടർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है. भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं. विवरण के लिए विजिट करें afcat.edcil.co.in पर.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്ക്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾ, രാജാമണിയുടെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വിപണിയിൽ കഴിഞ്ഞ ദിവസം സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
6: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
9: ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട തന്റെ വൈവിധ്യമാർന്ന മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു. കേൾക്കാം ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട. സമർപ്പിക്കുന്നത്
1: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.
2: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താനലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആർട്ടീഷ്യ നഴ്സറി സ്കൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൊച്ചുകൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളാണ് ഇന്നത്തെ പൂക്കൂടയിൽ.

നമസ്തേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ആർട്ടേഷ്യ നഴ്സറി സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങൾ. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ്. പ്രാർത്ഥന ചൊല്ലുന്നത് അനയ സി, അമയ സുധീഷ്.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി വിദ്യയുടെ വിലയെ കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ? കഥ പറയുന്നത് ഞാൻ അദ്വൈതവി. നമസ്തേ. കഥ വിദ്യയുടെ വില. സൂര്യപുരിയിലെ രാജാവായിരുന്നു ധീരേന്ദ്രൻ. സംഗീതത്തിൽ മാത്രമായിരുന്നു താല്പര്യം. സംഗീതം മഹത്തായ കലയെന്നും അത് കേൾക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യമെന്നും മറ്റു വിദ്യകളെല്ലാം വെറുതെയാണെന്നുമാണ് കുമാരന്റെ വിചാരം. ഊണിലും ഉറക്കത്തിലും ഒരൊറ്റ ചിന്തയേയുള്ളൂ, സംഗീതം. അങ്ങനെയിരിക്കെ ആയുധവിദ്യ അഭ്യസിക്കാൻ രാജാവ് ധീരേന്ദ്രനോട് പറഞ്ഞു. ഹും, ഭടന്മാർ പഠിക്കേണ്ട വിദ്യയാത്. ഞാൻ ആയുധം കൈകൊണ്ടു തൊടില്ല, ധീരേന്ദ്രൻ പറഞ്ഞു. രാജാവ് ദുഃഖിതനായി. ഭാവിയിൽ രാജാവാകേണ്ട ആളല്ലേ സംഗീതം പഠിച്ചത് കൊണ്ട് എന്താവ?

0: ചാടി വീണു. ഹും പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയും. തിരേന്ദ്രൻ കിടുകിടാവിറക്കാൻ തുടങ്ങി. കളന്മാരവനെ പിടിച്ചു കെട്ടി. ഭാഗ്യം അതാ വരുന്നു മന്ത്രി. മന്ത്രി കളന്മാരുമായി ഏറ്റുമുട്ടി അവരെ തുരത്തി ഓടിച്ചു. കുമാരനെ രക്ഷിച്ചു. ആയുധ വിദ്യ അഭ്യസിക്കാത്തതിൽ കുഴപ്പം. അപ്പോഴാണ് കുമാരന് മനസ്സിലായത്, ഏതെങ്കിലും ഒരു വിദ്യ മാത്രം പഠിച്ചത് കൊണ്ട് മറ്റെല്ലാ വിദ്യകളെയും കളിയാക്കുന്നത് ശരിയല്ലെന്ന് അവന് മനസ്സിലായി. ഓരോ വിദ്യയും വിലപ്പെട്ടതാണെന്നും അവൻ പഠിച്ചു.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
0: ഇനിയൊരു സംഘഗാനം കേട്ടാലോ? പാടുന്നവർ അൻവിയ വി പി, അമയ സുധീഷ്, അനയ സി, നെഷ്വ മേസിൻ, രോഹിണി സുജിത്, അകൃതി നായർ, എൻ കെ അദ്വൈതി.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ഒരാഴ്ചപ്പാട്ട് കേട്ടാലോ. പാടുന്നവർ നൈനിക കെ, അനയാസി, അകൃതി നായർ എൻ കെ, നെഷ്വാ മെഹസിൻ, അദ്വൈത്.

0: അടുത്തതായി കാക്കയുടെയും പാമ്പിന്റെയും ഒരു കഥ അങ്ങേപ്പാട്ടിലൂടെ കേട്ടാലോ. അവതരിപ്പിക്കുന്നത് അൻവിയ വിപി.
1: കാളിയാറ്റിൻ കഥയിൽ ഒരു പേര വൃക്ഷക്കൊമ്പിൽ കൂടുകൂട്ടി താമസിച്ചൊരു കാക്ക തമ്പുരാട്ടി. കാക്ക തമ്പുരാട്ടി കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞല്ലേ, അവൾ അറ്റുനോറ്റ് വളർത്തില്ലേ കുഞ്ഞുങ്ങളെ. ആമദപ്പൊത്തിൽ കരിമൂർക്കൻ പാമ്പുണ്ടേ,

തൊള്ള കതഞ്ഞപ്പോൾ കണ്ടു നിന്ന കരിങ്കുറുക്കെന്ന് ഉപദേശം നൽകി. നല്ലൊരു ബുദ്ധി അവൾ കേകി, കുറുക്കൻ ബുദ്ധി അവൾ കേകി. നല്ലൊരു ബുദ്ധി അവൾ കേകി, കുറുക്കൻ ബുദ്ധി അവൾ കേകി. നാടു ചുറ്റി കാണാൻ വന്നൊരു രാജകുമാരി, അവൾ അമ്പൽപ്പുഴയിൽ തുടിച്ചു തുള്ളി നീരാടുമ്പോൾ അടിച്ചു വെച്ചൊരു പൊന്മണിമാല കൊത്തിയെടുത്തു പറന്നു കാക്ക. അടിച്ചു വെച്ചൊരു പൊന്മണിമാല കൊത്തിയെടുത്തു പറന്നു കാക്ക. മരച്ചു വെട്ടിൻ പൊത്തിൻ മുമ്പിൽ എറിഞ്ഞു പൊന്മണി.

0: മുന്നിൽ വന്നു. കരിമൂർക്കൻ പാമ്പിനെ കണ്ടു ഭടന്മാർ, കരിമൂർക്കൻ പാമ്പിനെ കണ്ടു ഭടന്മാർ. അതിവാൾ കൊണ്ടവർ വെട്ടി നുറുക്കി, കുടഞ്ഞല്ലോ പിടഞ്ഞല്ലോ പാമ്പ് ചത്തല്ലോ മൂർക്കൻ പാമ്പ് ചത്തല്ലോ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട്.
2: അണ്ണാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? അതിന്റെ മുതുകിലുള്ള മൂന്ന് വര എങ്ങനെയാ ഉണ്ടായത് നിങ്ങൾക്കറിയാമോ? അതിനെ പറ്റിയുള്ള ഒരു പാട്ട് പാടിത്തരാം.
3: അമ്മ പറഞ്ഞു.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ആർട്ടീഷ്യ നഴ്സറി സ്കൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൊച്ചുകൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 9:30.

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
1: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനകം മൻ കി

0: देखिए, जो लोग समाज के लिए अच्छा काम कर रहे हैं उन्हें पहचानिए, उनकी सराहना कीजिए, उनसे सीखिए और हो सके तो खुद भी किसी अच्छे काम से जुड़िए। अगले महीने मन की बात में कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
2: मन की बात प्रधानमंत्री श्री नरेंद्र मोदी आकाशवाणी നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
3: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
4: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
5: നമസ്കാരം സാർ. നമസ്കാരം.
6: നമസ്കാരം സാർ.
4: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
5: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
4: ഗുരീന്ദർ വീർ പറയൂ.
7: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.0

0: നയൻ എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീടി വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു, അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമില്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ

0: എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും, ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1-ൽ ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനീമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15-ൽ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സാർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്, ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബ്

പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോ

കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ,
നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം

സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക്

0: ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു.
1: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: Crescent Builders, the most preferred homemaker in Calicut. RBG Arcade, Cherruti Road, Kozhikode.
3: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, preferred, trusted.
1: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്രുത ഗായിക ആശാ ഭോസലയെക്കുറിച്ച് കൂടുതലറിയാം നമുക്കിന്ന്. ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ ലോകത്ത് ഡിസ്കോയുടെ താളം മുഴങ്ങിയിരുന്ന ഒരു കാലം. ആ കാലത്തിന്റെ രാജാവായിരുന്നു

ബപ്പി ലാഹരി. ബപ്പി ലാഹരിയുടെ ഈണങ്ങൾക്ക് ജീവനേകിയ അതുല്യ ഗായികയായിരുന്നു ആശാ ഭോസ്ലെ. ബപ്പിദായുടെ താളവും ആശാജിയുടെ മാസ്മരിക ശബ്ദവും കൂടി ചേർന്നപ്പോൾ മറക്കാനാവാത്ത അനവധി ഹിറ്റുകളാണ് ജനിച്ചത്. 70-80 കാലഘട്ടത്തിലെ ഡാൻസ് നമ്പറുകളും റൊമാൻറ്റിക് ഗാനങ്ങളും ഇന്നും പഴമക്കാർക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവയാണ്. പാർട്ടി മൂഡും ഡിസ്കോ ലൈറ്റുകളും ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും റെട്രോ പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. നമക് ഹലാലിലെ സൂപ്പർ ഹിറ്റ് ഗാനം.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഡിസ്കോ കിങ് എന്ന പേരിൽ പ്രശസ്തനായ ബപ്പി ലാഹരി ഇന്ത്യൻ സംഗീതത്തിൽ പാശ്ചാത്യ ഡിസ്കോ താളങ്ങൾ മനോഹരമായി ഇണക്കിച്ചേർത്ത സംഗീത സംവിധായകനാണ്. ബപ്പി ദായുടെ ഗാനങ്ങൾ ആശാജിയുടെ സ്വരത്തിൽ പുറത്തു വന്നതോടെ ഹിന്ദി സിനിമാ സംഗീതത്തിന് പുതിയൊരു ശൈലിയാണ് കൈവന്നത്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഡാൻസ് നമ്പറുകൾ മാത്രമല്ല, ഹൃദയത്തെ തൊടുന്ന പ്രണയഗാനങ്ങളും ഈ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഡിസ്കോ ലൈറ്റുകളുടെയും മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങളുടെയും ഡാൻസ് ഫ്ലോറുകളുടെയും കാലമായിരുന്നു 80s. സൗഹൃദവും പ്രണയവും ഒന്നിച്ചോർമ്മിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും പലരുടെയും ഇഷ്ടഗാനമാണ്.

0: छिड़का दूंगी ले सारी मेखाने।
1: क्रेसेंट बिल्डर्स, दिल से दिल तक।
2: क्रेसेंट बिल्डर्स, प्रेफर्ड, ट्रस्टेड।
3: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രെസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രെസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗരജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രെസന്റ് ബിൽഡേഴ്സ്.
4: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രെസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, preferred, trusted.
5: ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളോളം ഇരുവരും ഒന്നിച്ച് പ്രവർത്തിച്ചു. ഹിന്ദി സിനിമയ്ക്ക് പുറമെ ബംഗാളി സംഗീത ലോകത്തും ഇരുവരും ഒന്നിച്ചിട്ടുണ്ട്. ബപ്പിദായുടെ സംഗീതത്തെ വേറിട്ട്

മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ ആശാ ഭോസ്ലെയുടെ സ്വരം ഏറെ സഹായകരമായിട്ടുണ്ട്. ആശാ ഭോസ്ലെയും ബപ്പി ലാഹരിയും വെറും ഗായികയും സംഗീത സംവിധായകനുമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരുടെ ഗാനങ്ങൾ ഇന്നും ആരാധകരെ ത്രസിപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ തെളിവ്.

0: ആശാ ഭോസ്ലയെക്കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
2: Crescent Builders, the most preferred homemaker in Calicut. RBG Arcade, Cherruti Road, Kozhikode.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 15,000-ലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജീവ് ആലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ

അഹമ്മദാബാദരുടെ ഉപജീവന ബദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ആലുവയിലെ നീന്തൽ പഠന ക്ലബിന്റെ സ്ഥാപകനായ സജി വാലശ്ശേരിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിന്റെ 134 പതിപ്പിലാണ് പ്രധാനമന്ത്രി സജി വാലശ്ശേരിയെക്കുറിച്ച് പരാമർശിച്ചത്. 15,000-ൽ അധികം ആളുകൾക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജിയുടെ ജീവിതം വലിയൊരു പാഠമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ

0: പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണെന്നും ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: കേരളം കെ അലുവാമെ സാജി വലാ ഷെരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർനാ സിഖ് ചുകേ ഹേ സാജി ജി നേ दिव्यांग बच्चों को भी स्विमिंग सिखाई है. साजीव वलाशेरिल जी का जीवन हमें एक बहुत बड़ी सीख देता है. सेवा करने के लिए बहुत बड़े साधन जरूरी नहीं होते, जरूरी होता है एक अच्छा इरादा.
0: രാജ്യത്തെ ജ്യോതിശാസ്ത്ര മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ആസ്ട്രോ കേരള എന്ന ജ്യോതിശാസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ടെന്നും ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരണം നേടുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി ആസ്ട്രോ കേരളയെ പരാമർശിച്ചത്. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നെ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള നാം കി എക് സംസ്ഥ നൈറ്റ് ഒബ്സർവേഷൻ ക്യാമ്പ് ഓർ വർക്ക്ഷോപ്പ് ആയോജിത് കർത്തി ഹൈ. യഹാ യുവാ സാഥി ടെലിസ്കോപ്പ് ബനാന और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 4 ദേശീയ റെക്കോർഡുകൾ തകർത്ത അത്ലറ്റുകൾക്ക് അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രിയുടെ ആകാശവാണി മൻ കി ബാത്. കായികമേളയിൽ 2 ദിവസം കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്ന നേട്ടം അദ്ദേഹം പങ്കുവച്ചു. റെക്കോർഡ് ഭേദിച്ച 2 അത്ലറ്റുകളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടും വേനലും കഠിനമായ ചൂടും നേരിടുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതീയ നാടൻ പാനീയങ്ങൾ ഉപയോഗിച്ചും അവയുടെ ആരോഗ്യമൂല്യം അനുഭവിച്ചും വേനൽ ചൂട് അതിജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർബത്തും മോരും സംഭാരവും പാനകവും ബേൽപ്പനയും രാജ്യത്തെ വിവിധ ദേശങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ സത്തയുടെ സന്ദേശവാഹകരാണ്. ബ്രാൻഡിംഗ് ഇല്ലെങ്കിലും തലമുറകളുടെ അനുഭവം പേറുന്ന നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ നാടിനും മാമ്പഴത്തിന്റേതായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപൂസ്, അൽഫോൺസ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേരുന്ന രുചിവൈവിധ്യം കാർഷിക സമ്പൽ സമൃദ്ധി ഉറപ്പാക്കുന്നു. രാജ്യത്തെ മാമ്പഴ കർഷകർക്ക് കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരും ജനപ്രിയരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: और कोकण का हापूस, अल्फांसो, गुजरात का केसर, यह तो आमरस की जान है. उत्तर प्रदेश का दशहरी और मेरी काशी का लंगड़ा, बिहार का जर्दालू, चौसा, मालदा, हर नाम के साथ लोगों की यादें जुड़ी हुई है. दक्षिण भारत जाइए तो बंगन पल्ली, तोतापुरी, नीलम, मलगोवा, यानी जगह बदलती है. आम का रूप रंग और उसका स्वाद भी बदल जाता है. आम की ये यात्रा अब गांव से ग्लोबल मार्केट तक भी पहुंच रही है.
0: നെതർലാൻഡ്സിലെ സന്ദർശനത്തിനിടയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പുതകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തെ തമിഴർ ഇക്കാര്യത്തിൽ ഉത്സാഹഭരിതരാണ്. അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകും െന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദിഖ്,

0: കെ.എം. ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗ്ഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2,300-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900-ത്തോളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. രണ്ടു മാസത്തെ ഒഴിവുകാലത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ N.ഷംസുദ്ദീൻ, K.മുരളീധരൻ, C.P. ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഉദ്ഘാടനം ചെയ്യും. PM ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയായി D.K. ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന D.K. ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ N.S. രാജസുബ്രഹ്മണ്യൻ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, അക്കാദമിക് ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി ഉണ്ടാകുന്ന സഹകരണം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാനമാണെന്ന് സംയുക്ത സേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. ഡെസ്ക് റിപ്പോർട്ട്.
1: 1995 ഒക്ടോബർ 19 ഡൽഹി ആകാശവാണിയിലാണ് അനിൽചന്ദ്രൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1997 കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറി. ഈ കാലയളവിൽ മലയാള ഭാഷയുടെ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വാർത്താഭാഷയെ മൌലികമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനുകളിലെ സ്ഥിരം ശബ്ദമായിരുന്ന അനിൽചന്ദ്രൻ 1,500-ലേറെ പതിപ്പുകൾ പിന്നിട്ട ജനപ്രിയ പരിപാടിയായ വാർത്താ ദീപ്തിയുടെ ഭൂരിഭാഗം സ്ക്രിപ്റ്റും അവതരണവും നിർവഹിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അനിൽചന്ദ്രൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 15,000-ലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി ബാലശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന ബദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ 34 വർഷം നീണ്ട വൈവിധ്യമാർന്ന തന്റെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നു.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: 2025-26 അധ്യയന വർഷത്തെ SSLC, +2, VHSE, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9526041231.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നുവെന്നും പ്രധാനമന്ത്രി. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശനം നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും നരേന്ദ്രമോദി. ഹാപ്പൂസ്, അൽഫോൻസോ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കർ ഉദ്ഘാടനം ചെയ്യും. പിഎം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്,

ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. 27-ാമത് നാവികസേനാ മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. ഇന്ത്യൻ നാവികസേന രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും എല്ലാത്തിനും സജ്ജമാണെന്നും കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റതിനുശേഷം പറഞ്ഞു. ലക്ഷദ്വീപിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും. ജൂൺ 3 വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം
1: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെയും ദൂരദർശൻ കേന്ദ്രത്തിന്റെയും പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ ഇന്ന് വിരമിക്കുകയാണ്. 34 വർഷം നീണ്ട ആ സേവനകാലം, വൈവിധ്യമാർന്ന പരിപാടികളുടെ, ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നാടകങ്ങളുടെ പൂക്കാലം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു ഇന്ന്, ഒപ്പം ഇഷ്ടഗാനങ്ങളും. കൂടെ ബോബി സി മാത്യു.
2: പ്രിയമുള്ളവരെ, ഗാനോത്സവത്തിന്റെ ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കോഴിക്കോട് ആകാശവാണിയുടെ പ്രോഗ്രാം മേധാവിയായി ചുമതലയിലുള്ള കെ വി ശരത്ചന്ദ്രൻ, അദ്ദേഹം കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ കൂടി മേധാവിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന പ്രവൃത്തി ദിനമാണ് ഇന്ന്. ഈ കഴിഞ്ഞ റേഡിയോ നാടകോത്സവത്തിൽ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തിലൂടെ കോഴിക്കോട്ടുകാർക്ക് കൂടുതൽ പരിചിതനായി തീർന്ന ആളാണ് കെ വി ശരത്ചന്ദ്രൻ. വിശേഷണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിശേഷണത്തിലൂടെ പരിചയപ്പെടുത്തേണ്ട ആളുമല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നും പോകാത്തത്. ആകാശവാണിയിലേക്ക് വരുന്നതിന് മുൻപ് ബാങ്കിലായിരുന്നു അല്ലേ?
3: അതെ.
2: അപ്പോൾ ആകാശവാണി എന്നുള്ളൊരു ചോയ്സ് വരാൻ എന്താണ് കാരണം?
3: സത്യം പറഞ്ഞാൽ ഒരേ കാലഘട്ടത്തിലാണ് ഞാൻ ഈ രണ്ട് ജോലിക്കും അപേക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ആകാശവാണിയുടെ നിയമനം വളരെ അധികം സമയമെടുത്തു. അപ്പം 3.5 കൊല്ലം ഞാൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ ജോലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആകാശവാണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്.
2: 1992 കൊച്ചി നിലയത്തിൽ ഞാൻ ആ കാലത്ത് കൊച്ചിയിലുണ്ട്. ആ കാലത്ത് ഒരിക്കൽ MG റോഡ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ ഈ ആകാശവാണിയിൽ നിയമന ഉത്തരവ് കിട്ടിയിട്ട് അവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആകാശവാണി താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ്. ആകാശവാണി മാറ്റിമറിച്ചു എന്ന് പറയണോ, ആകാശവാണിയെ മാറ്റിമറിച്ചു എന്ന് പറയണോ എന്നുള്ളത് ശ്രോതാക്കൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. എന്തായാലും 90s എന്ന് പറഞ്ഞാൽ റേഡിയോൻ്റെ ഒരു പുഷ്കലകാലം ആയിരുന്നില്ലല്ലോ.
3: ഇല്ല ഇല്ല, ക്ഷയോന്മുഖമായിരുന്നു കാര്യങ്ങൾ ആ സമയത്ത്. എന്താ വെച്ചാൽ അതിനു മുമ്പുള്ള കാലം ഈ മാധ്യമരംഗത്ത് ഏറെക്കുറെ ഏകഛത്രാധിപതിയെ പോലെ വാണിരുന്ന ഒരു മാധ്യമമായിരുന്നല്ലോ റേഡിയോ. ടെലിവിഷൻ്റെ വരവോടുകൂടി അതിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് റേഡിയോ അതിൻ്റെ പ്രതാപത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ റേഡിയോയിലേക്ക് ജോയിൻ ചെയ്യുന്ന കാലത്ത് തന്നെ കുറേ ആൾക്കാർ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബാങ്കിലുള്ള മികച്ച വേതനമുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിന് പഴയ പ്രചാരം ഇല്ലാത്ത ഒരു മാധ്യമത്തിലേക്ക് പോകുന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യം പലരും എൻ്റെ അഭ്യുദയകാംക്ഷകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു ഇത്. കലാഭിമുഖ്യം കലശലായി ഉണ്ടായിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. കൗമാരത്തിലും അതങ്ങനെയായിരുന്നു. ഏതാനും ചെറുകഥകൾ ആ കാലത്ത് തന്നെ മാതൃഭൂമി ആഴ്ചപതിപ്പ് പോലുള്ള ആനുകാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലത്തെ ബാങ്ക് ജീവിതം അത് ഉപേക്ഷിച്ചിട്ട് ആകാശവാണിയിൽ വന്നത് എന്തുകൊണ്ടും നന്നായി എന്നാണ് ഇപ്പോൾ 34 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത്.
2: ഏത് മാസമാണ് ജോയിൻ ചെയ്തത്?
3: ഞാൻ ജൂലൈ 1992
2: ആ ജൂലൈയിൽ. ആ വർഷമാണോ 92-ലാണോ 93-ലാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ചരിത്ര തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ജനാഭിലാഷത്തിൻ്റെ പുരസ്കാരങ്ങൾ.
3: അതെ അതെ.

0: വായിച്ച റെക്കോർഡ് ചെയ്ത ഓർമ്മ എനിക്ക് ഇപ്പോഴും വളരെ പച്ചയായിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ ശീലിച്ചിരുന്ന, അപ്പൊ നമ്മൾ ഈ ഒരു ക്ഷയോന്മുഖമായ റേഡിയോന്റെ ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ആ കാലത്ത് തന്നെ ഒരു പരിപാടിയെ കുറിച്ചാണ് നമ്മൾ തുറന്ന് സംസാരിക്കുന്നത്. അന്ന് ശരത്ത് നൽകിയ ഒരു നിർദ്ദേശം തന്നെയാണ് ഇങ്ങനെയല്ല അത് വായിക്കേണ്ടത്. കാരണം അന്ന് നമ്മൾ വായിച്ച് ശീലിച്ചിട്ടുള്ള ഒരു വേഗം, ആ വേഗമല്ല ഈ പരിപാടിക്ക് വേണ്ടത്, ആ ചടുലതയല്ല ഇതിന് വേണ്ടത്, അതിൽ വേറൊരു ഊർജം കലർത്തിക്കൊണ്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് വായിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സത്യത്തിൽ അന്ന് ഞാൻ കുറച്ച് ശ്വാസം മുട്ടിയാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചത്, കാരണം അങ്ങനെ വേഗം ശീലിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ സംസാരം ശരത്ത് അന്ന് ശീലിപ്പിച്ച ആ വേഗത്തിലാണ് ഉള്ളത്.
1: നമ്മുടെ പഴയ വേഗതയല്ല ജീവിതത്തിന്, കുറച്ചുകൂടി ഒന്ന് ചടുലമാകണം കാര്യങ്ങൾ എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാര്യങ്ങൾ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകണം എന്ന് ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് അന്നുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതായതായാലും ജനങ്ങൾക്കത് സ്വീകാര്യമായി ആ ഒരു ശൈലി.
0: അതായത് അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ ജനങ്ങളുടെ ഒരു റോവിംഗ് മൈക്രോഫോൺ, സഞ്ചരിക്കുന്ന മൈക്രോഫോണിലൂടെ അന്നത്തെ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ പോയി നമ്മൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട്, അന്ന് മമ്മൂട്ടിയുടെ വാത്സല്യവും മോഹൻലാലിൻ്റെ മറ്റൊരു ചിത്രമൊക്കെ ആയിരുന്നു അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ അഭിലാഷം എന്തെന്ന് കൃത്യമായി നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പരിപാടി. അങ്ങനെ പരിപാടി റേഡിയോയിൽ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അന്ന് സ്വകാര്യ ചാനലുകളും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ടെലിവിഷനിൽ.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള അവാർഡ് പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ കൂടി ചേർത്ത് ആ പരിപാടി ഒന്നുകൂടി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ആ കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് ബോബിയോട് നന്ദിയുണ്ട്.
0: എനിക്ക് പറയാനുള്ളത്, നമ്മൾ എനിക്ക് ശരത്തിനോടല്ല പറയാനുള്ളത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ഒരു ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ ഓരോ മേഖലയിലും മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത്, പൂർവ്വ മാതൃകകളില്ലാതെ അനന്യമായ സൃഷ്ടികൾ സ്വന്തം സത്തയിൽ നിന്ന് അവതരിപ്പിക്കുന്നവരെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഗെയിം ചേഞ്ചറാണ് കെ വി ശരത്ചന്ദ്രൻ എന്ന് പ്രിയ ശ്രോതാക്കൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതൊരു വിശേഷണമായിട്ടോ അല്ലെങ്കിൽ ഒരു പുകഴ്ത്തലായിട്ടോ ഞാൻ പറയുന്നതല്ല. മലയാള പ്രക്ഷേപണ രംഗത്തെ നമ്മൾ കാണുമ്പോൾ അതിലെ ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ള പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ താങ്കളാണ്. അത് ഒരു വലിയ, അത് താങ്കളെപ്പോലെ മറ്റു പലരുമുണ്ട്, പക്ഷെ അതിന് അതിൻ്റെ ഒരു ത്വരകമായി നമ്മൾ പറയുന്ന കാറ്റലിസ്റ്റ് ആയത് കൊച്ചി നിലയമാണോ?
1: അതെ, തീർച്ചയായും. അന്ന് കൊച്ചി നിലയത്തിൽ ഈ സവിശേഷമായിട്ടുള്ള ഈ ഇങ്ങനൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് പുതിയതിനോടുള്ള ഒരു ആവേശം, പുതിയ രീതികൾ വരണം, പുതിയ പ്രമേയങ്ങൾ വരണം എന്നുള്ള ഒരർത്ഥത്തിലൊരു മത്സരബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ടീമാണെന്നുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമകാലികം എന്നൊരു ടോപ്പിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ എന്നും ഈ കേരള പിറവിയോടൊക്കെ അനുബന്ധിച്ച് കേരളം മഹത്തരമാണ്, സസ്യശ്യാമള കോമള ഹരിതാപമാണെന്നൊക്കെ പറയുന്നതല്ലാതെ, നമ്മൾ അന്ന് ചെയ്തൊരു പരിപാടി കേരള സമൂഹം ചില ആത്മപരിശോധനകൾ എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര തുടങ്ങിയായിരുന്നു. ഈ കേരള സമൂഹത്തിലെ ജീർണതകൾ, അത് ഓരോ മേഖലയിലുള്ള ജീർണതകൾ എടുത്ത് കാട്ടിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ്. തറവാട് ഘോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ആത്മപരിശോധന ഒരു സൂക്ഷ്മദർശിനി നമ്മുടെ തന്നെ സാമൂഹ്യ ശരീരത്തിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം നടന്നത്. അങ്ങനെ എത്രയോ എത്രയോ പരിപാടികൾ.

0: നമ്മളിപ്പോൾ റേഡിയോ ഒരു കാലത്തെ മുഴുവൻ പറയാൻ നമുക്ക് ഈ സമയം മതിയാവില്ല. ഇപ്പോൾ താങ്കളുടെ ഒരു വിരമിക്കൽ വേളയിലാണ് നമ്മളിങ്ങനെ ഒരു സംഭാഷണത്തിന് മുതിരുന്നത് എന്നുള്ളതുകൊണ്ട് ചരത്തിൻ്റെ ചില വീക്ഷണങ്ങൾ, ചരത്ത് ചെയ്തിട്ടുള്ള ചില പരിപാടികളുടെ സവിശേഷതകളിലേക്ക് കൂടി വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ റേഡിയോയിലെ പരിപാടികളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ സന്നിവേശം അതിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് ശരത്തിന് മുമ്പുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ചെയ്തു വന്നപ്പോൾ അത് അതിലേക്ക് ശരത്ത് എങ്ങനെയാണ് പരിണമിക്കുന്നത്?
1: അത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, ഞാൻ ചെറുപ്പം മുതലേ ഈ വ്യത്യസ്തമായിട്ടുള്ള വായനകളിലൂടെയും സിനിമകളിലൂടെയും ചലച്ചിത്ര ഫെസ്റ്റിവലുകളിലൂടെയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ എല്ലാ മേഖലകളിലും ഈ ഒരു കുതിച്ചുചാട്ടം കാണുന്നു. നവീനമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ, നവീനമായിട്ടുള്ള പ്രമേയ സ്വീകരണം, നവീനങ്ങളായിട്ടുള്ള പരിചരണങ്ങളൊക്കെ കാണുമ്പോഴും റേഡിയോയിൽ മാത്രം പഴയ ഒരു ശൈലി അനവരതം പിന്തുടരുന്നൊരു കാര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ നവീനതയ്ക്കുള്ള ഒരു ദാഹം നമ്മുടെ ഇതര കലാരൂപങ്ങളിലൊക്കെ പ്രകടമായിരിക്കുക. നമ്മൾ മാത്രം ഇങ്ങനെ വളരെ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള രീതിയിൽ പോകുന്നതിന് എതിരെയുള്ള ഒരു നിശബ്ദമായ കലാപം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ മട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനോട് അത്ര ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ.
1: ഞാൻ പറഞ്ഞല്ലോ, ഭാഗ്യവശാൽ കൊച്ചി ആകാശവാണി നിലയത്തിലെ അന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദം എൻ്റെ കൂടെ നിന്നു. അതിൻ്റെ ഒരു ഊർജം, പിന്നെ നിശ്ചയമായിട്ടും ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടായി. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ആ യാത്ര അങ്ങോട്ട് തുടരുകയായിരുന്നു.
0: മലയാളത്തിൽ FM പ്രക്ഷേപണം ആദ്യമായി തുടങ്ങിയത് കൊച്ചി നിലയത്തിലാണ്, 1959 നവംബർ 1. ആ നിലയത്തിൽ വൈകാതെ അതിൻ്റെ ഒരു പ്രാരംഭദശയിൽ തന്നെ ശരത്തിനെ പോലെയുള്ള കുറേ പ്രതിഭകൾ അങ്ങോട്ട് കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയുടെ പ്രക്ഷേപണ എന്താ പറയുക രീതികളും അതിൻ്റെ ഒരു പരിചരണമൊക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു. മറ്റ് നിലയങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആ നിലയത്തിൻ്റെ തന്നെ ഒരു പൂർവ്വഭാരമില്ലാതെ ഒരു പൈതൃക ഭാരം ഒരു തരത്തിൽ അനുഭവിക്കാത്ത ഒരു സ്വാതന്ത്ര്യം താങ്കളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്.
1: അതെ, പിന്നീട് ഈ കൊച്ചി മാതൃക മറ്റു പല നിലയങ്ങളും പിൻപറ്റി എന്ന് നമുക്ക് കാണാം. അത് ഈ ശ്രോതാക്കളിൽ പൊതുവെ വലിയ ഉന്മേഷവും ആവേശവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
0: ശരത്ത് കുറേ ഇത്രയും വർഷത്തെ സർവീസിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ 34 വർഷത്തോളം സർവീസ് ഉണ്ട് താങ്കൾക്ക്. അതിൽ നിന്ന് നമ്മളെ ഒരു സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് താങ്കൾ കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ഒരു ഏരിയ മുതൽ ഒരു വലിയ വലിയൊരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് പ്രോഗ്രാംസിൽ ശരത്തിൻ്റെ ഇൻട്രസ്റ്റിനെ ശരത്ത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്?
1: ഞാൻ അതിൽ പ്രധാനമായിട്ടും എനിക്ക് ഈ ടോപ്പിക്കൽ ഇഷ്യൂസ് ശ്രദ്ധിക്കുന്ന ഒരാളായ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ സമകാലികം പോലുള്ള അതത് കാലത്തെ ഇഷ്യൂസ് മുൻനിർത്തിക്കൊണ്ടുള്ള കുറേ പരമ്പരകൾ ഈ ജാലകം, കണ്ണൂർ നിലയത്തിൽ അതിൻ്റെ പേര് ജാലകം എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധ ഉള്ളതുപോലെ കൊച്ചി നിലയത്തിൽ അതിൻ്റെ പേര് സമകാലികം എന്നായിരുന്നു. അതിലായിരുന്നു ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പിന്നീട് യദൃശ്ച നമ്മുടെ ഈ റേഡിയോ നാടക രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. അതൊക്കെ തികച്ചും യാദൃശ്ചികമായിട്ടുള്ള ചില പരിണാമം ആയിരുന്നു. സെബാസ്റ്റ്യൻ സാർ എന്നൊരു സാറുണ്ടായിരുന്നു അവിടെ, അദ്ദേഹമായിരുന്നു നാടകം ചെയ്തുകൊണ്ടിരുന്നത്.
0: എൻ കെ സെബാസ്റ്റ്യൻ
1: അദ്ദേഹം ചില നാടകങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നീട് അദ്ദേഹം എന്നെ

0: അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും പിന്നെ കുറേ സ്ക്രിപ്റ്റുകൾ എനിക്ക് പ്രശസ്തരുടെയും അപ്രശസ്തരുടെയും അടക്കമുള്ള കുറേ സ്ക്രിപ്റ്റുകൾ എനിക്ക് തരിക, അതൊക്കെ റേഡിയോ നാടക രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതണം എന്ന് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം ഞാൻ സ്ക്രിപ്റ്റ് മാറ്റി എഴുതലിൽ കൂടിയാണ് ഈ റേഡിയോ നാടകം എന്ന കലാരൂപത്തിൻ്റെ ആ ഒരു ആന്തരിക സ്വത്വത്തിലേക്ക് എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടുന്നത്. അവിടെ വന്നിരുന്ന മിക്ക രചനകളും ഈ രംഗവേദിക്ക് പറ്റിയ രീതിയിലുള്ള രചനകളായിരുന്നു. ഈ പൊളിച്ചെഴുത്തിൽ കൂടിയാണ് എനിക്ക് ചില ഉൾക്കാഴ്ചകൾ പകർന്നു കിട്ടിയത്. പിന്നീട് ഞാനത് സെബാസ് സാറ് പോകുമ്പോൾ നാടക വിഭാഗം എൻ്റെ കൈവശം വരികയും ഞാൻ പിന്നെ നിരന്തരമായി അതിൻ്റെ അകത്ത് ചില പരീക്ഷണങ്ങൾ നടത്തുകയും മുന്നോട്ട് പോവുകയും ഈ പരീക്ഷണാത്മകത ഒരിക്കലും സാമാന്യ ജനങ്ങളുടെ തലക്ക് മീതെ പോകരുത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എൻ്റെ ഞാൻ ചെയ്ത ചില പരീക്ഷണങ്ങളുടെ കൂടെ ജനങ്ങളും കൂടെ വന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം എന്ന്. അതായത് എൻ്റെ നവീനങ്ങളായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും റേഡിയോ നാടകരംഗത്ത് നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജനപ്രിയങ്ങളുമായി തീർന്നു എന്നൊരു സൗഭാഗ്യം എനിക്കുണ്ടായി.
1: അതുമാത്രമല്ല ദേശീയ തലത്തിൽ 4 പുരസ്കാരം, അഖില കേരള റേഡിയോ നാടകോത്സവം സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സര സ്വഭാവത്തോടുകൂടി നടത്തിയ കാലങ്ങളിൽ പുരസ്കാരങ്ങൾ, അനവധി പുരസ്കാരങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാധ്യമ പുരസ്കാരം, വി ടി കുമാരൻ സ്മാരക പുരസ്കാരം, എടശ്ശേരി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട നിര താങ്കൾ തേടിയെത്തിയതും ഈ റേഡിയോ നാടക രംഗത്ത് നടത്തിയ സംഭാവനകളെ മുൻനിർത്തിയാണ് പ്രധാനമായും.
0: അതെ അതെ, അതൊക്കെ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻ്റെ പരീക്ഷണങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ധന്യതയായിട്ട് എനിക്ക് തോന്നുന്നു.

പ്രശസ്തരായ നാടക കലാകാരന്മാർ താങ്കളുടെ നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എം കെ വാര്യർ, ആ കാലത്ത് വി എസ് രവീന്ദ്രനാഥ്, എം തങ്കമണി പോലുള്ള പ്രശസ്തരൊക്കെ ഒരുപാട് പേരെ അന്ന് പങ്കെടുപ്പിച്ചതോടൊപ്പം ചലച്ചിത്ര മേഖലയിൽ

0: എന്നുള്ള ഇപ്പൊ നമ്മളെ ആദ്യകാലം പറയുകയാണെങ്കിൽ NF വർഗീസ്, സിദ്ദിഖ്, അതുപോലെ നമ്മുടെ തിലകൻചേട്ടന്റെ രണ്ട് അവതരണങ്ങളിൽ സിദ്ദിഖിന്റെ തന്നെ പലതരം അവതരണങ്ങൾ, ഇങ്ങനെ ഇത്തരം ആൾക്കാരുടെ ഒരു ശബ്ദാവതരണം കൂടി ഇതിലേക്ക് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്?
1: അത് പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരു താരമൂല്യത്തിന് വേണ്ടി ചെയ്തതല്ല. സത്യം പറഞ്ഞാൽ കൊച്ചി നിലയത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ NK സുഭാഷിൻ്റെ നാടകങ്ങളിലൊരു സ്ഥിരം സാന്നിധ്യമായിരുന്നു NF വർഗീസ്. അപ്പോൾ NF വർഗീസിൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത്, ഞാൻ എവിടെ എഴുതിയതുപോലെ, ഈ റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടി കാലം കരുതി വെച്ച ശബ്ദമാണ് NF വർഗീസിൻ്റെത്. അത്രയും വൈഡ് റേഞ്ചിലൊക്കെ ഏത് കഥാപാത്രത്തിലേക്കും സന്നിവേശിപ്പിക്കാൻ പറ്റിയ ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സെബാസ്റ്റ്യൻ സാറ് പിരിഞ്ഞു പോകുമ്പോൾ, ആ പിരിഞ്ഞു പോകുന്ന വർഷം സെബാസ്റ്റ്യൻ സാറിനുള്ള ഗുരുദക്ഷിണ ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു നാടകം ശാന്തസമുദ്രം, അത് ഞാൻ എഴുതി NF വർഗീസിനെ കാണുകയും അദ്ദേഹം താല്പര്യപൂർവ്വത്തിൽ പങ്കെടുക്കുകയും, അതൊരു വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു. പിന്നെ തുടർന്ന് മറ്റ് പലരും എഴുതിയ നാടകങ്ങളിൽ, അടയാളങ്ങളിൽ നിന്ന് ഒരു നാടകമുണ്ട്, ഡോക്ടർ CJ ജോൺ എഴുതിയ നാടകം, അത് NF വർഗീസ് സമുജ്വലമായിട്ട് അവതരിപ്പിച്ച് ഒരാഴ്ചക്കകമാണ് അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണം ഉണ്ടാകുന്നത്. തുടർന്ന് ഒരു ശൂന്യത മൊത്തത്തിൽ കൊച്ചിയിലെ റേഡിയോ നാടകങ്ങൾക്കുണ്ടായി. പിന്നീടാണ് ശത്രു എന്നുള്ള എൻ്റെ ഒരു നാടകം ഞാൻ എഴുതി ചലച്ചിത്ര താരം സിദ്ദിഖിന് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം വീണു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ക്രിപ്റ്റ് ഞാൻ എന്തായാലും ഞാൻ പരിഗണിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിനയദാഹം എനിക്കിവിടെ സഫലീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖ് വളരെ ആവേശപൂർവ്വം അത് സ്വീകരിക്കുകയും, സിദ്ദിഖ് പറഞ്ഞു ഇതൊരു ലേണിംഗ് പ്രോസസ് എന്നാണ് പറഞ്ഞത്. എനിക്ക് നാടകരംഗത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സിനിമാ രംഗത്തും കുറേ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിന് പറ്റിയൊരു സ്ക്രിപ്റ്റാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ശത്രു ആദ്യമായിട്ട് വരുന്നത്. അതിനിടയിലാണ് തിലകൻചേട്ടൻ മറ്റൊരു അഭിമുഖത്തിന് ആകാശവാണി കൊച്ചിയിൽ വരികയും, ആ പ്രോഗ്രാം ആയിരുന്നു, അതായത് ഒരു ആത്മകഥാഖ്യാനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ പ്രതികരണങ്ങൾ പുള്ളിക്ക് തുടർന്നും റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്രസീലിയൻ ചെറുകഥാകൃത്ത് ആനിബാൾ മൊണ്ടീറോ മൊഷാദുവിൻ്റെ പിയാനോ എന്ന ചെറുകഥയല്ല, അതൊരു വലിയ കഥയാണ്, അതിൻ്റെ ഒരു റേഡിയോ രൂപാന്തരം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം വലിയ തിരക്കുകളായിരുന്നു ആ സമയത്ത്. അവിടെയും അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റ് വല്ലാതെ പ്രലോഭിപ്പിച്ചു. കൊച്ചി നിലയത്തിൽ വരാൻ വന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്യാൻ നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്താണ് പിയാനോയുടെ റെക്കോർഡിങ്ങൊക്കെ നടത്തിയത്. പിയാനോ ചെയ്യുന്ന ആ വേളയിലാണ് മറ്റ് കൂടെയുള്ള നടന്മാരുടെ പെർഫോമൻസ് ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിൽ വരാത്തതുകൊണ്ട് എന്നോട് ഒരു അസഹ്യത പ്രകടിപ്പിച്ചപ്പോഴാണ് ഞാൻ കളിയായിട്ട് പറഞ്ഞത്, ഇത് ഇങ്ങനെയാണെങ്കിൽ തിലകൻചേട്ടന് മാത്രമായിട്ടൊരു നാടകം തയ്യാറാക്കേണ്ടി വരുമല്ലോ എന്ന് പാതി കളിയായി ഞാൻ പറഞ്ഞ കാര്യം ആണ് പിന്നീട് അടുത്ത റേഡിയോ നാടകോത്സവത്തിൽ ഒരു സാധ്യമാവുന്നത്. അത് ഒറ്റ എന്ന് പറഞ്ഞ നാടകം. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ഒരു ഓഫർ വെച്ചപ്പം തിലകൻചേട്ടൻ എന്നോട് കളിയായി ചോദിച്ചു, ശരി അപ്പോൾ ഞാനതിന് എത്ര വേഷം കെട്ടേണ്ടി വരും? അപ്പോൾ ഓരോ വേഷത്തിനും എനിക്കുള്ള തുക തരേണ്ടി വരുന്നു. എത്ര കഥാപാത്രങ്ങളുണ്ടോ അത്രയും കാശ് എനിക്ക് തരേണ്ടി വരും. ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞു അത്രയും കാശ് ഞാൻ തരില്ല, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ ഒരൊറ്റ കഥാപാത്രം, 1 മണിക്കൂർ, ഒരു നാടകം. അപ്പോൾ പുള്ളി കളിയാക്കുന്നോട്ട് എന്നാൽ അത് കാണട്ടെ എന്ന് പറയുകയും, അടുത്ത വർഷമാകുമ്പോഴേക്ക് ഞാൻ ഈ ഒറ്റ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റുമായിട്ട് പോവുകയും, പുള്ളി അതിൽ അക്ഷരാർത്ഥത്തിൽ വീഴുകയും, കൊച്ചി നിലയത്തിൽ തന്നെ വന്ന് ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു റെക്കോർഡിംഗ് ആയിരുന്നു അത്. അങ്ങനെയാണ് ഒറ്റ സംഭവിക്കുന്നത്.

0: ഇപ്പം നമ്മളിതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഇത് രചന എന്ന് പറയുന്ന വളരെ കെട്ടുറപ്പുള്ള ഒരു അടിത്തറയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏത് വർക്കിൻ്റെയും പിന്നിൽ കിടക്കുന്ന ആ ഒരു രചനാ വേളയിലുള്ള അതിൻ്റെ ഒരു വിഷൻ, അതാണ് നമുക്ക് പലപ്പോഴും ഇതിനെ ഇങ്ങനെ പണിയാനൊക്കെ സഹായിക്കുന്നത് എന്നുള്ളത് ആണ് ഇപ്പോൾ ഇത് നമ്മൾ ഈ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.
1: ഇതിൽ മറ്റ് എഴുത്തുകാർക്കില്ലാത്തൊരു ആനുകൂല്യം എനിക്കുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നാടകരംഗത്ത് റേഡിയോക്കകത്ത് തന്നെയുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് എഴുതുന്ന മാത്രമേ തന്നെ ഇത് അത് ആ രീതിയിൽ ഉചിതമാം വിധം, അതായത് റേഡിയോ മാധ്യമത്തിന് നിരക്കുന്ന വിധം എനിക്കത് എന്താണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. മറ്റെഴുത്തുകാർക്ക് അത് പറ്റണമെന്നില്ല. അങ്ങനൊരു സൗകര്യമുണ്ട്. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളും അതിൻ്റെ പരിചരണ രീതികളും ഒരു എപ്പോഴും ഒന്ന് നവീനമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് അതിൻ്റെ അകത്ത് വരാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ക്രിപ്റ്റാണ് എല്ലാവരും വീഴ്ത്തുന്നത്, അല്ലാതെ ഇവർ തിരക്കില്ലാത്ത നടന്മാരല്ല. ഇതിനെ തുടർന്ന് പറയേണ്ടത് ഞാൻ ഈ നടന്മാരെ മാത്രമല്ല അഭിനയിപ്പിച്ചത്, ഞാൻ നമ്മുടെ ഗായികയായ സൈനോറ ഫിലിപ്പിനെ കൂടി ഒരു നാടകത്തിൽ ഉൾപ്പെടുത്തുകയും അതിന് ദേശീയ അവാർഡ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: കണ്ണൂർ നിലയം അവതരിപ്പിച്ച രക്തം സാക്ഷി,
1: അതെ, അതും ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഉണ്ടായ ഒരു സൗഹൃദമാണ്. അപ്പോൾ ഞാൻ എനിക്ക് ആ ശബ്ദത്തിൻ്റെ രീതികൾ വലിയ ഒരു ആധുനിക സ്ത്രീയുടെ ശബ്ദമായിട്ട് തോന്നി. ഈ സ്വാതന്ത്ര്യവും പ്രസരിപ്പൊക്കെ ഉള്ള ഒരു ആധുനിക സ്ത്രീയുടെ ശബ്ദം, ഉറച്ച നിലപാടുള്ള ശബ്ദം. അങ്ങനെയാണ് ഞാൻ അടുത്ത ഒരു റേഡിയോ നാടകോത്സവത്തിനു വേണ്ടി അവർക്കും ഞാൻ ഇതാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് കിട്ടുന്നവർ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ സ്ക്രിപ്റ്റിൽ അവരും വീണു എന്ന് പറയാം.
0: ഒരു ഇവിടെ ഒരു നാടകത്തെക്കുറിച്ച് കൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്, നമ്മളെ വിതയ്ക്കുന്നവൻ്റെ ഉപമ.
1: അതെ,
0: അതിലും ഇതുപോലെ വളരെയധികം പ്രത്യേകതകളുള്ള അതിൻ്റെ അവസാന ക്രെഡിറ്റ് പറയുമ്പോഴാണ് അഞ്ച് കഥാപാത്രങ്ങളെയും ഒരു നടൻ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ ഉൾക്കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വൈവിധ്യമാർന്ന മികവോടുകൂടി അവതരിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് സിദ്ധിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
1: അതെ അതെ, ഈ നാടകം കണ്ണൂർ നിലയത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നത് ഇതൊരു നാടകം കേട്ടതാണല്ലോ, അത് ഈ ഒരു കണ്ണൂർ സെൻട്രൽ ജയിലിലെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളൊരു നാടകമാണ്, കുറ്റവാളികളുടെ കഥയാണ്. എൻ്റെ

മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം തടവുകാർക്കിടയിലെ കലാകാരന്മാരെ വെച്ചുകൊണ്ട് ഈ നാടകം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി, കുറച്ച് റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് റേഡിയോ നാടകോത്സവം പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പം എനിക്ക് ആ മുന്നൊരുക്കത്തിനുള്ള സമയം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ സിദ്ദിഖിനൊന്ന് വിളിച്ചാണ്. അപ്പോൾ ഇവിടുന്ന് സിദ്ദിഖിനെ റെക്കോർഡ് ചെയ്യാൻ കൊച്ചി ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നാണ് ഞാൻ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ പോയപ്പോൾ ഈ യാത്രാ മധ്യ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആശയമാണ് ഇത് ഇദ്ദേഹം തന്നെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനൊരു മടിയുണ്ടായിരുന്നു, അങ്ങനെ ഇത്രയും വലിയ ഒരു കലാകാരനോട് ഈ രീതിയിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാൻ എനിക്ക്

0: അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ഒരു നിർദ്ദേശം വെക്കുകയാണ്, ശരത്തെ ഈ കഥ എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ തന്നെ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞാൻ നേരെ പോയി ഹസ്തദാനം നൽകിയിട്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് അങ്ങ് പറയുന്നതെന്ന് പറയുകയും പിന്നീട് നമ്മളത് അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ എനിക്കും ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു, അതൊരു മിമിക്രി ആവരുത്, ഒരു ശബ്ദാനുകരണത്തിൻ്റെ ലെവലിലേക്ക് അതിൻ്റെ ഒരു യാന്ത്രികമായ രീതികളിലേക്ക് പോരുത് എന്ന് ഞാൻ പറഞ്ഞതിന് അദ്ദേഹം അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. അതായത് അത് അങ്ങനെയല്ല, അതൊരു ക്യാരക്ടേഴ്സാണ്, ഈ ആറ് ക്യാരക്ടേഴ്സായിട്ട് തന്നെ വരണം. എൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവും, ശരത്ത് അത് ശരത്തിന് തൃപ്തിയാവുന്ന വരെ ഞാൻ റീടേക്കിനും എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ നാടകം സംഭവിക്കുന്നത്. അതും ഒരു വലിയ ഒരു പരീക്ഷണ സ്വഭാവമുള്ള ഒരു കാര്യമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയുടെ റിവേഴ്സൽ, ഒറ്റയിൽ ഒരാൾ ഒരു ശബ്ദത്തെ വെച്ചിട്ടൊരു
1: ഒരു കഥാപാത്രം
0: ഇവിടെ അത്
1: ഒരു നടൻ ആറ് കഥാപാത്രങ്ങൾ.
0: ആ അതെ അതെ, അത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ജയിച്ചത്, ഇദ്ദേഹത്തെ സിദ്ദിഖിൻ്റെ താരമൂല്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം കൊണ്ടോ മാത്രം വിജയിച്ചൊരു നാടകം തോന്നില്ല.
1: എൻ്റെ പ്രമേയപരമായ
0: പ്രമേയപരമായിട്ടുള്ള ഒരു വളരെ മാനുഷികമായിട്ടുള്ള കണ്ടൻറ്റുള്ള ഒരു നാടകം കൂടി ആയതുകൊണ്ടാണ് അത് ജനകീയമായതും ദേശീയ പുരസ്കാരം ലഭിച്ചതും എന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
1: തീർച്ചയായും അത് കേട്ടവരുടെ മനസ്സിലൊക്കെ അതിൻ്റെ ഒരു പ്രമേയ സ്വീകരണത്തിലും ഈ ഒരു പുതിയ കാലത്തെ ഒരു വെല്ലുവിളിയെ, ഇപ്പം നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട, വിത്തുമായി ബന്ധപ്പെട്ട, അങ്ങനെ പല തലങ്ങളിലും മനുഷ്യരാശിയുടെ മുന്നിലുള്ള പല പ്രശ്നങ്ങളെയും വേറൊരു തരത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു റേഡിയോ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് ചിന്തിച്ച ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു ചിന്ത കൂടിയായിട്ടാണ് അതിനെ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.
0: അതെ അതെ.
1: ഇപ്പോൾ നമ്മൾ ഈ ഒരു റേഡിയോ നാടകങ്ങളുടെ ഒരു ഒരു സീരീസാണ്, ഇപ്പോൾ റേഡിയോ നാടകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ കോൺട്രിബ്യൂഷൻസ്. ഇനിയിപ്പോൾ നമ്മുടെ കാണുക കടലിലേക്കുണ്ട്, അത് നമുക്ക് അവസാനം അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കാൻ സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.

0: ഇപ്പോൾ ശരത്തിൻ്റെ എല്ലാ വർക്കിനെയും കുറിച്ച് സമഗ്രമായി സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കം ചില കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇതുപോലെ വളരെ ഇപ്പോൾ ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ നിലയത്തിൽ താങ്കളായിരുന്നപ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിൻ്റെ ഗ്രാമ ജീവിതത്തിൻ്റെ ആഖ്യാനങ്ങൾ, അതിൻ്റെ ഒരു അതിനെക്കുറിച്ച് ഒന്ന് നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഒരു ശബ്ദപഥ നിർമ്മിതി എങ്ങനെയാണ് ഒരു ഒരു ഭാവാന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്, ഒരു വെറും സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു ഒരു വിവരണത്തിൽ നിന്ന് ഒരു വലിയ ലോകത്തെ ശബ്ദത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു അതിശയകരമായ വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്.
1: അതിലും ഒരു യാദൃശ്ചികത കലർന്ന് കിടപ്പുണ്ട്. വി കെ അനിൽകുമാർ എന്നുള്ള പ്രതിഭാധനായിട്ടുള്ള ചെറുപ്പക്കാരൻ ഒന്ന് രണ്ട് രചനകളുമായിട്ട് എൻ്റെ അടുത്ത് വരികയായിരുന്നു. അപ്പോൾ ഈ രണ്ട് രചനകളിലും ഞാൻ കണ്ട ഒരു പ്രമേയം എന്ന് പറഞ്ഞത് ഈ വടക്കൻ മലബാറിൻ്റെ ഈ ഒരു സാംസ്കാരിക വൈവിധ്യം അല്ലെങ്കിൽ സാംസ്കാരിക സവിശേഷതകൾ ഉള്ള രണ്ട് രചനകളായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഈ ശബ്ദ സാധ്യതകൾ, അതായത് നമ്മുടെ ഈ സംസ്കാര മണ്ഡലത്തിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാണ്ടായി പോകുന്ന സാംസ്കാരിക സവിശേഷതകൾക്കൊപ്പം ഇല്ലാതായി പോകുന്ന ശബ്ദങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തിൽ കേട്ട പല ശബ്ദങ്ങളും ശബ്ദ സാന്നിധ്യങ്ങളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഒരു മഴയെക്കുറിച്ചിട്ടുള്ള, നമ്മുടെ ഉത്തര കേരളത്തിലെ മഴ എങ്ങനെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്നുള്ള ഒരു എപ്പിസോഡിൽ ആണ് തുടങ്ങിയത്. പിന്നീട് രണ്ട്, വീട്ടിലെ അന്തേവാസി എന്നുള്ള രീതിയിലുണ്ടായിരുന്ന ഒരു തവളയെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പിൽ, അതിൽ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്പോൾ തവളകളെ കാണാനേ ഇല്ല, അതെന്തുകൊണ്ടാണ് ഇല്ലാതാവുന്നത്. ആധുനിക കാലം വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിവർഗങ്ങളും നമ്മുടെ സംസ്കാര സവിശേഷതകളൊന്നും ഇല്ലാതാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു പഠനം കൂടിയാണ്. ആ ഒരു എപ്പിസോഡ് ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പോഴാണ് പിന്നീട് നമുക്ക് അത് പിന്നെ ആ ഒരു പരമ്പര നിർത്താൻ പറ്റാത്ത വിധം ജനകീയമായി തീർന്നു. ഇപ്പോൾ അതൊരു 100 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കണ്ണൂർ നില പ്രക്ഷോഭണം ചെയ്യുന്നുണ്ട്. പല പല അടരുകളിൽ ഉള്ള ഒരു രചനയാണത്. അപ്പം അതിനെ മുൻനിർത്തി ഞാനതിന് ചെയ്യുന്നത് ഒരു സൗണ്ട്സ്കേപ്പ് ഒരുക്കി കൊടുക്കുകയാണ്. സൗണ്ട്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ശബ്ദങ്ങളൊക്കെ പലയിടത്തുനിന്നായിട്ട് സമാഹരിച്ച് അതിനു പറ്റിയ സംഗീത പശ്ചാത്തലത്തോടുകൂടി അതെങ്ങനെ എഫക്റ്റീവായിട്ട് ജനങ്ങളിലെത്തിക്കാം എന്നുള്ള ഒരു ശ്രമമാണത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുറേ നൊസ്റ്റാൾജിയകൾ അതിലിങ്ങനെ പൂത്ത് വിടരുകയാണ്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യരുടെ നൊസ്റ്റാൾജിയ ഗൃഹാതുരത്വത്തെയാണ് അത് പോയി തൊടുന്നത്. അതാണ് അതിന് കിട്ടുന്ന ഒരു വലിയ, അപ്പോൾ പലർക്കും പല ഓർമ്മകളും പങ്കുവെക്കാനുണ്ട്, പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്.
0: തീർച്ചയായും നമ്മളൊരു ഒരു സാംസ്കാരിക മാധ്യമം എന്ന നിലയിൽ റേഡിയോ പുലർത്തേണ്ട ഒരു ദൗത്യം, അല്ലെങ്കിൽ റേഡിയോയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒരു വലിയ ഒരു ദൗത്യം കൂടിയാണ് ഈ ഒലച്ചൂട്ടിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഉത്തര മലബാറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുപോലെ റേഡിയോ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്കാണ് ശരത്തിൻ്റെ ഓരോ പരിശ്രമങ്ങളും കടന്നു പോകുന്നത്. നമ്മുടെ ഒരു സമയപരിമിതി, ഇതൊരു ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു ബൃഹദ് ആഖ്യാനമായി കൊണ്ടുപോകേണ്ടതാണ്. അത് മറ്റൊരവസരത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കൾ വിരമിച്ചാലും ഈ ഒരു ഇതിനോടുള്ള ആ ഒരു ആഭിമുഖ്യവും ഈ ഒരു മാധ്യമത്തോടുള്ള പ്രതിബദ്ധതയും അവസാനിക്കില്ല എന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ട് അത്തരം ഒരു ആഖ്യാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങി എത്തേണ്ടതുണ്ട്. അതിന് സമയം ഇനിയും ഉള്ളതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ.

0: ഈ ഒരു സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രസക്തമായ ഒരു കാര്യം കൂടെ എനിക്ക് പരാമർശിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തെക്കുറിച്ചും മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തുള്ളവരെക്കുറിച്ചും തയ്യാറാക്കിയ രണ്ട് പരമ്പരകൾ. ഒന്ന് ഓർമ്മകളുടെ സംഗീതം, മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ പ്രമുഖരെ നേരിൽ കണ്ടും അവരുടെ അഭിമുഖങ്ങൾ എടുത്തുമൊക്കെ തയ്യാറാക്കിയ ഒരു പരമ്പര ഒന്ന്. അതുകൂടാതെ ഗാനലോക വീഥികളിൽ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രം 1961 വരെയുള്ള ചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു രണ്ട് പരമ്പരകൾ, ആ പരമ്പരകളെ കുറിച്ച് കൂടി ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്.
1: എനിക്ക് തോന്നുന്നു ആകാശവാണിക്കുള്ള എൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരു പക്ഷേ ഈ പരമ്പരയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ആകാശവാണി എന്ന മാധ്യമത്തിന് മാത്രമേ ഈ പഴയ 1938 മുതലുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര ചരിത്രത്തെ, ചലച്ചിത്ര സംഗീതത്തിൻ്റെ ചരിത്രത്തെ ഇങ്ങനെ ആധികാരികമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നൊരു സ്ഥാപനം ഒരു പക്ഷേ ആകാശവാണി മാത്രമായിരിക്കും. അപ്പോൾ അതിൽ ഞാനൊരു നിമിത്തമായെന്ന് മാത്രം, എനിക്കതിനോട് അഭിരുചി ഉണ്ടായിരുന്നു, ചില പ്രത്യേക സവിശേഷ സാഹചര്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു എനിക്കിപ്പം ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ അഭിമാനപൂർവം എനിക്ക് നിൽക്കാൻ പറ്റുന്ന, അതായത് ഞാൻ ചെയ്തു എന്ന് എൻ്റെ മക്കളോടും തലമുറകളോടൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. എന്താ വെച്ചാൽ അതൊരു ആധികാരികമായിട്ടുള്ള ഓഡിയോ ഹിസ്റ്ററിയാണ് ചലച്ചിത്ര പിന്നണി സംഗീതത്തിന്. അതിനി വരുന്ന സംഗീത ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു.
0: ഞങ്ങളുടെ വ്യക്തി അനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ഒരു വലിയ പരമ്പരയ്ക്കുള്ള അനുഭവങ്ങളുണ്ട്. ഈ ഒരു റേഡിയോ എന്ന പറഞ്ഞ മാധ്യമത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലം താങ്കൾ ഇതിൽ പ്രവർത്തിച്ചല്ലോ, ഇവിടെ ഇനിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏത് വിധേയനായിരിക്കണം, ഏത് രൂപത്തിലുള്ള പരിപാടികളായിരിക്കണം എന്നാണ് ശരത്തിൻ്റെ മനസ്സിലുള്ളത്?
1: ഇപ്പോൾ ആകാശവാണിയുടെ പ്രക്ഷേപണ പരിധി ഓൾമോസ്റ്റ് 99% എന്നൊക്കെ കണക്കുകളുണ്ട്. പക്ഷേ ജനങ്ങളിലേക്ക് എത്ര മാത്രം പ്രക്ഷേപണം എത്തുന്നുണ്ട് എന്നുള്ളൊരു എത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റീച്ചല്ല ഉദ്ദേശിക്കുന്നത്.

0: ജനങ്ങൾ ഇത് ഓൺ ചെയ്യണ്ടേ? റേഡിയോ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂതകാല കുളിർ ആസ്വദിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, പഴയ പെരുമ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ഫോർമാറ്റുകളിലും ഒക്കെ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. യങ് ജനറേഷൻ ഒരാളും ഇതിൽ ആകർഷിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാകും അത്? അപ്പം മൊത്തം നമ്മുടെ ഒരു കണ്ടൻറ്റിലും ഇതിൻ്റെ രീതികളിലൊക്കെ കുറേ നവീനതകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത് അതൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ പുതിയ കാലത്തെ പ്രക്ഷേപകർ സംഭാവനകൾ അർപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: ഇത് ഒരു നൈരന്തര്യമുള്ള ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈതൃകം കൂടിയാണ്. ആകാശവാണി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ 90th വാർഷികത്തിൻ്റെ അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോഴിക്കോട് ആകാശവാണി 75 കഴിഞ്ഞിട്ടുള്ള ഒരു വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഈ പുതിയ കാലത്തിന് പ്രാപ്തി ഉണ്ടാവും എന്നൊരു ശുഭാപ്തി വിശ്വാസം പരസ്പരം കൈമാറിക്കൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ആകാശവാണിക്ക് സമ്മാനിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങളും ശ്രവ്യാനുഭവങ്ങളും താങ്കളിൽ നിന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ആകാശവാണിക്ക് പുറത്തുനിന്നും ആകാശവാണി പോലുള്ള ഒരു ശബ്ദമാധ്യമത്തെ പരിപോഷിപ്പിക്കാൻ താങ്കളുടെ സംഭാവനകൾ ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്.
0: ഞാൻ 3.5 ബാങ്കിൽ ജോലിയെടുത്തു. അതെനിക്ക് 34 തോന്നിയത്. അതേസമയം 34 ഞാൻ ആകാശവാണി ജോലി ചെയ്തു. ഓരോ മിനിറ്റും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഈ 34 എനിക്ക് 3.5 പോലുമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഒരു വർഷം മുമ്പേ ആകാശവാണിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ പടിയിറങ്ങുന്നതായിട്ടാണ്, ഒരു കൊല്ലത്തിൻ്റെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങേയറ്റം.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെയും ദൂരദർശൻ കേന്ദ്രത്തിന്റെയും പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതാണ് ഇതുവരെ കേട്ടത്. കൂടെ ബോബി സി മാത്യു.
1: ഗാനോത്സവം.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഇനി കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസ്, രവീന്ദ്രൻ, സുജിത് എന്നിവർ പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

ഒരു ഗാനം കൂടി. വിപഞ്ചിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന എം ജി സദാശിവൻ, സംഗീതം അയിരൂർ സദാശിവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഹരിഹരൻ പാടിയത്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മളമായ വരവേൽപ്പ്. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാളശ്ശേരി തെളിയിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല PC വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല AP അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് KM ഷാജിക്കുമാണ്. അതാത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല. മദ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാർത്ഥികൾക്ക് സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വിദ്യാലയങ്ങളിലും നാളെ സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുക്കും. നെടുമങ്ങാട് 1.5-year-old ക്രൂരമായ പീഡനമേറ്റു മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വേഗം ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 9400024444. യുവർ ചോയ്സിൽ ആദ്യം കൈത്തപ്പുറം രചിച്ച് ദീപക് ദേവി ഈണം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഉദയനാണ് താരം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: യുവർ ചോയ്സിലിനെ കുളത്തൂരിൽ നിന്നും റിൻസി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ചെങ്കോൽ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിലിനി നിഖിൽ മാത്യു പാടിയ ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലേത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാമനാട്ടുകരയിൽ നിന്നും ജീജ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമിതാ ചിത്രപാടിയത് ചിത്രം ഉദയപുരം സുൽത്താൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിറ്റാരിപ്പറമ്പിൽ നിന്ന് ബാബു

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി കേൾക്കാം കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം സമൂഹം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊഡോളിയിൽ നിന്നും റീന ബാബുരാജ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി യേശുദാസ് പാടിയ ഗാനം ജോക്കർ എന്ന ചിത്രത്തിലേത്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, മോഹൻ സത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വട്ടോളി പരുമയിൽ നിന്ന് ബാബു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇനി കേൾക്കാം വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്, ചിത്രം ഏണിപ്പടികൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ എം കെ കോളിച്ചാൽ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: നൊച്ചാട് നിന്നും സന്ദേശം അയച്ച സരിതയുടെ ഇഷ്ടഗാനം കേൾക്കാമിനി. എം ഡി രാജേന്ദ്രൻ രചിച്ച് എം എം കീരവാണി ഈണം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ദേവരാഗം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: യുവർ ചോയ്സിലിനി സജില ഹരികൃഷ്ണന്റെ ഇഷ്ടഗാനം കേൾക്കാം. ദേവാസുരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ ഈണം.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലപ്രഭ.
2: യുവർ ചോയ്സിൽ ഇനി സിന്ധു നടക്കാവ് ആവശ്യപ്പെട്ട ഗാനം കൈതപ്രം രചിച്ച് ജാസി ഗിഫ്റ്റ് ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഡിസംബർ.

യുവർ ചോയ്സിൽ അവസാനമായി കൈതപ്രം രചിച്ച് മോഹൻ സിത്താരയിണം നൽകി ചിത്ര പാടിയത്. ചിത്രം മഴവില്ല്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കണ്ണൂരിൽ നിന്നും ഹൃദ്യ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് കടുത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോളരാജവംശത്തിന്റെ കാലത്തെ വിലപ്പെട്ട ചെമ്പു ഫലകങ്ങൾ നെതർലാൻഡ്സ് ഇന്ത്യയ്ക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ദേശീയ അത്ലറ്റിക്സിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ആലുവ സ്വദേശി സജി വളശ്ശേരിൽ ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹിക സേവനങ്ങളുടെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഫണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് കോട്ടയത്തെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഹൃദ്യമായ സ്വീകരണം. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല PC വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല AP അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് KM ഷാജിക്കുമാണ്. അതാത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല. FM പ്രധാന വാർത്തകൾ കേൾക്കാമിനി 5 മണിക്ക്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: Music Mix.

0: you.
1: വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
2: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
1: പക്ഷേ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
3: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മ്യൂസിക് മിക്സ്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീരകർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പരിപാടിയിൽ മന്ത്രിമാരായ ബിന്ദുകൃഷ്ണ, CP ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്ന് മന്ത്രി എം ലിജു. ആന്റി നാർക്കോട്ടിക് ആക്ഷന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. FM പ്രധാന വാർത്തകളിനെ 6 മണിക്ക്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: Bollywood hits.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: കോളിവുഡ് ഹിറ്റ്സ്. കോളിവുഡ് ഹിറ്റ്സ് സമാപിച്ചു.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.

0: മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: അഭിനന്ദൻ കാ എഹ്സാസ്.
1: ടോപിക വെഡ്ഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡ്ഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: 103.6 റിയൽ FM-ൽ ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. ആഷിഖ് എന്ന ചിത്രത്തിൽ മുകേഷ് പാടിയ ഗാനം

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അഭിമാൻ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് അടുത്തത്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഗമൻ എന്ന ചിത്രത്തിൽ ഷഹരിയാർ വരികളെഴുതി ജയദേവ് വർമ്മ ഈണമിട്ട് സുരേഷ് വെഡ്കർ പാടിയതാണ് അടുത്ത ഗാനം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: അടുത്ത ഗാനം തലത്ത് മുഹമ്മൂദും ലതാ മങ്കേഷ്കറും പാടിയതാണ്. ചിത്രം

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: അബ്ദു ഐസനാഥ ഈ ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കാഞ്ചിക്ക് ഗുഡിയ ഈ ചിത്രത്തിൽ മുകേഷ് ആശ ഭോസ്ലെ ഇവർ പാടിയ ഗാനമാണ് അടുത്തത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
7: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
8: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 വരെ ദീർഘിപ്പിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. തുറന്നുകിടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ RN Ravi. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവനബത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനം. ദുരന്തബാധിതർക്ക് നിലവിൽ സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. 2nd മരം വീണത്. 16th കേരള നിയമസഭയുടെ 1st ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്കാണ്.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലെ ആദ്യ ഗാനം മഹോത്സവം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ശശികാന്ത് ഈണമിട്ട് യേശുദാസ് പാടിയതാണ്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ ഇണമിട്ട ഗാനം പക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും ഗംഗയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനം എന്ന ചിത്രത്തിൽ നിന്ന്

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കെ ജയകുമാറിന്റെ ഭാവനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് അടുത്തത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യേശുദാസും ചിത്രയും കൗരവർ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ചേച്ചി ഇത് കണ്ടോ,
1: ഹണി ബണ്ടെ കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
7: സ്കൂള് തുറക്കാറായി.
8: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
7: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
8: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
9: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
11: പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to a different our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
10: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആം പന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
12: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
10: झारखंड के रांची में नडना नेशनल

0: സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ, അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട്, ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടെയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും

0: ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെ കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൗകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 90.6 റിയൽ എഫ്എം
1: ഗാനകേളി തുടരുന്നു. മഹാസമുദ്രം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി എം ജയചന്ദ്രൻ ഈണമിട്ട് ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നരസിംഹം ഈ ചിത്രത്തിൽ ഗിരീഷ് പത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.

കമ്പോളം എന്ന ചിത്രത്തിലെ ഗാനം ജി വേണുഗോപാലും പ്രഭാകരനും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഗാനകേളി. ഗാനകേളി സമാപിച്ചു. ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ

ക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പിഎം സ്വനിധി പദ്ധതി 2030 വരെ ദീർഘിപ്പിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. FM പ്രധാന വാർത്തകളിനി രാത്രി 10 മണിക്ക്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ

0: പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
0: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ MP സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th century പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് ചോള കാൽ കി പ്രാചീൻ താമ്ര പട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികായ ഈ മുഖ്യ രൂപ സെ രാജാ രാജ രാജാ ചോള കെ എക് വചൻ കോ പൂരാ കർനേ സെ ജുഡി.
0: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000+ ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: തമിഴ്നാടു കെ നാഗർകോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സേ ഹുയി. മേ ബാത് കർ റഹാ ഹൂം ഗിരിജ അമ്മ ജി കി. ഗിരിജ അമ്മ ജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനേ വാലി ഹൈ.
0: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രരങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ഇനി നാടകഗാനങ്ങളാണ്. രക്തപുഷ്പം എന്ന നാടകത്തിൽ ഫോസ്റ്റിൻ കപൂച്ചിൻ വരികളെഴുതി MK അർജുനൻ, ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനം.

നീലക്കുരുവി എന്ന നാടകത്തിൽ പി ജെ ആൻ്റണി വരികളെഴുതി എം എസ് ബാബുരാജ് ഇടമിട്ട് അബ്ദുൽ ഖാദറും ജയയും പാടിയ ഗാനമാണ് അടുത്തത്.

0: നാടകഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടം.

0: വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല.

0: അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമില്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്ത്

0: ാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
2: നന്ദി സർ, നന്ദി.
0: നന്ദി സർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ

പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ 1-ാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനൈമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പ് തകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്ക്

ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക സ്ട്രെച്ചറുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്.

ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം

0: എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണമലരുകളിൽ ആദ്യമായി സായുജ്യം എന്ന ചിത്രത്തിൽ പി സുശീലയും സംഘവും പാടിയ ഗാനമാണ് യൂസഫലി കേച്ചേരി എഴുതി, കെ ജെ ജോയ് ഈണമിട്ടത്.

ചിത്രയും സംഘവും പാടിയ ഗാനം എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിൽ കെ ജയകുമാർ വരികളെഴുതി, എ ജി ജോസഫ് ഈണമിട്ടത്.

0: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ കേരളം. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: യാത്രകൾ ചെയ്യുമ്പോഴെല്ലാം കേരള ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ ഞാൻ പൊതുവിൽ താല്പര്യമെടുക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു മലയാളി ഒരിക്കലും ഉണ്ടായിരിക്കാൻ ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മലയാളിയെയോ ഒരു മലയാളി കുടുംബത്തെയോ കാണുന്നതാവാം. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രതിഫലനങ്ങൾ കാണുന്ന സന്ദർഭങ്ങളാകാം. എങ്ങനെയായാലും യാത്രയിൽ കേരളം എന്ന എൻ്റെ ജന്മനാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സൗദി അറേബ്യയിലെ മരുഭൂമികളിൽ യാത്ര ചെയ്യുന്ന കാലത്ത് വളരെ പുരാതനമായ ശിലാചിത്രങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ചിലപ്പോൾ ഗുഹാചിത്രങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അൽജല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, മുസൈക്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ശിലാചിത്രങ്ങൾ, ഗുഹാചിത്രങ്ങൾ കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആ ചിത്രങ്ങൾ നോക്കി നിൽക്കെ അവയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അത് വരച്ച ശൈലിയെക്കുറിച്ചെല്ലാം ആലോചിച്ച്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രതിഫലനങ്ങൾക്കിടയിൽ എന്നെ സംബന്ധിച്ച് ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വളർന്ന് നിൽക്കുക വയനാട്ടിലെ എടക്കൽ ഗുഹകളാണ്. കാരണം ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ആദ്യമായി ഗുഹാചിത്രങ്ങൾ കാണുന്നത് എടക്കൽ ഗുഹയിൽ വെച്ചാണ്. പിന്നീട് എത്രയോ തവണ ഈ അടുത്ത കാലത്തും ഞാൻ ഏറ്റവും

ആവർത്തിച്ച് പോയി കാണുന്ന ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ. അപ്പോൾ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ഗുഹാചിത്രം കാണുകയോ ഒരു പെട്രോഗ്ലിഫ്സ് കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക എടക്കൽ ഗുഹകളാണ്. അതിന് കാരണം മനുഷ്യ ചരിത്രത്തിൻ്റെ നിരന്തരമായ പോക്ക് വരവുകളെക്കുറിച്ചുള്ള ഏത് സ്ഥലത്തും ഒരു പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രാതിനിധ്യം കാണാനായേക്കും. കാരണം മനുഷ്യർ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ജീവി വർഗമാണ്. ഇത്തരത്തിൽ എവിടെ പോകുമ്പോഴും കേരളത്തിന് പുറത്ത് കേരളങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വഭാവം പൊതുവിൽ എനിക്കുണ്ട്. എൻ്റെ യാത്രാ വിവരണങ്ങളിൽ എല്ലാം അത്തരം ഒരു അംശം പലപ്പോഴും കടന്ന് വരാറുമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈജിപ്തിലേക്ക് ഒരു യാത്ര പോയി. സ്വാഭാവികമായും നമ്മൾ പിരമിഡുകളും മമ്മികളും ഒക്കെ കാണുകയുണ്ടായി. ഈ മമ്മികൾ അവരുടെ വലിയ മ്യൂസിയത്തിലെ 22 മമ്മികളെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ഈ 22 മമ്മികളെയും കിടത്തിയിട്ടുള്ള മുറിക്ക് അവർ റോയൽ മമ്മീസ് റൂം എന്നാണ് വിളിക്കുന്നത്. ആ സമയത്താണ് 2013 പുറത്തു വന്ന ഒരു വാർത്ത, ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് ആ കാലത്ത് അത് വന്നിരുന്നു. ആ വാർത്തയിൽ പറയുന്നത് റംസിസ് രണ്ടാമൻ്റെ മൂക്കിനകത്ത് നടത്തിയ പരിശോധനയിൽ കുരുമുളകിൻ്റെ തരികൾ കണ്ടെത്തി എന്നതായിരുന്നു ആ വാർത്ത. അതായത് ഈ മമ്മിഫിക്കേഷന് വേണ്ടി ഫറോവമാരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന, മമ്മികളായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു കുരുമുളകായിരുന്നു എന്ന ഒരു കണ്ടെത്തലാണ് അന്നത്തെ ആ മാധ്യമ വാർത്തകളിൽ പുറത്തു വന്നത്. ഇത് കണ്ടെത്തിയതായിട്ട് പറഞ്ഞത് ഈ മമ്മികളുടെ കാര്യങ്ങളുടെ ഇത്തരം മ്യൂസിയങ്ങളുടെയൊക്കെ ചുമതലയുള്ള ഈജിപ്തിൽ അതിൻ്റെ മേധാവി നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് റോയൽ മമ്മീസ് ഹാളിലുള്ള ഫറോവമാരുടെ മമ്മികളെ അവർ പരിചരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മമ്മികളുടെ സ്കാനിങ്ങിന് വിധേയരാക്കും. ഇത് നശിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്കാനുകൾ നടത്തും. അത് വളരെ ആധുനികമായ സ്കാനിങ് സിസ്റ്റം ഉപയോഗിച്ചാണ് അവർ മമ്മികളുടെ പരിശോധന സാധാരണ നടത്തുക. അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങൾ പരിശോധനകൾ ഒക്കെ നടത്തുന്നതിനിടയിലാണ് റംസിസ് രണ്ടാമൻ്റെ മൂക്കിനകത്ത് നിന്നും ഈ കുരുമുളക് തരിയുടെ അവശിഷ്ടങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ആ വാർത്ത വരുന്നത്. ഇപ്പൊ സ്വാഭാവികമായും എന്നെ പോലെ ഒരു യാത്രകളിൽ താല്പര്യമുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആ വാർത്ത കൊണ്ടുവരുന്ന ഒരു ചിത്രം ഈ കുരുമുളക് എവിടെ നിന്ന് പോയതായിരിക്കും എന്നുള്ളതാണ്. റംസിസ് രണ്ടാമൻ്റെ മമ്മി എന്ന് പറയുമ്പോൾ അതിന് 3000-3500 വർഷങ്ങൾക്കും ഇടയിലുള്ള പഴക്കമുള്ള ഒരു മമ്മിയാണത്. അപ്പോൾ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നുവോ, നമ്മുടെ നാട്ടിൽ കുരുമുളക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും വഴി ഈജിപ്തിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്നുവോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യം തോന്നി. അന്ന് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ കുരുമുളക് മണമേറ്റുറങ്ങുന്ന ഫറോവമാർ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു കേരള ബന്ധമുണ്ടോ? കുരുമുളക് ലോകത്ത് കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ. കുരുമുളകായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ഈജിപ്ഷ്യൻ യാത്രയെ നയിച്ച രൂപകം, മെറ്റഫർ എന്ന് പറയാം. അപ്പോൾ ആ കുരുമുളകിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും വർഷം, അപ്പോൾ ഞാൻ ആ മ്യൂസിയത്തിലുള്ള അതിൻ്റെ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് കുരുമുളകാണ് എന്നത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കുരുമുളക് നിങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് മലബാറിൽ നിന്ന് വന്നതാണ് എന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ അത്തരം ഗവേഷണങ്ങൾ നടത്തുന്നവർ അതിൽ താല്പര്യമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ കുരുമുളകും മമ്മികളും ഈജിപ്ഷ്യൻ സംസ്കാരവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് പൊതുവർഷം 2nd നൂറ്റാണ്ടിലെ ഒരു കച്ചവട കരാർ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ കൊടുങ്ങല്ലൂർ മുസിരിസിൽ നിന്നും ചരക്കുകൾ ഹെർമപൊളോൺ എന്ന കപ്പലിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കുന്നത് സംബന്ധിച്ച ഒരു ഈജിപ്ഷ്യൻ ബാങ്കറുടെ കരാറായിരുന്നു അത്. അതിന് മുസിരിസ് പാപ്പിറസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ കരാറിനെ വിളിക്കുന്നത് മുസിരിസ് പാപ്പിറസ് എന്നാണ്. അതായത് പാപ്പിറസിൽ എഴുതിയ

0: മുസിരിസിൽ നിന്നുള്ള ഒരു കച്ചവടക്കരാർ. ഒരു റോമൻ വ്യാപാരിക്ക് ഈജിപ്തിലെ ഒരു ബാങ്കർ നമ്മുടെ മുസിരിസിൽ നിന്ന് സാധനങ്ങൾ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ എത്തിക്കാൻ വായ്പ കൊടുത്തത് സംബന്ധിച്ച ഒരു രേഖയാണ് വാസ്തവത്തിൽ മുസിരിസ് പാപ്പിറസ്. മുസിരിസിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളും യാത്രാ സമയവും സഞ്ചാരപാതയും പലയിടങ്ങളിലായി ഒടുക്കേണ്ട നികുതികളും കരാറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കരാറിന്റെ തനി പകർപ്പ് വിയന്നയിലെ ഓസ്ട്രിയൻ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈജിപ്റ്റ് റോമൻ ഭരണത്തിൽ അല്ലെങ്കിൽ റോമൻ നിയന്ത്രണത്തിലുള്ള കാലത്ത് ഏതാണ്ട് 2000 വർഷം മുമ്പ് നമ്മുടെ മുസിരിസിൽ നിന്നും സാധനങ്ങൾ, തീർച്ചയായിട്ടും ആനക്കൊമ്പ് കൊണ്ടുപോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ കുരുമുളകും ഉണ്ട്. അപ്പൊ അത് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ആ രേഖയ്ക്കാണ് മുസിരിസ് പാപ്പിറസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രേഖയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതോടുകൂടി ഈജിപ്തും കേരളവുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ, അതിൻ്റെ പഴക്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമുക്കറിയാം പട്ടണം പോലെയുള്ള ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഉദ്ഖനനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അവിടെ നിന്ന് കുഴിച്ച് എടുത്തിട്ടുള്ള പല സാധനങ്ങളും ഈജിപ്തുമായി മുസിരിസിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും കടൽ മാർഗമുള്ള കച്ചവടങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുന്ന അതിഗംഭീരമായ ഒരു പുസ്തകവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഫെഡറിക്കോ ഡി റൊമാനിസ് എഴുതിയ ദ ഇൻഡോ റോമൻ പെപ്പർ ട്രേഡ് ആൻഡ് ദ മുസിരിസ് പാപ്പിറസ് എന്ന പുസ്തകമാണത്. അപ്പൊ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് കേരളവും ഈജിപ്തും തമ്മിലുണ്ടായിരുന്ന ബന്ധം. യാത്രകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കേരള ബന്ധത്തിൻ്റെ കഥ കണ്ടുകിട്ടാറുണ്ട്. ഞാനിപ്പോഴും എൻ്റെ യാത്രകളിൽ അത്തരം കേരള ബന്ധത്തിൻ്റെ കഥകൾ കൂടുതലായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: യാത്രകളിലെ കേരളം, യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ആകാശവാണി 103.6 റിയൽ FM. ഇനി ചലച്ചിത്രഗാനങ്ങളാണ്. നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിൽ ONV കുറിപ്പെഴുതി ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: ചിത്രം ചിരിയോ ചിരി, ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനം.

എന്നു നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ മുഹമ്മദ് മഖ്ബൂൽ മൻസൂർ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണമിട്ട് മുഹമ്മദ് മഖ്ബൂൽ മൻസൂർ പാടിയ ഗാനമാണ് അടുത്തത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. ക്രിയാത്മകമായ പത്രപ്രവർത്തനം സമൂഹത്തെ പ്രചോദിപ്പിക്കുകയും രാഷ്ട്ര നിർമ്മാണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നെതർലൻഡ് സന്ദർശനവേളയിൽ ചോളകാലഘട്ടത്തിലെ പുരാതന ചെമ്പുഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മിൽമാപ്പാലിന്റെ വിലവർദ്ധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് 156 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM.
1: പറഞ്ഞു വരുമ്പോ എല്ലാരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുഖക്കൊച്ചും എല്ലാരും ആരൊക്കെ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല.
2: ഒരേ ഒരു നടൻ ഒറ്റയ്ക്ക് ഒറ്റ കഥാപാത്രമായി ഒരു മണിക്കൂർ നേരം. മലയാളത്തിന്റെ മഹാനടൻ തിലകൻ മനുഷ്യ ശബ്ദത്തിന്റെ അനന്ത സാധ്യതകളിലൂടെ, മനുഷ്യ മനസ്സിന്റെ സങ്കീർണ ഭാവങ്ങളിലൂടെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ കടന്നു ചെല്ലുന്നു. ഒറ്റ ശബ്ദ സാന്നിധ്യം തിലകൻ. സർഗാത്മക സഹകരണം ഡോക്ടർ CJ ജോൺ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: Order.
1: Da. Kaiser. നിർത്തുന്നുണ്ടോ നിന്റെ കൊര? എന്നോടാ പറഞ്ഞത്? ഈ സന്ധ്യാനേരത്ത് എന്നെ കൊണ്ട് പറഞ്ഞിപ്പാട്ട് പാടിക്കല്ലേ? നിർത്തട
2: നായിന്റെ മോനെ.
1: അല്ല പിന്നെ അവന്റെ ഒരു കോര. നീ ഇപ്പൊ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് തൊണ്ട ഇട്ട് പൊട്ടിക്കുന്നത്? ഓ, മനസ്സിലായി. ഇവിടെ ഇങ്ങനൊരു പട്ടിയുണ്ട്, എന്റെ ഡ്യൂട്ടിയൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിന്റെ ഏമാനെ അറിയിക്കണം. അതിനിങ്ങനെ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുക. നീ ബുദ്ധിയുള്ളവനാ. തളർന്ന് കിടക്കുകയാണെങ്കിലും നിന്റെ ഏമാന്റെ ചെവി സൂക്ഷ്മമാണെന്ന് നിനക്കറിയാം. അതുകൊണ്ടല്ലടാ അസമയത്തുള്ള ഈ കൊര. ബുദ്ധിയുണ്ടെങ്കിലും നിനക്ക് വിവരമില്ല. എടാ, നിന്റെ ഏമാന് ചെവി കേൾക്കാം, കണ്ണു കാണാം, പക്ഷെ പഴയ പോലെ തെറി പറയാനോ അട്ടഹസിക്കാനോ വോക്കിംഗ് സ്റ്റിക്ക് എടുത്ത് എറിയാനോ ഒന്നും പറ്റില്ല എന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയാണ് ഈ ബംഗ്ലാവിനകത്ത് ഓരോ ചോടും വെക്കുന്നത്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ആ, അതൊക്കെ പോട്ടെ. നിന്നെക്കുറിച്ച് ഇന്നും കിട്ടി പരാതി. പത്രമിടാൻ വന്ന പയ്യനെ നീ ഓടിച്ചിട്ട് കടിക്കാൻ ചെന്നല്ലേ? സത്യം പറഞ്ഞാ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ ദിവസവും വന്ന് പത്രമിടുന്നതുകൊണ്ടല്ലേ എനിക്കത് നിന്റെ ഏമാനെ വായിച്ച് കേൾപ്പിക്കേണ്ടി വരുന്നത്. ആ, അത് പോട്ടെ. പക്ഷെ സന്ധ്യയ്ക്ക് ആരും അറിയാതെ കുണുങ്ങിക്കുണുങ്ങിയുള്ള ഒരു സർക്കിട്ടുണ്ടല്ലോ പുറത്തേക്ക്. ആ പോക്കത്ര ശരിയല്ല. ഈ ബംഗ്ലാവും പറമ്പും വിട്ട് പുറത്തേക്ക് പോകാൻ നിനക്ക് ആരടാ അനുവാദം തന്നത്? അവൻ്റെ ഒരു ചിണുങ്ങൽ കേട്ടില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, സന്ധ്യാനേരത്തുള്ള നിന്റെ ഈ ചിറ്റിക്കളി ഇന്ന് പോലെ നിർത്തിയേക്കണം. എടാ, പട്ടിയായാലും മനുഷ്യനായാലും അവനവന്റെ നിലയ്ക്കുള്ള പെണ്ണുങ്ങളുമായിട്ട് വേണം ഇടപെടാൻ. ഇതല്ലല്ലോ ഒരുമാതിരി ചാവാലി കോടിച്ചി പട്ടികളുമായിട്ട്. അല്ല, നിന്നെ എന്തിനാ പറയുന്നത്? ഏമാന്റെ സ്വഭാവമാണോ എടാ പട്ടിക്കും കിട്ടാതിരിക്കുവോ? ദേ, സത്യം, മണി 7 കിളവൻ വിളിച്ചില്ലല്ലോ. അല്ല, ഞാൻ ഓർക്കുക, ഇങ്ങനെ കിടപ്പിലാകുന്നതിന് മുമ്പ് എന്തായിരുന്നു കിളവന്റെ അലർച്ചയും അട്ടഹാസവും? എടോ ഗോവിന്ദോ എന്നൊരു വിളിയല്ലേ? കിടുങ്ങിപ്പോവും. രാത്രി എന്നില്ല, പകലെന്നില്ല, മൈതാനം പോലത്തെ 10-12 മുറികളുള്ള ഈ ബംഗ്ലാവില് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലായിരുന്നില്ലേ? ആ, എല്ലാം നോക്കിക്കാണുന്ന ഒരാളുണ്ട്, ദൈവം തമ്പുരാൻ. അങ്ങേരറിഞ്ഞു കൊടുത്തതാ ഈ സ്ട്രോക്ക്. ഇപ്പൊ എന്തായി? അലർച്ചയില്ല, അട്ടഹാസമില്ല, എന്തിനൊന്ന് പിറുപിറുക്കാൻ പോലും ത്രാണിയില്ല. എന്നാലോ കാഴ്ചയ്ക്കും കേൾവിക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കൈതേ ഇങ്ങനെ കഷ്ടിച്ചനക്ക, അത് വെച്ചാണ് കട്ടിലിന്റെ തലക്കീഴിലുള്ള സ്വിച്ചിൽ അമർത്തി ഈ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അത് കേൾക്കുമ്പോ ഉണ്ടല്ലോ നെഞ്ചു കിടുന്നു. ദേ, സത്യം, ഈ സമയത്തൊരു ഗുളിക ഉള്ളതാ, കഞ്ഞിയും കൊടുക്കണം. എടാ കൈസറേ, നീ ഇവിടെ ഇരുന്നാ മതിയേ. ഞാനേ അകത്ത് പോയി ആ കിളവൻ സിംഹത്തിന്റെ അണ്ണാക്ക് തുറന്ന കഞ്ഞിയും ഗുളിയും അതിന്റെ അകത്ത് ഇട്ടിട്ട് ഇപ്പൊ വരാം. വന്നിട്ടാകാടാ നമ്മുടെ പരിപാടികൾ.

0: पुनः स्रष्टुं देवान् द्रुहिणः हरिरुद्रान् उपरतान्।
1: അല്ല, കഞ്ഞി കുടിക്കണ്ടേ അങ്ങനെ? ചൂടാളി കാണുമെന്തോ? ഇല്ല, ചൂടുണ്ട്. ഈ പാട്ട് ഓഫാക്കണോ? അല്ല, രാവിലെ മുതലേ കേൾക്കുന്നല്ലേ. വേണ്ട അല്ലേ? ശരിയാ, എത്ര കേട്ടാലും മതിയാവില്ല. എനിക്കാണ് തലവേദന വരും. ഈ പണ്ടാരം കേട്ടോ? യോ, കേട്ടോ എന്തോ? അങ്ങനെ ഞാൻ ചാരി ഇരുത്താം, കഞ്ഞി കുടിക്കണ്ടേ.

0: ആ മെല്ലെ ഒന്ന് എഴുതിട്ട് ഞാൻ പിടിക്കാം. ആ മെല്ലെ മെല്ലെ ആ മതി മതി മതി അത്ര മതി. ഞാൻ ഈ തരണം കൂടി എടുത്തിട്ട് പൊക്കി വെക്കാം. ആ മതി മതി മതി. ഞാൻ വായി തുറന്നാട്ട് നീ. ആ ആ അങ്ങനെ. ആ ഇന്ന് പിന്നെ ഈ പുഴമീനാ കേട്ടോ. വരാല് വരാല്. തോട്ടത്തിലെ ആ കുടിയെടുപ്പുകാരുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ, അവൻ കൊടുത്തു വിട്ടാ. വല്യങ്ങുന്നിന് വരാൽ ഇഷ്ടമാണ്, അവൻ അറിയായിരിക്കും. എന്താ വല്യങ്ങുന്ന് ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അത് പറ്റില്ല, അത് പറ്റില്ല. കണ്ടമനം മരുന്ന് കഴിക്കുന്നല്ലേ, വയറങ്ങനെ ഒഴിഞ്ഞു കിടന്നാ എങ്ങനെയാ? ഓ എന്താണ് പറയുന്നത്? കഞ്ഞി മുഴുവൻ കുടിച്ചില്ലെന്നറിഞ്ഞ തുതക്കൊച്ചേ എന്റെ മക്കട്ട് കയറും. എന്ത് എന്ത് പണിയായി കാണിച്ചേ. അയ്യേ ഒരു കാര്യം ചെയ്, കുറച്ചേരം അങ്ങനെ ഇരിക്കും, ഞാനേ താഴെ പോയി ഒരു പഴം തുണി എടുത്തുകൊണ്ടുവരാം. ഇവിടെ മുഴുവൻ കഞ്ഞിയായിശേ. ആ നീ ഇപ്പൊ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കണ്ടേ, അതിന് ഞാൻ തന്നെ വേണം. അഹമ്മതി അല്ലാതെ എന്ത് പറയാനാ? തളർന്ന് ഒടിഞ്ഞു കിടക്കുമ്പോഴും എന്താ കിളവന്റെ ഒരു ജാട. അരക്കൈക്ക് ജീവനുള്ളെങ്കിലും ആളെ കൊല്ലം മടിക്കാത്ത ജനമാ. കണ്ടില്ലേ ഞാൻ മാറി നിന്നത് കൊണ്ടാ എനിക്ക് എട്ട് തട്ട് കിട്ടാഞ്ഞത്. എനിക്കറിയാടോ എന്നെ തനിക്ക് വരാലുമേയും കണ്ണിന് നേരെ കണ്ടുകൂടാന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കറി വെച്ചത്. ഇഷ്ടമുള്ളത് മുഴുവൻ കിടപ്പിലാകുന്നതിന് മുമ്പ് അനുഭവിച്ച് കൊതി തീർത്തവനല്ലടോ താൻ. ഇനിയിപ്പോ എന്റെ ഊഴവാ, എനിക്കിഷ്ടമുള്ളതെല്ലാം തന്റെ ചെലവിൽ ഈ ഗോന്നം കുട്ടി അനുഭവിക്കും. അല്ലേ മുകുന്നമ്മേനോന്റെ കളി ഗോകുന്നം കുട്ടിയോട്. ആ അപ്പഴേക്കും തുടങ്ങി. ഈ ബെല്ലും സ്വിച്ചും കണ്ടുപിടിച്ചവന്മാരെ വെടിവെച്ച് കൊല്ലണം. ആ വരുന്നു. ഇതൊക്കെ ഒന്ന് തുടച്ചു കളയാൻ ഒരു കഷ്ണം പഴം തുണി തിരക്കി പോയതാ ഞാനേ. അതാ വല്യങ്ങുന്നേ ഈ കഞ്ഞിയും മീൻകറിയും എല്ലാം പോയല്ലോ. ഏ അത് പോട്ടെ, ഞാൻ കുറച്ചുകൂടി കഞ്ഞി കൊണ്ടുവന്നാലോ. അയ്യോ ഇത്രയും നോട്ടോടെ മനസ്സിലായില്ല. ആ ഞാൻ പോവാം, ഞാൻ പോവാം, പോയേക്കാം. പക്ഷെ ഈ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ അപ്പോൾ വിളിച്ചു പറയണമെന്ന് അസുഖക്കൊച്ചി ചട്ടം കെട്ടിയിരിക്കണേ. ആ അതുകൊണ്ട് ഗുളിയ കഴിക്കാതെ പറ്റില്ല. ഓ ഓ ഞാൻ വെള്ളം എടുക്കാം. ആ ദാ ദാ ഗുളിയ, വായൊന്ന് തുറന്നാട്ടെ. ആ വെള്ളം കുറച്ചുകൂടെ കുടിച്ചാട്ടത്. ഇനി ഞാൻ മെല്ലെ കട്ടിലേക്ക് കിടത്തട്ടെ. ആ മെല്ലെ മെല്ലെ. ആ അങ്ങനെ. ആ ശരിയായോ? ഫാന് ഓഫ് ചെയ്യണോ? ആവോ തണുപ്പുണ്ട് രാത്രിയിൽ. വേണ്ടല്ലേ ഈ പാട്ടെങ്ങനെയാ നിർത്തണോ? വേണ്ട. ആ എന്നാ ഞാനീ ലൈറ്റങ് ഓഫ് ചെയ്യട്ടെ. ആ ഓ ശരി.
1: ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ജഡ്ജിമാർ അതേക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നത് നല്ല പ്രവണതയല്ല.
2: ഓക്കേ, അപ്പൊ നല്ലോണം പാടുക. യു ലുക്ക് വെരി നൈസ് ആൻഡ് വൈറ്റ്. ഓക്കേ, വെരി പ്യുർ. അപ്പോ ആ പ്യൂരിറ്റിയോട് കൂടെ
0: എന്താണാ കൈസറേ, നിനക്കൊരു ഗൗരവം മനസ്സിലായി. നിന്റെ ഏമാം വിസ്തരിച്ചിരുന്ന വെലസിയ ചാരുകസേരയില് ഈ ഉള്ളവൻ ഇരുന്ന് തീലി കാണുന്നൊന്നും നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എന്ത് ചെയ്യാ മോനെ, കാലമൊക്കെ മാറിപ്പോയില്ലടാ. മുതലാളിത്തം മാറി തൊഴിലാളികൾ അധികാരം പിടിക്കുമെന്നൊക്കെ കവലെ പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ല നീയ? അത് തന്നെയാ ഇപ്പൊ ഈ ബംഗ്ലാവില്. അതിന് പ്രസംഗം കേട്ടാ നിനക്ക് മനസ്സിലാവുമല്ലോ, നിനക്ക് നിന്റെ ഏമാന്റെ ഭാഷയല്ലേ മനസ്സിലാവൂ. ഡാ മോനെ നിനക്ക് വിശന്ന് തുടങ്ങിയടാ, സമയമാണ് നീങ്ങുന്നില്ല.
3: ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ സ്വർണാഭരണങ്ങളും യാതൊരു നഷ്ടവും കൂടാതെ.
4: ഏജൻസീസ് ആർ പ്രോബിംഗ് ദ സത്യം ഫിയാസ്കോ.
0: നമുക്ക് വിനോദിക്കാന് ഈ വക സംഭവം.

ഒന്നും പോരടാ. നീ ഒരു രണ്ട് മിനിറ്റ് ക്ഷമിക്കും, ഞാനേ ആ നീയും വറുത്തതും നല്ല ഒന്നാം തരം വരാലാ കേട്ടോ. അത് വറുത്തതും സ്കോച്ച് വിസ്കി എടുത്ത് ഇപ്പഴിങ്ങെത്താ. അതിനു മുമ്പ് കിളവൻ ഉറങ്ങിയോ അതോ ചത്തോ എന്ന് നോക്കിയിട്ട് വരാം.

വല്യങ്ങൊന്ന് ഉറങ്ങിയോ എന്തോ, നോക്കട്ടെ. ആ ഉറങ്ങിയ ലക്ഷണമുണ്ട്. ഓ ഉറങ്ങുന്ന കണ്ട അയ്യോ പാവമാണെന്ന് തോന്നും. എന്തൊരു നിഷ്കളങ്കത, കാലുമുടക്കി പൊള്ളക്കൊട്ടി ചവിട്ട് തന്നെ തോന്നേ. ഓർമ്മയുണ്ടോടോ പണ്ട് എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്റെ വയറ്റിനിട്ട് താൻ തൊഴിച്ചത്? അന്ന് ചോദിക്കാതെ മുറിക്കകത്ത് വന്നു എന്ന് പറഞ്ഞല്ലേ താൻ ദ്രോഹം ചെയ്തത്. ഒരാഴ്ച മൂത്രം പോയില്ല. ഇപ്പൊ ചോദിക്കാതെ അതിനകത്ത് ഞാൻ വന്നിരിക്കുന്നത്. ചവിട്ടുറമേ എന്നെ ചവിട്ട്. അന്നിവിടുത്തെ നിർമ്മല കൊച്ചമ്മ തന്ന് വിട്ട ചോറ്റുപാത്രമായി ഞാൻ ഗസ്റ്റ് ഹൗസിലെ മുറിയിലേക്ക് വരുമ്പോ തന്റെ മടിയില് പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന മാഗി മിസ് തന്റെ ലീലാവിലാസങ്ങൾ ഒളിഞ്ഞിരുന്ന് കാണാൻ വന്നതൊന്നുമല്ലല്ലോ ഞാൻ. തനിക്ക് വിഴുങ്ങാനുള്ള ചോറുമായി വന്നല്ലേ. എന്നിട്ടെടോ മേന്നെ താൻ എന്താ ചെയ്തത്? ആ മാഗി മിസിന്റെ മുന്നിൽ വെച്ചാണ് എന്റെ അടിവയറ്റിന് ഷൂസ് ഇട്ട് തൊഴിച്ചത്. ഒന്നും കുട്ടിയൊന്നും മറന്നിട്ടില്ല കേട്ടോ. അന്ന് ആശുപത്രിയിൽ കിടന്ന് വേദന തിന്നുമ്പോ താൻ അവിടെ വന്ന് ആരോടും പറയരുതെന്ന് വിലക്കി. പണി ഇട്ടേച്ച് പോണെന്നുണ്ടായിരുന്നു അന്നെനിക്ക്. പിന്നെ വയ്യാണ്ടിരുന്നപ്പോ നിർമ്മല കൊച്ചമ്മ തന്റെ ഭാര്യ കാട്ടിയ സ്നേഹമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ തന്നെ പോകാനിടവില്ലാത്തവര് എങ്ങോട്ട് പോകാനാ. ഇപ്പൊ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വന്നത് കണ്ടില്ലേ. ഒന്നിനും കൊള്ളാത്ത ഈ ഗോവിന്ദം കുട്ടിയുടെ കാൽച്ചു പൊട്ടി അനങ്ങാൻ പോലും പറ്റാതെ പഴയ വൈശ്രവണൻ മുകുന്ദൻ മേനോൻ ഒറ്റ ചവിട്ടിന് തന്റെ കഥ കഴിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ ഞാനത് ചെയ്യില്ലടോ മേന്നെ. എന്താന്നറിയോ, താനേ ഒരു താറാവ, പൊന്മുട്ടയിടുന്ന താറാവ്. താൻ ജീവിച്ചിരിക്കേണ്ടത് ഇപ്പൊ തന്നെക്കാളും ആവശ്യം എന്റേതാ. ആ അപ്പൊ പിന്നെ മുകുന്ദം വേണം കിടന്ന് ഉറങ്ങ്. പിന്നൊരു കാര്യം, നേരം പുലരുമ്പോ തന്നെ ബെല്ലടിച്ച് മനുഷ്യന്റെ ഉറക്കം കളയരുത്. പിന്നേ മുകുന്ദം കുട്ടി ഉറങ്ങാൻ സ്വല്പം വൈകും. ഞാൻ ഈ പാട്ടുപെട്ടിയുടെ ഒച്ചയൊന്ന് കൂട്ടാൻ പോവാ. താഴത്ത് എനിക്ക് ചില ഇടപാടുകളുണ്ട്. അബദ്ധത്തിൽ അതൊക്കെ കേട്ടുപോയാൽ തന്റെ നെഞ്ച് തകർന്നു പോവും. അതുകൊണ്ട് ഈ അമ്മച്ചിമാര് പുലരുവോളം തൊണ്ട തുറന്ന് അങ്ങനെ പാടട്ടെ. ഞാനീ താലത്ത് പോയി തന്റെ ചെലവിൽ അടിച്ചു പൊളിക്കട്ടെ. കൂട്ടിന് തന്റെ കൈസർ പൊട്ടി.

കൈസറേ, ഇങ്ങനെ ടോമിനെയും ചെറിയേയും കണ്ടിരുന്നാലേ ഭക്ഷണം കഴിക്കണ്ടേ? ഓ, ഇനിയിപ്പൊ കാർന്നോരെ പോലെ നിനക്കും മീൻ ഇഷ്ടമല്ലാന്ന മറ്റോ ഉണ്ടോ? എന്ത് ചെയ്യാ, നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് എനിക്ക് വരാൽ ഇഷ്ടമായി പോയി. ഏത് കൊടി വച്ച അങ്ങൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഗോവുന്നും കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇനി ഇവിടുത്തെ അടുപ്പി വേവും. അനുഭവിച്ചു തീർക്കാൻ ഗോവുന്നും കുട്ടിക്ക് കിട്ടിയ യോഗപാടായി. കൈസറേ, ഞാനിങ്ങനെ വെപ്പുകാരനായും കാര്യസ്ഥനായും വേലക്കാരനായൊക്കെ ഒറ്റയ്ക്ക് കിടന്നോടുന്നത് വെറുതെ ആണോടാ കൈസറേ? സഹായത്തിന് ആളെ വേണോ ആളെ വേണോ എന്നൊക്കെ സുതക്കുച്ച് ചോദിച്ചതാ, വേണ്ടാന്ന് പറഞ്ഞു. രണ്ടാമതൊരുത്തം വന്ന് കയറുന്നതേ നമുക്ക് ഭാര്യയാവും. വന്നു വന്ന് നീ ഇപ്പൊ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് അങ്ങോട്ട് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വേണ്ടിക്കൊണ്ടിരിക്കാൻ ഒരാൾ വേണമല്ലോ. നീയാണെ കേട്ടിരിക്കുകയും ചെയ്യും, അല്പ സ്വല്പമൊക്കെ മനസ്സിലാകുന്നുമുണ്ട് നിനക്ക്. തിരിച്ചിങ്ങോട്ട്

ഒന്നും പറയുകയില്ല. എന്തടാ പിടിച്ചില്ലേ? അവന്റെ ഒരു ശൗര്യം എന്റെ അടുക്കലേ. കാർന്നവരുടെ മേശവലിപ്പിനകത്ത് കൈത്തൂക്കിരിപ്പുണ്ട്. ഒരു ദിവസം നിന്റെ നേരെ ഞാൻ ഒരു ചാമ്പം കൊടിയാമ്പും. നിന്റെ ഒരു ഒടുക്കത്തെ കാട്ടൂൺ ചാനൽ കുറച്ച് കൂടുന്നുണ്ട് നിന്റെ ടി വി കാണല്. വൈകുന്നേരം ആകുമ്പോ ആൾക്കാരെ ബോധിപ്പിക്കാൻ കുറച്ചേരം കുറയ്ക്കും. പിന്നെ ഒരു ഉല്ലാത്തല്, പിന്നെ ഉള്ളത് കാട്ടൂൺ കാണല് തീർന്നു. സത്യം പറഞ്ഞ ഈ ബംഗ്ലാവിൽ ഇപ്പൊ എന്നെക്കാ സൂയിക്കുന്ന നീയാ. നിനക്കാണേ പാത്രം കഴിയണ്ട, കഞ്ഞിയും കറിയും ഉണ്ടാക്കണ്ട, മക്കളെ തമ്മി തല്ലി തീർക്കണ്ട, സുഖം. ഞാൻ പറയുന്നുണ്ട് സുധകൃഷ്ണനോട്, വരട്ടെ. പിന്നെ ആൾക്കാരെ സോപ്പടിക്കാൻ എന്താ ഒരു സാമർത്ഥ്യം. സുധകൃഷ്ണനെ കാണുമ്പോ എന്താ ഒരു സ്നേഹവും പ്രകടനവും. കാലം കൊണ്ട് ആട്ടിട്ട് വളയല്ലേ. മണി 9. ഡാ കൈസറേ, നീ നോക്കിക്കോ ഇപ്പൊ അടിക്കും ഫോൺ. ആരാന്ന് പറയണ്ടല്ലോ, നിന്റെ മുതലാളി മുകുന്ദൻ മേനോന്റെ മൂത്ത പുത്രൻ ഡോക്ടർ വാമനകുമാർ MBBS. അയ്യോ, ഏതായാലും ഫസ്റ്റ് ക്ലാസ് പേരാണ് തന്തപ്പടി മൂത്ത മോന് കണ്ടുവച്ചത്, വാമനകുമാർ. ഈ പറഞ്ഞ വാമനൻ ഒടുക്കം മൂപ്പിലാന്റെ തലേ ചവിട്ടി ഭൂമിന്റെ അടിയിലേക്ക് താഴ്ത്തുവെന്നായപ്പോ ആ പേരിന്റെ അർത്ഥം അങ്ങേർക്ക് ബോധ്യമായി. ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഡോക്ടർ വാമനകുമാർ MBBS. പ്രധാന പണി കള്ളുടി, പിന്നെ ആള് വരാത്ത ക്ലിനിക്കിൽ ഇരുന്ന് ഈച്ചയാട്ടി ഓടിക്കുക. ദേ സത്യം. ഹലോ, മനസ്സിലായി. വാമനൻ കുഞ്ച എവിടുന്ന? ആ പിന്നെ ഇന്ന് നേരത്തെ ഉറങ്ങി, കറിവിച്ചാ കിടന്നത്. ഒന്നും പറയണ്ടെന്നേ, ഒരുമാതിരി പിടിവാശി. ആ ആണ്ടാ പറഞ്ഞാ നേര്, ഇന്നേ മീൻകറി അത്ര ഇഷ്ടമായില്ലെന്നാ തോന്നുന്നേ. കഞ്ഞിപ്പാത്രത്തിൻ്റെ ഒറ്റ തട്ടാണ്, കഞ്ഞി മൊത്തം താഴെ പോയി, മീനും പോയി. അയ്യോ, അതൊക്കെ കഷ്ടമല്ലേ, പട്ടിണിക്ക് കിടത്താന്നൊക്കെ പറഞ്ഞാ സുധക്കൊച്ചറിഞ്ഞാ പിന്നെ എൻ്റെ പണി പോയത് തന്നെ. സുധക്കൊച്ച് വന്നിട്ടിപ്പോ 2-3 ദിവസമായി. ആ ഏത് വക്കീല്? ആ ജോസഫ് വക്കീല്. ആ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കൊച്ചങ്കുന്നിനോട് പ്രത്യേകിച്ച് പറയണോ? ഒക്കത്തിൻ്റെ മേലും എൻ്റെ ഒരു കണ്ണുണ്ട്. തീർച്ചയായിട്ടും എന്ത് വിശേഷമുണ്ടെങ്കിലും ഏത് നട്ടപ്പാതിരായി കാണെങ്കിലും കൊച്ചങ്കുന്നിനെ വിളിച്ച് പറഞ്ഞിരിക്കും. പിന്നെ കൊച്ചങ്ങനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ഈ അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും എൻ്റെ വീടൊന്ന് കെട്ടിമേയണമെന്നുണ്ട്. ഇല്ല, കയ്യിലില്ല കൊച്ചങ്കുന്ന്. ആ ശരി, ആ അത് മതി, അക്കൗണ്ടിലിട്ടാൽ മതി. ഓ, വലിയ ഉപകാരം കേട്ടാ. അങ്ങനെ മുകുന്ദൻ മേനോൻ എന്ന കിളവനെ പരിചരിക്കുന്ന വകയില് മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന 5000 രൂപയ്ക്ക് പുറമെ നാളെ മകന്റെ വകയില് എന്റെ അക്കൗണ്ടിൽ മറ്റൊരു 5000 കൂടെ വന്നു കയറും. 5000 അല്ല 5 ലക്ഷം ചോദിച്ചാല് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡോക്ടർ വാമനകുമാർ അത് തരും. കാരണം അറിയാവൂടാ കൈസറേ, ഈ സന്തതിയുണ്ടല്ലോ, ഈ പറയുന്ന ഡോക്ടർ വാമനകുമാർ രാത്രി വല്യങ്ങുന്നതിന് കൊടുക്കുന്ന ഗുളിയ മാറ്റിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞതാ, മറ്റൊരു ഗുളിയ തന്നിട്ട്. പക്ഷെ ഞാനത് ചെയ്തില്ലടാ. ആളെത്ര ദുഷ്ടനാണെങ്കിലും വല്യങ്ങുന്നിന്റെ ചോറലടാ എന്റെയും നിന്റെയും തടി. ഗുളിയ മാറ്റില്ലെന്നായപ്പോ ഇക്കാര്യം ആരോടും പറയരുതെന്ന് എന്നെ കണ്ട് സത്യം ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് പന്തികേട് തോന്നിയത്. നിനക്കറിയോ കൈസറെ, കൊച്ചങ്ങിന്ന് തന്ന ആ ഗുളിക ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. ടൗണിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചപ്പോ വല്യങ്കുന്നിനെ കൊല്ലാനുള്ള വിഷഗുളിയാടാ മോനെ അത്. അച്ഛനെ കൊല്ലാൻ വേലക്കാരന്റെ കൈ വിഷഗുളിയെ ഏൽപ്പിക്കുന്ന മക്കൾ ഉണ്ടാകുവോ കൈസറെ? കാശുള്ള ദന്തമാരെ മക്കൾ അപായപ്പെടുത്തുന്ന കാലപാടാ ഇത്.

നീ നോക്കിക്കോ, ഇപ്പൊ വിളിക്കും രണ്ടാമത്തെ പുത്രക്കല്ല്. കൃഷ്ണദാസ്, ശ്രീകൃഷ്ണദാസ് എന്ന ശ്രീകുട്ടൻ. പേടിക്കൊടലന, പക്ഷെ പെരും കള്ളൻ. അച്ഛൻ എങ്ങനെയുണ്ടെന്ന് സ്നേഹത്തിലൊക്കെ ആ ചോദ്യം കുശലവും. അറിയേണ്ടത് കിളവനടുത്തെങ്ങാനും തീരുമോ എന്നാണ്. ആകെ മൊത്തം തരികട. കയറിയിരിപ്പിന്റെ ഗുണം കൊണ്ട് അവനും ബംഗ്ലാവിൽ നിന്ന് പുറത്തായി. അവനും അറിയണം മിനിറ്റ് വെച്ച് ഇതിനകത്തെ കാര്യങ്ങൾ. അതിനായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തന്നവൻ എനിക്ക്. ആർത്തി പണ്ടാരങ്ങളെ രണ്ടും. ദേ സത്യം, ഈ വിളി സുധക്കൊച്ചിന്റെയാ. സുധക്കൊച്ച് വിളിക്കുമ്പോ ഫോൺ അടിക്കുന്നത് പോലും നല്ല ഇമ്പത്തിലാ. ഹലോ, ആ സുധക്കൊച്ചല്ലേ. ഞാനിപ്പോ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളു കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നന്നായിട്ടിരിക്കുന്നു, ഉറങ്ങാ. ആ ഇന്നാണെങ്കിലേ വയറ് നിറയെ കഴിച്ചു, അതുകൊണ്ട് വേഗം ഉറങ്ങുകയും ചെയ്തു. എന്താണെന്നറിയില്ല, ഉറങ്ങാൻ നേരം മുഖത്ത് ഒരു ചിരിയും തെളിച്ചുമൊക്കെ ഉണ്ടായിരുന്നു. സുധക്കൊച്ച് വിഷമിക്കാതിരിയോ, ഒക്കെ ഭേദമാകും. പിന്നെ മരുന്ന് മാത്രം പോരാ, മോടെ പ്രാർത്ഥനയും പൂജകളൊന്നും മുടങ്ങരുത്. അത് കൊച്ചെങ്ങൊന്ന് വിളിച്ച് വെച്ചതേ ഉള്ളിപ്പോ. സുധക്കൊച്ച് വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഇന്നും നല്ല ഫോമിൽ തന്നെ ആയിരുന്നു. സുധക്കൊച്ചിന് ചേട്ടനെ വിളിച്ചൊന്ന് ഉപദേശിച്ചുകൂടെ. ആ ശരിയാ, ആ എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ. ശരി. പാവം സുധക്കൊച്ച്, ഈ കൂട്ടത്തിൽ സ്നേഹമുള്ള ഒന്നുള്ളത് ഇത് മാത്രമാ, ആ അമ്മയുടെ മോള് തന്നെ. പിന്നെ ഈ ഗോവന്ന കുട്ടിയുടെ കൈത്തണ്ടെ കിടന്ന് വളർന്നതിന്റെ ഗുണവും കാണും. അച്ഛന്റെ ദുർനടത്തം സഹിക്കാഞ്ഞ് കുറെ കാലം ഇങ്ങോട്ട് കാലെടുത്ത് കുത്തിയിരുന്നില്ല സുധക്കൊച്ച്. പക്ഷെ വല്യങ്ങുന്ന് സ്ട്രോക്ക് വന്ന് വീണെന്നറിഞ്ഞപ്പോ കൂട്ടുകാർക്ക് കള്ളുപാട്ടി നടത്തിയ അലവലാതി ഭർത്താവിന്റെ കണ്ണു വെട്ടിച്ച് ഓടി വന്നില്ലവര്. അതാടാ സ്നേഹം, സ്നേഹം എന്ന് പറഞ്ഞത്. എന്നാലോ അച്ഛന്റെ സ്വത്തടിച്ചു മാറ്റാനാണ് മോള് വരുന്നതെന്ന് ആങ്ങളമാർ പറയുന്നത്. ഇതിന്റെയൊക്കെ നടുവില് എന്താ ചെയ്യണ്ടെന്നറിയാതെ നീയും ഞാനും. പക്ഷെ ഒന്നുണ്ട് മോനെ, ഇവന്മാരുടെയൊക്കെ തല തിരിഞ്ഞു പോയതുകൊണ്ടല്ലേ പടപണ്ടാരം പോലത്തെ ഈ ബംഗ്ലാവിൽ ഒരു രാജാവിനെ പോലെ ഗോവന്നും കുട്ടി ഇങ്ങനെ തിന്നും കുടിച്ചും സുഖിച്ചും കഴിയുന്നത്. അതാ പറയുന്നത്, ഏത് തെണ്ടിയായാലും രാജയോഗമുണ്ടെങ്കിൽ അതനുഭവിക്കും എന്ന്. എന്താടാ കൈസറെ, നിനക്കൊരു പിടിക്കായിക. ഏ ഓ ഓ ഓ, മനസ്സിലായി മനസ്സിലായി. ഈ സ്കോച്ച് വിസ്കി എവിടെ നടന്ന്? കിളവന്റെ അലമാരെന്ന് കോച്ചിയതാ. ഇനി എന്തിനടാ അങ്ങേർക്ക് ഇത്രയും വില കൂടിയ മദ്യം? ദേ സത്യം, ഇതവനാ രണ്ടാമത്തെ സന്തതി, ശ്രീകൃഷ്ണദാസ്. ശ്രീകുട്ടനല്ലേ? ആ ആ പറയൂ പറയൂ. കാര്യങ്ങള് അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല, പതിവ് പോലെ തന്നെ. ഇന്ന് നേരത്തെ ഉറങ്ങി, പിന്നെ ചെറിയൊരു ഉടക്ക് ഉടക്കിയിട്ടാ കിടന്നത്. അല്ല സീക്കുട്ട, പറയാനുള്ളത് പറയണമല്ലോ. ഞാൻ ഇന്ന് ഏതാണ്ടൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു. എന്താ പറയേണ്ടത്? ആൺപിള്ളേരെ ഇങ്ങനെ അകറ്റി നിർത്തിയത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അതും വല്യങ്ങുന്ന് ഇങ്ങനെ ഉള്ളൊരവസ്ഥയിൽ കഴിയുമ്പോൾ. എന്നിട്ടെന്താ, വല്യങ്ങുന്നിന് പിടിച്ചില്ല, എന്നെ തുറിച്ചൊരു നോട്ടം. പിന്നെ കുടിച്ചോണ്ടിരുന്ന കഞ്ഞിയും പാത്രം ഉണ്ടായിരുന്നല്ലോ, ഒറ്റ തട്ടാണ് കംപ്ലീറ്റ് തറയല്. ഞാൻ വിട്ടുകൊടുത്തില്ല, നിന്ന നിപ്പിൽ കാര്യങ്ങൾ തുറന്നങ്ങടിച്ചു. ഇത്രയും കാലം കൂടെ നിന്നല്ലേ. കഞ്ഞിപ്പാത്രം തട്ടിയതുപോലെ എന്റെ വാക്കുകൾ തട്ടിക്കളയാനാവൂല്ല വല്യങ്ങുന്നിനെ. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അടുക്കുന്നില്ല. വാമനം കൊച്ചങ്ങുന്നിന്റെ പേര് കേൾക്കുമ്പോഴേ ചെകുത്താൻ കുരിച്ചു കാണുന്ന പോലെ വല്യങ്ങുന്നിന്. വാമനം കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ കാണണം ആ മുഖത്തെ ഒരു ഭാവം, രൗദ്രമാണ്. ഇടയിൽ കയറി ഞാൻ കുട്ടന്റെ കാര്യം അങ്ങ് അവതരിപ്പിച്ചു. കുട്ടന്റെ കാര്യത്തിൽ കുറച്ചയവ് വന്നതുപോലുണ്ട്. അയ്യോ വേണ്ട വേണ്ട, കുട്ടൻ അബദ്ധമൊന്നും കാണിക്കല്ലേ. എടുപിടിയിൽ ഇങ്ങോട്ട് കയറി വന്ന സംഗതികൾ വഷളാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ ഒരു കടവിൽ ഞാനൊന്ന് എത്തിച്ചോട്ടെ. ആ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് ഇനി രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കുട്ടന്റെ കാര്യത്തിലൊരു നിവൃത്തി ഉണ്ടാകും. ചുമ്മാരിക്കൂട്ടാ.

എനിക്കങ്ങനെ സൂതക്കുച്ചെന്നോ ശ്രീക്കൂട്ടനെന്നോ പക്ഷഭേദമൊന്നുമില്ല. പിന്നെ കൂട്ടാ, അന്ന് തരാവുന്ന ഏറ്റവും ഒരു 5000 രൂപ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ കണ്ടില്ല. 2000? അയ്യോ, 5000 തന്നെ വേണം. കുട്ടൻ അറിയാമല്ലോ അത്രയ്ക്ക് കെതു കെട്ടതുകൊണ്ടാ. 3000 ഉള്ളെങ്കിൽ ഇപ്പോൾ അത് മതി, ബാക്കി പിന്നെ. ശരി, നാക്കി എരപ്പാളി കാശ് കുറയ്ക്കാനായിട്ടും കെഞ്ചുവല്ലേ. ബാക്കി ഞാൻ വസൂലാക്കും മോനെ, നീ ഇവിടെ കൊണ്ടുതരും. മുകുന്നമ്മേനോന്റെ ആമക്കള് രണ്ടെണ്ണം കരുതിയിരിക്കുന്നത് ഈ ഓന്നും കുട്ടി അവരുടെ ആളാണെന്നാ. എല്ലാവരുടെയും വിചാരം എനിക്ക് വലിയ കുന്നിനെ സ്വാധീനിക്കാൻ പറ്റുന്ന മുകുന്നമ്മേനോൻ ഇത്രയും കൊല്ലമായി എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിന്റെ മുതലും പലിശയും അയാളുടെ മക്കളുടെ കൈ നീടാക്കാൻ ഈ ബുദ്ധി തലയിലിട്ടു എന്ന് ദൈവവാടാ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്താടാ ഓ യജമാന ഭക്തി, ഇവം മാർക്കറ്റൊക്കെ ഞാൻ പണി കൊടുക്കുന്നതിന്റെ ദേഷ്യം ഇല്ലടാ, ചോറിനോടുള്ള കൂറ്. യജമാനൻ ആരാടാ ഇപ്പൊ നിന്റെ യജമാനൻ? മോളിൽ എന്റെ കാരുണ്യത്തിൽ ജീവൻ പോകാതെ അനക്കമറ്റ് കിടക്കുന്ന മുകുന്ദമേനോനോ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറിപ്പറ്റാൻ നോക്കുന്ന അങ്ങേരുടെ എരണം കെട്ട ആമ്പിള്ളേരോ അതോ മീനും ഇറച്ചി മാറി മാറി 3 നേരവും നിന്റെ മുന്നിലിട്ട് തരുന്ന ഈ ഗോവുന്നം കുട്ടിയോ? പറടാ എടാ, ഈ ഉള്ളവനെ അനുസരണയുള്ള ഒരു പട്ടിയാക്കിയവനാ മോളിൽ വീണ് കിടക്കുന്നെ. തളർന്ന് വീണപ്പോ ഞാൻ ഇത്തിരി നിഷേധിയായി. എന്നാ ഞാൻ വീഴും മുമ്പേ എന്നോട് ഈ കളി നീ എടുക്കല്ലേ, എടുത്താൽ നിന്നെ ഞാൻ തട്ടുവിടാം. ഇതാണപ്പ ഈ സമയത്ത് വിളിക്കണ്ടവന്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞതാണല്ലോ. ഹലോ, ആരാണ്? വക്കീലോ? എന്താ വക്കീലേ ഈ നേരത്തെ? സുധക്കൊച്ചി കുറച്ച് മുമ്പ് വിളിച്ചതാണല്ലോ. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ. വക്കീൽ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്ന്? ഡൽഹിന്നോ? അതെയോ, ഞാൻ സുധക്കൊച്ചിന്റെ വേറൊരു നമ്പർ തരാം. പറയട്ടെ, 9-8-4-7-4-9-2-9-7 എഴുതിയാ. വല്യങ്ങനോട് എന്തെങ്കിലും പറയണോ? എന്താ നമ്മുടെ കേസ്? ഏത്? തട്ടാമല എസ്റ്റേറ്റ് കേസാണോ? അതെയോ, ജയിച്ചോ? അത് ഞാൻ പറയാം, പിന്നില്ലേ സന്തോഷമായി. വക്കീൽ വിളിക്കുമല്ലോ, അതോ ഞാൻ വിളിക്കണോ? വേണ്ടല്ലേ. എന്നാ വെക്കട്ടെ. ഇതാ കൈസറെ, നമ്മൾ ജയിച്ചടാ. തട്ടാമല എസ്റ്റേറ്റ് കേസിൽ സുപ്രീം കോടതിയിൽ വല്യങ്ങുന്നിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നു. നിനക്ക് ഓർമ്മയില്ലേ രാജൻ വർഗീസ് മുതലാളിയുമായുള്ള കേസ്? ആ കേസിൽ അങ്ങുന്നിനെതിരായി ഹൈക്കോടതി വിധി വന്നപ്പോഴല്ലേ വെട്ടിയിട്ട വാഴ പോലെ തളർന്നു വീണ് കിടപ്പിലായത്. എനിക്കതല്ല പേടി, ഈ വാർത്ത കേട്ട് കിളവൻ മരണക്കിടപ്പിൽ എഴുന്നേറ്റെങ്ങാനും വരുമോ? എന്നാ പിന്നെ ഗോവുന്നം കുട്ടിയുടെ കാര്യം പോക്ക് തന്നെ. പക്ഷേ ഈ വിധി വേറെ എന്തോ കാര്യത്തിനുള്ള. നീ നോക്കിക്കൂടാ കൈസറേ, ഇനി ഇതിനകത്ത് കാര്യങ്ങൾ കുറെ കൂടി വഷളാകാൻ പോവാ. തട്ടാമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കറുണ്ടെന്നാണ് നിന്റെ വിചാരം? ഇവിടെ തലതിരിഞ്ഞവന്മാർ തമ്മിൽ തലകൊയ്യൽ തുടങ്ങും, കാര്യങ്ങൾ ഒന്നുകൂടെ കലങ്ങും. കലങ്ങണം, കലക്കണം, എന്നിട്ട് വേണം ആ കലക്കവെള്ളത്തിൽ നിന്ന് ഈ ഓന്നം കുട്ടിക്ക് കുറച്ച് വരാലിനെ പിടിക്കാൻ. ഞാൻ പറഞ്ഞില്ലടാ കൈസറേ, ദൈവം എന്റെ കൂടെയാണെന്ന്. എന്തൊരു കഷ്ടപാടാ, ഈ ക്ലോക്കിനും ഫോണിനും ഒരു മര്യാദയില്ലേ? മനുഷ്യനാണെ പണി 10,000 ബാക്കി കിടക്കുന്നു. പാത്രം കഴുകണം, രാവിലത്തേക്കുള്ള അരി അരച്ചു വെക്കണം. ഏത് കൊമ്പത്തെ ഗോവുന്ന കുട്ടിയായാലും എന്താ കാര്യം?

എന്താണത്? ഓ, നിന്റെ കാർട്ടൂൺ ചാനലിന് മാറ്റിയതിന്റെ പ്രതിഷേധം. ഡാ, നാം ആയും തുറന്ന് വെള്ളം ഒലിപ്പിച്ച് കണ്ടു, എലിയും പൂച്ചയുമായുള്ള മരണപ്പാച്ചിലും. ഇന്നും വൈകിട്ട് മഴ പെയ്യോ എന്തോ, എങ്കിൽ ഒന്നും കുട്ടി കുഴഞ്ഞു തന്നെ. നാളെ നിർമ്മല കൊച്ചമ്മയുടെ ശ്രാദ്ധ. കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാ ശത്രുക്കളും ഒത്തുകൂടുന്ന ദിവസം. എന്നാൽ ഗോവന്നം കുട്ടി ഒറ്റയ്ക്കാണ്. ഈ ദിവസത്തേക്കെങ്കിലും അവന് കൈസഹായത്തിനൊരാള് വേണം എന്നൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ ഒരു വിചാരം? പറഞ്ഞു വരുമ്പോ എല്ലാരും ഒറ്റയ്ക്കാ. ഞാനും നീയും വല്യങ്ങുന്നും സുതക്കൊച്ചും എല്ലാരും. ആരൊക്കെയോ ഉണ്ട് എന്നതൊക്കെ വെറും തോന്നല. ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നത് ആരാന്നാണ് നീ കരുതിയത്? നിർമ്മല കൊച്ചമ്മ. അല്ലാതെ പോകുന്ന കുട്ടിയുടെ തലയിൽ ഇമ്മാതിരി വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ വരാനാ? വയസ്സാങ്കാലത്ത് കയ്യിൽ ഇത്തരം നീക്കിയിരിപ്പ് നല്ലതാണെന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിച്ചതും ആ കൊച്ചമ്മ തന്നെയാ. നിന്നോടിതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എടാ കൈസറേ, ഞാൻ വല്യങ്ങുന്നിൻ്റെ മുറിയിലേക്കൊന്ന് പോവാ. ആ, നീ എന്താ നോക്കുന്നേ? അവിടുന്ന് ബെല്ലടിച്ചില്ലല്ലോ എന്ന് അല്ലേ? അതേടാ, ബെല്ലടിക്കില്ല. വല്യങ്ങുന്ന് നല്ല മയക്കത്തിലാ. വല്യങ്ങുന്ന് മയങ്ങിക്കിടക്കുമ്പോൾ എനിക്കവിടെ രഹസ്യമായി ഇത്തിരി പണികളുണ്ട്. രണ്ടാമത്തവൻ ആ ശ്രീകൃഷ്ണാവതാരം ഏൽപ്പിച്ച പണികളാ. അതായത് വല്യങ്ങുന്നിൻ്റെ മുറിയിൽ നിന്ന് കുറച്ച് ഫയലുകൾ പൊക്കി മാറ്റണം. അവൻ ഭാഗക്കേസിന് പോവാത്രേ, അതിനു വേണ്ടിയിട്ടാ. രൂപ 5000 ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കയറിയിട്ടുണ്ടേ. ഞാൻ പോയി നോക്കി ബോധ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പാസ്ബുക്ക് കാണുമ്പോൾ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാകുമ്പോഴാടാ വേണ്ടപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നത് വിട്ട് കാശിനെ സ്നേഹിക്കുന്നത്. ഇത് അവസാനത്തതാ? ഇല്ല, ഇനിയില്ല. ആ, നീ ഇവിടെ എലിയും പൂച്ചയും കണ്ടിരിക്കുക.

0: ലക്ഷ്മി.
1: ഞാനീ അലറിപ്പാട്ട് ഓഫ് ചെയ്യാണ്. വല്യങ്കൊന്ന് എന്നോട് പിണങ്ങരുത്. അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. വിവരക്കേടുകൊണ്ടും ഗതികേടുകൊണ്ടും പിന്നെ ആർത്തി കൊണ്ടും പൊറുക്കണമെന്ന് പറയാനുള്ള യോഗ്യത പോലും ഈ ഉള്ളവനില്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഇത്രയും സുഖിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഈ പോകുന്ന കുട്ടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ ഉറക്കത്തിനായി രാത്രി തരുന്ന ഗുളിയ ഉച്ചയ്ക്ക് കഞ്ഞി പൊടിച്ചിട്ട് തന്നത്. പിന്നെ ഇതെന്റെ ബുദ്ധിയല്ല കേട്ടോ, വല്യങ്കുന്നിൻ്റെ രണ്ടാം സന്തതി പറഞ്ഞിട്ട് ചെയ്തതാ. എന്നാലും സ്നേഹമുള്ളവനാ, മൂത്തവനെ പോലെ വിഷഗുളിയല്ലോ ഉറക്കഗുളിയല്ലേ തന്നു വിട്ടത്. അവനെന്തോ ആധാരമോ കടലാസോ വേണം. അങ്ങിതുപോലെ മയങ്ങിക്കിടക്കുമ്പോൾ അവന് തന്നെ വന്നെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പേടിയാ, പകരം കാശ് എൻ്റെ അക്കൗണ്ടിലിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. തന്തയ്ക്കെട്ട് പാര വെക്കാൻ വേലക്കാരന് കൈക്കൂലി. കലികാലം അല്ലാണ്ടെന്താ നോക്കട്ടെ. മറന്നോ എന്തോ, നാളെ കൊച്ചമ്മയുടെ ആണ്ടാ. സന്തതികളെല്ലാം ഇങ്ങെത്തും. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് വരുന്നൊന്നുമല്ല, കർമ്മങ്ങൾ ചെയ്യാനുമല്ല. ഇങ്ങയുടെ മുമ്പിൽ തലവട്ടം കാണിച്ച് സ്വത്തി പങ്കുറപ്പിക്കാനുള്ള വരവാണ് കേട്ടാ. എസ്റ്റേറ്റ് കേസിന്റെ വിധി വന്നേ പിന്നെ ഇവന്മാരുടെ ഫോൺ എടുക്കാനേ ഉള്ളൂ സമയം. വന്ന് വന്നിപ്പം മൂപ്പിലാന്റെ ഉള്ളിൽ പ്രാണവായു ബാക്കിയുണ്ടോന്ന് പോലും ആർക്കും അറിയണ്ട. ആ വക്കീൽ വന്നിരുന്നോ?

മറ്റേ വക്കീല് പോയിരുന്നോ? സുധക്കൊച്ചെന്ത് ചെയ്തു? വക്കീലെന്ത് പറഞ്ഞു? ഇതൊക്കെയാണ് അന്വേഷണങ്ങൾ. പിന്നെ അങ്ങുന്നിൻ്റെ മറ്റേ ഇടപാടിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. ഏതെന്നായിരിക്കും? വല്യങ്ങുന്നിൻ്റെ പഴയ ആ കുറ്റിയില്ലേ, ആ വെളുത്ത് ചുമന്ന സാധനം. മാഗി മിസ് എസ്റ്റേറ്റ് കേസിന്റെ വിധി വന്ന പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരാറുണ്ടല്ലോ. അല്ല കാരണവര് അത്രയ്ക്കും അടുപ്പമായിരുന്നു നിങ്ങൾ തമ്മില്. ഞാൻ കരുതി വല്യങ്ങുന്നിന്റെ നേരം പോക്ക് കേസുകളിലൊന്ന് മാത്രമായിരിക്കും അതെന്ന്. അങ്ങനെ അല്ലേ, കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടാളും മുറിയിലുണ്ടായിരുന്നപ്പോ ഞാൻ ഒളിച്ച് കണ്ടായിരുന്നു. വല്യങ്ങുന്നിന്റെ കണ്ണിൽ നിന്ന് കുടുകുടാന്നല്ലേ വെള്ളം വന്നുകൊണ്ടിരുന്നേ. നിർമ്മല കൊച്ചമ്മ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോ പോലും കരയാത്ത ആളല്ലേ വല്യങ്ങുന്ന്. ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്നാ എസ്റ്റേറ്റിലെ ജോലി.

സ്നേഹം കിട്ടഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ വല്യങ്ങൊന്ന് പിണങ്ങോ? ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് ധൈര്യമായി പറയാം, എനിക്ക് നിർമ്മല കൊച്ചമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാ ശരിക്കും പ്രേമം. അങ്ങന്ന് വേറെ പെണ്ണുങ്ങളെ തേടിപ്പോയപ്പോഴും കൊച്ചമ്മയെ കഷ്ടപ്പെടുത്തുമ്പോഴും അവരോട് തുറന്നു പറയണമെന്ന് തോന്നിയിട്ടുള്ളതാ, പേടിച്ച് പറഞ്ഞില്ല. ഞാൻ എന്റെ സ്നേഹം പറഞ്ഞിരുന്നെങ്കിൽ അവര് പിടിച്ചു നിൽക്കുമായിരുന്നു. സത്യം ഇതവനാ, ഇവനെന്താ ഇരിക്ക പ്രതിയില്ലേ? ശ്രീകുട്ടാ, ഞാനിപ്പോ അത് തിരക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നേരം ഇതിനകത്ത് അരിച്ചു പെറുക്കിയിട്ടും ശ്രീകുട്ടൻ പറഞ്ഞ ആധാരമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, കിടക്കക്കടിയിലില്ല. ഏത്? കട്ടിലിനടിയിലെ പെട്ടിയിലും ഇല്ല. അത് നോക്കി. എവിടെ? മേശവലിപ്പിലോ? ആ നോക്കട്ടെ. ഏതായാലും ശ്രീകുട്ടൻ മറ്റേ അടിയന്തരത്തിന് വരുമല്ലോ. ആ ഞാൻ നോക്കട്ടെ. നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും. വല്യങ്ങന്നിപ്പോ കണ്ടില്ലേ, എല്ലാവരും ബംഗ്ലാവിനകത്തും പുറത്തുമായി എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുക. അങ്ങൊന്നിന് കേൾക്കണോ? ഇവിടെ കാലെടുത്ത് കുത്തില്ലെന്ന് വീമ്പിളക്കിപ്പോയ മണികണ്ഠൻ മുതലാളി കഴിഞ്ഞ ദിവസം ഒരു വക്കീലുമായി വന്ന് ബംഗ്ലാവിനകത്തും പുറത്തുമായി ഭയങ്കര കുശുകുശിപ്പ്. വല്യങ്കുന്ന് ഇപ്പോഴും ഉറങ്ങുകയാണല്ലേ, ഗുളികയുടെ ഡോസ് കൂടി ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഏയ് ഇല്ല, ശ്വാസമുണ്ട്. സത്യം പറഞ്ഞ വല്യങ്കുന്നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും. ഇത്രയധികം സ്വത്തും ആൾക്കാരും ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് ചിലപ്പോ ഭൂമിയിൽ ഏറ്റവും ഒറ്റയ്ക്കായി പോയ മനുഷ്യൻ വല്യങ്കുന്നാണെന്ന് തോന്നും. കുറെയൊക്കെ കയ്യിലിരിപ്പുണ്ടാ. മണ്ണിനെയും പെണ്ണിനെയും വെട്ടിപ്പിടിക്കുകയായിരുന്നില്ലേ, എന്നിട്ടിപ്പോ എന്തായി? ഈ അനക്കമറ്റ കിടപ്പ് കാണുമ്പോ ഉള്ളി ചിരി വരും, സങ്കടവും വരും. വല്യങ്കും നിന്റെ കൈത്തോക്ക്. എസ്റ്റേറ്റിനകത്തും പുറത്തും എത്രയെത്ര എതിരാളികളുടെ മിണ്ടാട്ടം മുട്ടിച്ച തോക്കായത്. ഇപ്പോ ഈ മേശവലിപ്പില് അങ്ങുന്നിനെ പോലെ തന്നെ തളർന്ന് കിടക്കുന്നു. ചേട്ടാ, ഈ വലിപ്പിലും കാണാനില്ലല്ലോ. എന്തൊക്കെ പണിയുള്ളതാണേ. അതിനിടയിൽ ആ മനുഷ്യനെ ചുറ്റിക്കാൻ ഓരോ കേസും പൊല്ലാപ്പും. പൂത്ത കാശുണ്ടല്ലോ കാർന്നോരെ. എന്താന്ന് വെച്ചാ ആർക്കാന്ന് വെച്ചാ അതങ്ങ് എഴുതി കൊടുത്ത് മരിച്ചാ പോരെ. ഇടക്ക് ഇങ്ങനെ ഇതെന്താ ഈ കവറില്? ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള കവറല്ലല്ലോ. ഭാഗ്യം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതാരുടെ ഈ കൈപ്പട? കണ്ടിട്ട് വല്യങ്ങുന്നിൻ്റെ ഇതുപോലെ തന്നെ. ഇനി അങ്ങനെയല്ലേ? ആ എന്തെങ്കിലും ആകട്ടെ. 2007 നവംബർ 11 ഉടുമ്പഞ്ചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ 631 നമ്പർ മേനാച്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ ഗ്രഹവരണം 40 സുധാറാണി സുധക്കൊച്ച്. പേർക്ക് മേപ്പടി താലൂക്കിൽ മേപ്പടി വില്ലേജിൽ കാരിയിൽ വീട്ടിൽ രാമചന്ദ്രമേനോൻ മകൻ സ്വസ്ഥം 70 മുകുന്ദൻ മേനോൻ സ്വമനസാലും പരപ്രേരണ കൂടാതെയും സ്വബുദ്ധിയിലും എഴുതിവെച്ച വിൽപത്രം. മേപ്പടിയാൾ എന്റെ മകളാകുന്നു. എനിക്ക് നിന്നോടുള്ള ആശ്രിത വാത്സല്യത്തെയും സ്നേഹത്തെയും കണക്കാക്കി എന്റെ വസ്തുവകകളിൽ എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനാൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന ദൈവമേ ചതിച്ചല്ലോ. ഇതിപ്പോ കളി കാര്യമായി. അറിയിക്കണല്ലോ എല്ലാരെ ഉടനെ. ഒന്നും അറിയാത്തതിനെ പോലെ കിടക്കുന്നത് കണ്ടില്ലേ. എന്നാലും ഇതൊരുമാതിരി കൊലച്ചതിയായി പോയങ്ങുന്നേ. നാളെ നോക്കൂ, നാളെ ഇവിടെ പലതും സംഭവിക്കും.

കൈസറേ, നീ ഇവിടെ കാർട്ടൂണും കണ്ടോണ്ടിരുന്നു, കാര്യങ്ങൾ അറിഞ്ഞോ നീയെ? സംഗതികൾ മൊത്തം കൈവിട്ട് പോയടാ, എല്ലാരെയും വിളിച്ചൊന്ന് അറിയിക്കട്ടെ. എത്രയാണാവോ ആ മൂത്തവന്റെ നമ്പർ? ശൂ, അത് മറന്നും പോയല്ലോ. ആ 2 5 7 7 8 3 6. ഹലോ ഹലോ, കൊച്ചങ്കുന്നല്ലേ? കൊച്ചങ്കുന്നാണോ? ഹലോ വാമനം കൊച്ചങ്കുന്നല്ലേ? ഒരു പ്രധാന കാര്യം പറയാനാ. വല്യങ്കുന്നിന്റെ മുറിയിന്ന് ഒരു ഒരു കൂട്ടം കടലാസ് കിട്ടി. ആ മുദ്രപത്രം പോലുണ്ട്, കണ്ടിട്ട് ഒസിയത്താന്നാ തോന്നുന്നത്. അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഈ ബംഗ്ലാവും തൊടിയും ഒക്കെ സുധക്കൊച്ചിന് ഉള്ളതാണെന്നാ. അങ്ങനെയാ അതിലെഴുതിയിരിക്കുന്നേ. ആ പിന്നെ നമ്മുടെ തട്ടാമല എസ്റ്റേറ്റ്, അതാണ് വാമനം കൊച്ചി അത്ഭുതം. എസ്റ്റേറ്റ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് വീണ്ടും പോയി. അത് വല്യങ്ങുന്ന ഒരു ചതി കാണിച്ചു. എസ്റ്റേറ്റ് മാഹിമിസിന്റെ പേരിലാണ് എഴുതിയിട്ടുള്ളത്. കൊച്ചങ്കുന്ന് ഇങ്ങനെ വകതിരിവില്ലാണ്ട് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞൊരു കാര്യം ചെയ്യ്, നാളെ സാധനത്തിന് വരുമ്പോ വല്യങ്കുന്നുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഒന്ന് താണു കൊടുത്തെന്ന് വെച്ച് കുഞ്ഞിന് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അയ്യോ, കൊച്ചങ്കുന്നെ അവവേഗമൊന്നും കാട്ടല്ലേ. എന്തൊരു തെറിയടാ. ഒരു കാര്യം മുൻകൂട്ടി അറിയിക്കാന്ന് വെച്ചാ അറിയിക്കുന്നതിന് തെറി. ഈ മുനിശുണ്ടിയും കയ്യിലിരിപ്പും കൊണ്ടാ തന്തപ്പടി വഴിയെ പോകുന്ന അവളുമാർക്കൊക്കെ തോട്ടവും എസ്റ്റേറ്റും ഒക്കെ എഴുതി കൊടുത്തു കളഞ്ഞത്. ദേ സത്യം, ഇത് മറ്റവനാ. ഇവന്റെ വക ഇനി എന്താണോ? തീർന്നില്ലേ എല്ലാം? ആ ശ്രീകുട്ട, മുറി മുഴുവൻ അടച്ചു പരതിയിട്ടും ശ്രീകുട്ടൻ പറഞ്ഞ ആ കടലാസ് കെട്ട് കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൈ തടഞ്ഞു. കുട്ടം ബേജാറാവരുത്, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. ഈ ബംഗ്ലാവ് സുധക്കൊച്ചിന്റെ പേരിലെഴുതിയ ഒസ്യത്തിന്റെ കോപ്പിയാ. എസ്റ്റേറ്റും കൈവിട്ടു പോയി. എസ്റ്റേറ്റ് ആ ഒരുമ്പട്ടോളില്ലേ, മാഗി മിസ്, അവർക്ക് വല്ല വക്കീലിനെയും കണ്ട് എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടോന്ന് നോക്ക്. അയ്യോ കുഞ്ഞെ, കടുപ്പിച്ചൊന്നും ചെയ്യല്ലേ. ഏതായാലും കുഞ്ഞ് നാളെ കൊച്ചമ്മയുടെ ശ്രാദ്ധത്തിന് വരുമല്ലോ. ഒസ്യത്ത് എഴുതി വെച്ചു എന്ന് കരുതി അത് അപ്പടി നടപ്പാക്കണമെന്നില്ലല്ലോ. അവനും ഫോൺ കട്ട് ചെയ്തു. ചേട്ടാ, എല്ലാവനും എന്റെ മക്കെട്ട് കയറാന്നെല്ലാം എടുക്കാം. എന്നാ വല്യങ്കുന്നതിനോട് തൊണ്ട തുറന്ന് എന്തെങ്കിലും രണ്ട് വർത്തമാനം നേരെ നിന്ന് പറയാ. അതില്ല. എന്റെ അപ്പോ, ഇനി ഇതിന്റെ പേര് ശത്രുതയുള്ള യുവമാരൊക്കെ ഒന്നിക്കുവോ? ഓന്നം കുട്ടിയുടെ കഞ്ഞിപ്പാറ്റ വീഴുവോ? ദൈവമേ, സമയം ഇത്രയായോ? നാളെ ശ്രാദ്ധത്തിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല താനും. അതിന്റെ ഇടയ്ക്കല്ലേ ആധാരം തപ്പി നടന്നത്. ഡാ കൈസറേ, ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം. മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. രണ്ടെണ്ണം വീശിയാലേ ഇനി നിൽക്കാൻ പറ്റും. ഡാ കൈസറേ, ഇതിനുള്ളിൽ നമ്മുടെ പൊറുതി ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടായിരിക്കും മോനെ. ദൈവമേ, ഒരു കാര്യം മറന്നു, സുധക്കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. എപ്പോഴായാലും സുധക്കൊച്ച് കാര്യങ്ങൾ അറിയും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു വഞ്ചനയായി തോന്നില്ലേ? മാത്രമല്ല, ഇനി മുതൽ ഈ ബംഗ്ലാവിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ കൊച്ചാണ് താനും. അപ്പൊ പിന്നെ സുധക്കൊച്ചിന്റെ മാത്രം ആളാകുന്നതാണ് ബുദ്ധി. ലടാ കൈസറേ, കൈസറേ, ഞാൻ സുധക്കൊച്ചിനൊന്ന് ഫോൺ ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ടൗണിൽ പോവും. അപ്പുറത്ത് വല്യങ്കുന്ന് ഒറ്റയ്ക്കാ, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ഹലോ, സുധക്കൊച്ചല്ലേ? ഇല്ല, വിശേഷിച്ചൊന്നുമില്ല, നല്ല ഉറക്കത്തിലാ. നാളേക്കുള്ള സാധനങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഞാനിപ്പോൾ വാങ്ങാൻ പോവുക. ആ, ഒരു 2 മണിക്കൂറിനകം തിരിച്ചെത്തും. ശരി. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് പറയാനാ ഞാനിപ്പോൾ വിളിച്ചത്. അത് വല്യങ്കുന്നിൻ്റെ മുറി തൂത്ത് വാരുമ്പോൾ ഒരു കൂട്ടം കടലാസുകൾ കിട്ടി. അത് അങ്ങുന്നിൻ്റെ ഒസിയത്താന്നാ തോന്നുന്നത്. മോളത് കണ്ടിരുന്നു എന്തോ.

അതിലെഴുതി വെച്ച കാര്യങ്ങള് അത്ര പന്തിയല്ലല്ലോ സുതുക്കച്ചേ. ചിലതൊക്കെ കൈവിട്ടു പോയതുപോല. ബംഗ്ലാവ് സുതുക്കച്ചന്റെ പേര് തന്നെയാണ്. എന്നാല് തട്ടാമല എസ്റ്റേറ്റ്, എസ്റ്റേറ്റ് നിങ്ങളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച പഴയ മാഗി മിസ്സല്ലേ?

0: ശരാ, ഈ ഗേറ്റ് അടച്ചിട്ടാണല്ലോ ഞാൻ പോയത്. ഇപ്പതേ പാതി തുറന്നു നടക്കുന്നു. വല്ലവരും കയറി നിറങ്ങിയിട്ടുണ്ടാകുമോ? കൈസർ ഉള്ളപ്പോ ഒരുത്തനും കയറില്ല. കൈസർ ഒച്ചയില്ല, അനക്കവും ഇല്ല. ഇനി വല്ല കള്ളന്മാരും? ഏയ്, ഒന്നും ഉണ്ടായില്ല. ആളനക്കം ഇല്ലാത്തപ്പോ മനസ്സിൽ കയറി വരുന്ന ഒരു കൂട്ടം പേടികളെ. കൈസർ, കൈസർ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? കാണാതായപ്പോ ഞാൻ കരുതി സർക്യൂട്ടിന് ഇറങ്ങി കാണുമെന്ന്. എന്താടാ, എന്താ നിനക്ക് ഇത്ര വെപ്രാളം? തൊഴികൊള്ളു, നീ മിണ്ടിരുന്നല്ലേ പറഞ്ഞേ. എന്തൊരു ചൂടായിട്ടേ, മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നല്ലേ, പെയ്യുന്നില്ലല്ലോ. എന്തായാലും കവലയിൽ നിന്ന് ജീപ്പ് എടുത്ത് പോകാൻ തോന്നിയത് നന്നായി. മണിക്ക് മുമ്പേ ഇങ്ങ എത്തിയല്ലോ. കിളവൻ ഉറക്കം എഴുന്നേറ്റ് കാണുമോ? ഏയ്, അല്ലേലും നേരത്തെ കാലത്ത് എണീറ്റിട്ടെന്തിനാ മറ്റുള്ളവരെ ടോണിക്കാനോ? അല്ല കൈസറെ, ഞാൻ പോയ പിന്നെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? അല്ല, പുറത്ത് ഗേറ്റ് പാതി തുറന്ന് കിടക്കുന്നുണ്ടേ. ഇതാരാണ് ഈ നേരത്ത്? ഹലോ, ഹലോ, ആരാ, ആരാ ഇത്? ഹലോ, ആരാണെന്നല്ലേ ചോദിച്ചേ? ആ, അത് കട്ടായി. റോങ് നമ്പർ ആയിരിക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തന്മാർ. ആ കൈസറേ, നിനക്ക് വിശന്ന് തുടങ്ങിയോ? ഞാനേ മൂപ്പിലാനെ ഒന്ന് എത്തി നോക്കിയിട്ട് ഉടനെ വരാം. ഹലോ, ഹലോ, ഇതാരാ, ഏതാണാളാ ഇത്? ഏ, എന്തിൻ്റെ അസുഖമാണോ നിനക്കൊക്കെ? വെക്കടാ ഫോൺ താഴെ. ചേട്ടാ, ഇതേ കറണ്ടും പോയി. കൈസറേ, നീ ഇതെവിടെയാടാ? കൈസർ, ഞാൻ ആ ടോർച്ച് എവിടെയാണ് അവ കൊണ്ടുപോയി വെച്ചത്? കൈസർ, വാതിലൊന്നും അടയ്ക്കണമല്ലോ, കണ്ണാണെങ്കിൽ കാണുന്നുമില്ല. നീ എന്റെ കാലിനടിയിൽ കിടന്ന് കളിച്ചിട്ട് ചവിട്ടുകൊണ്ട് നിലവിളിക്കല്ലേ. ഇതെന്താണ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു കറണ്ട് പോക്ക്? മഴ മൂടി കെട്ടിയാൽ മതി, ഈ നാട്ടിൽ പിന്നെ കറണ്ടില്ല. ഇപ്പത് എവിടെ പോയി തപ്പ്? ഇവിടെ എവിടെയാണല്ലോ ഞാൻ ടോർച്ച് വെച്ചത്? ഓ, ഭാഗ്യം കിട്ടി. ഓ, ഇതിന്റെ ബാറ്ററിയും തീരാൻ പോവാണെന്ന് തോന്നുന്നു. മിന്നാമിനിങ്ങിന്റെ വെളിച്ചേ ഉള്ളു. വല്ല ഇഴജന്തുക്കളും കയറി വരണ്ട. ഏതായാലും വാതിലൊന്ന് അടച്ച് നോക്കിയട്ടെ. ഇത് വലിയ ശല്യമായല്ലോ, മനുഷ്യനിവിടെ കണ്ണ് കാണാതിരിക്കുമ്പോഴാ. ആ, അവിടെ കിടന്നടിക്കട്ടെ. ആ, അല്ലേ, പോയി നോക്കാം. സുതക്കൊച്ചാണെങ്കിലോ, ഞാൻ എത്തിയോന്നറിയാൻ. അതേ, നിന്ന്. എന്താ ഇത്? ആ, ഇരുട്ടായവ പരപ്പുറത്ത് മരപ്പെട്ടി ഇറങ്ങിയതായിരിക്കും. പേടിച്ചുപോയി. നിർമ്മല കൊച്ചമ്മട ആണ്ടിന്റെ തലേന്ന് ഈ വക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചടിക്കും. കൊച്ചമ്മയുടെ മുടിയിലെ കാച്ചിയ എണ്ണയുടെയും മുല്ലപ്പൂവിന്റെയും മണം. ആ, മുല്ലപ്പൂവിന്റെ മണം നിനക്ക് കിട്ടുന്നുണ്ടോ കൈസറേ?
1: കൈസർ, കൈസർ, കൈസർ, കൈസർ, കൈസർ.

0: എന്താടാ കേട്ടത്? എവിടെ വെച്ചല്ലേ? അതെ, ഇതിനകത്തുനിന്ന് മറ്റുവാണോ?
1: അത് മോളിന്ന് വലിയ കുന്നിന്റെ മുറിയുന്ന് പോയി നോക്കട. ഇല്ലെങ്കുന്നിനെ ഇനി ആർക്കും രക്ഷിക്കാനാവില്ലടാ, പോയടാ. രാഗി രാഗി ഗോവന്നം കുട്ടി കൊന്നൊന്ന് പറഞ്ഞാ മതി. കൈസരെ എവിടാടാ നീ? പിടിച്ചോണോ അവനെ. കൈസർ
0: കൈസർ കൈസർ, എന്താണ് നിനക്ക് പറ്റിയത്? എന്താ കൊല നിർത്തിക്കളഞ്ഞത്? അപ്പോ നിനക്കറിയാവുന്ന ആരോ
1: ആരാ ആരാ അവിടെ?
0: ആരോര് സുധക്കുച്ചോ? ദൈവമേ, ഓൾ എന്തായി കാണിച്ചേ? മോളച്ചൻ കാണിച്ചു വെറുകേടാ. പക്ഷേ ഇത് വേണമായിരുന്നോ?
1: മോളാ തോക്കി ഇങ്ങോട്ട് തന്നേ, തോക്കി ഇങ്ങ് തന്നേ.
0: ഞാനാ പറയുന്നു, ആ തോക്കി ഇതാ. ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, മറ്റാരും കണ്ടിട്ടില്ല. ഞാൻ മാത്രമാണ് കണ്ടത്.

Saturday.

ഒറ്റ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദസാന്നിധ്യം തിലകൻ, സഹകരണം എൻ അജിത്, ഷാജി യോഹന്നാൻ, സൗമ്യ, സജീവ്, സുനിൽ ഏലിയാസ്. സർഗാത്മക സഹകരണം ഡോക്ടർ സി ജെ ജോൺ. നാടകരചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. ഒറ്റ